ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെത്ര, സംഭവങ്ങളെത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 13 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1500 സെപ്റ്റംബർ 13 ലിസ്ബണിൽ നിന്ന് 13 കപ്പലുകളിൽ 1200 പേരുമായി യാത്ര ആരംഭിച്ച കബ്രാൾ ഏറെ ക്ലേശഭരിതവും സാഹസികവുമായ സമുദ്ര പര്യവേഷണങ്ങൾക്കൊടുവിൽ കോഴിക്കോട് എത്തിച്ചേർന്നിരിക്കുന്നു. 1993 സെപ്റ്റംബർ 13 ഇസ്രായേൽ പാലസ്തീൻ സമാധാന കരാർ ഒപ്പുവച്ചിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ക്രോധം ശത്രുവാണ്, സംശയമേതുമില്ല. ദേഷ്യം കൊണ്ട് ഒന്നും നേടിയിട്ടില്ല ആരും. ക്രോധം വെടിയണം ബുധജനം എന്നാണ്. എഴുത്തച്ഛന്റെ വരികളാണ്. ലക്ഷ്മണോപദേശത്തിൽ എഴുത്തച്ഛൻ പറയുന്നു, ക്രോധമെന്നത് യമനായത് നിർണയമെന്ന്. ക്രോധം വൈതരണീ നദിയാണെന്ന്. സ്വർഗത്തിലൂടെ ഒഴുകുന്നത് ഗംഗയാണെങ്കിൽ നരകത്തിലൂടെ ഒഴുകുന്നത് വൈതരണിയാണെന്ന് സങ്കല്പം. അങ്ങനെ സ്വർഗവും നരകവും എവിടെയുമില്ല. ഉണ്ടെങ്കിൽ അത് ചിന്തകളിലാണ്. സ്നേഹവും സൌഹൃദവും സഹാനുഭൂതിയുമൊക്കെയാണ് സ്വർഗമെന്ന സങ്കല്പത്തിലൂടെ സാധ്യമാകുന്നതെങ്കിൽ സമ്മർദ്ദം, ദേഷ്യം, ശത്രുത എന്നിവയാണ് നരകമെന്ന സങ്കല്പത്തിലുള്ളത്. ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് പ്രധാനം. സ്വർഗമായി കാണാം, നരകവുമായി കാണാം. ക്രോധം നരകമാണ്. അത് യാതനയുണ്ടാക്കും, ഊർജത്തെ നഷ്ടപ്പെടുത്തും, മൂഡ് ഓഫാക്കിക്കളയും. സത്യം പറഞ്ഞാൽ നിസ്സഹായരാണ് ദേഷ്യം കൊണ്ട് നടക്കുന്നത്. ആത്മവിശ്വാസം എത്രത്തോളമുണ്ടോ അത്രത്തോളം ദേഷ്യം കുറയും. ജീവിത നിപുണത എത്രത്തോളമുണ്ടോ അത്രത്തോളം ക്രോധം കുറയും. ക്രോധമില്ലാതാവുക എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളും ജീവിത അനുഭവങ്ങളും ദേഷ്യമെന്ന വികാരത്തെ കുറയ്ക്കാൻ സഹായിക്കും. അപകർഷത ദേഷ്യമുണ്ടാക്കും, സമ്മർദ്ദം ദേഷ്യമുണ്ടാക്കും, ചിലർക്ക് പരാജയം ദേഷ്യമുണ്ടാക്കും, അവഗണന ദേഷ്യമുണ്ടാക്കും, ഇൻസൾട്ട് ചെയ്യപ്പെട്ടാൽ ദേഷ്യമുണ്ടാകും. എന്നാൽ ഇതൊക്കെ ജീവിതത്തിൽ സാധാരണമാണ് താനും. സമ്മർദ്ദമുണ്ടാകില്ല എന്ന് ഉറപ്പു പറയാനാവില്ല, പരാജയമുണ്ടാവില്ല എന്ന് പറയാനാവില്ല. ചിലയിടത്ത് അവഗണിക്കപ്പെട്ടു എന്ന് വരും, ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു എന്നും വരും. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ദേഷ്യപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ ദേഷ്യപ്പെടാനേ നേരമുണ്ടാകൂ. ദേഷ്യം മറ്റുള്ളവരിൽ വെറുപ്പുണ്ടാക്കും, അവർ അകലും. അപ്പോൾ ദേഷ്യമുള്ളവർ ഒറ്റപ്പെടും, ഒറ്റപ്പെടൽ കൂടുതൽ ദേഷ്യമുണ്ടാക്കും. ജീവിതത്തെ നേരിടുക എന്നതാണ് പ്രധാനം. ഒരു സേഫ് സോൺ ഉണ്ടെങ്കിലേ ജീവിക്കൂ എന്ന് കരുതരുത്. അതൊരർത്ഥത്തിൽ നിസ്സഹായതയാണ്. ഒപ്പമുള്ളവരെല്ലാം തന്നെ കംഫോർട്ടാക്കിക്കൊള്ളണം എന്നും ശഠിക്കരുത്. തനിക്കുവേണ്ടിയാണ് ഈ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും കരുതരുത്. കാലവും ലോകവും വിശാലമാണ്. അതുൾക്കൊള്ളാൻ ആവുന്നവർ ദേഷ്യാലുക്കളാവുകയില്ല, ക്ഷമാശീലരായിരിക്കുകയും ചെയ്യും.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശചിന്തകൾ. പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുന്നേരം എന്ന വരികൾ പരിചയമില്ലാത്ത മലയാളികൾ കുറവായിരിക്കും. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ, അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ എന്ന വരികളും മാമ്പഴം എന്ന കവിതയും അറിയാത്തവരുണ്ടാവില്ല. അതെന്തുകൊണ്ടെന്നറിയുമോ? അത്രമേൽ അവ ഉത്കൃഷ്ടങ്ങളായതുകൊണ്ടാണ്. ഉദാത്തം എന്ന ഒരു വാക്കുണ്ട് മലയാളത്തിൽ, സബ്ലൈം എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. ലോഞ്ചിനസ് എന്നയാളാണ് ഈ വാക്ക് ആദ്യമായി പ്രയോഗിക്കുന്നത്. ലോകാവസാനം വരെ നിലനിൽക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. താജ്മഹൽ ഉദാത്തമാണ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉദാത്തമാണ്, മൊണാലിസ ഉദാത്തമാണ്, കാളിദാസ കൃതികൾ, മഹാഭാരതം, ഒഡീസി, ഇലിയറ്റ്, രാമായണമൊക്കെ ഉദാത്തങ്ങളാണ്. ക്ലാസിക്കുകൾ എന്നാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത്. എഴുതുന്നതും വരയ്ക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമെല്ലാം ക്ലാസിക്കുകളാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം സൃഷ്ടിക്കപ്പെടുന്ന ചിലതുണ്ട്, ഉത്കൃഷ്ടങ്ങളായവ. വന്യസന്തപ്ത ലോഹസ്താംഭു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം, ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ, കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചെയ്ത സാ ഭോഗങ്ങൾ തേടുന്നു, ചുട്ടുപഴുത്ത ലോഹത്തിനുമേൽ വീണ ഒരു തുള്ളി വെള്ളം തൽക്ഷണം ആവിയായി പോകുന്നു, അതുപോലെ നൈമിഷികമാണ് മനുഷ്യജീവിതം. എത്ര മനോഹരവും ഗംഭീരവും ശ്രേഷ്ഠവുമായ ഉപമയെന്ന് നോക്കൂ, എങ്ങനെ മറക്കുമല്ലേ? ഞാനെന്ന ഭാവമിത് തോന്നായിക വേണമിഹ, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമെന്നു ഹരി നാരായണായ നമ. ഇതിൽ പരം ആധ്യാത്മികതയെപ്പറ്റി എന്തു പറയാനാണ്? ലളിതം, സുന്ദരം, ഗഹനം അല്ലെ ഉദാത്തം അഥവാ സബ്ലൈം എന്നതിന് ലോഞ്ചിനസ് ഉദാഹരണമായി എടുക്കുന്നത് വെളിച്ചമുണ്ടായതാണ്. അതേക്കാൾ വലിയ ഉദാഹരണം വേറെയില്ല തന്നെ. വെളിച്ചത്തേക്കാൾ ഉദാത്തമായത് മറ്റെന്താണ്? ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കുകയാണ് ആത്മാവിൽ ആയിരം സൗരമണ്ഡലം എന്ന വരികൾ ഉദാത്തമാണ്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന വരികൾ ഉദാത്തമാണ്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ എന്ന വരികളിലെ ഓരോ അക്ഷരത്തിനും എന്തൊരു സൗന്ദര്യമാണെന്ന് നോക്കൂ. കവിത ചിന്തിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആനന്ദിപ്പിക്കാൻ കഴിഞ്ഞാലും മതി. കുഞ്ഞെ ചെറുപ്പത്തിൽ ഇതിനപ്പുറം തോന്നും, എന്നോളമായാൽ അടങ്ങും, അർത്ഥം തിരഞ്ഞെങ്ങും പോണ്ട. കവിതയിലൂടെ കാര്യം പറയുകയാണ് കവി. വളരുമ്പോൾ മക്കൾ ചിലപ്പോൾ മാതാവിൻ മഹിമ മറക്കും, തളരുമ്പോൾ താനെ വീണ്ടും തായ്വേരിന് താങ്ങിനു കേഴും. കവി സത്യം പറയുന്നു, വേണമെനിക്ക് കറുത്തൊരു താജ്മഹൽ, വേദനകൾ കസ്തിമാടമാവാനെന്ന് പറയുമ്പോൾ ദുഃഖം തോന്നിപ്പോകും. മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി, മരതകക്കാന്തിയിൽ മുങ്ങിമുങ്ങി, കരളും മിഴിയും കവർന്ന മിന്നി, കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. ഓരോ വാക്കും കവിതയാകുന്ന ഹൃദ്യമായ അനുഭവം. കൗസല്യ സുപ്രജാരാമ പൂർവസന്ധ്യാ പ്രവർത്തതെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്യതം എന്ന വരികൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ആത്മാവും ഉണർന്നുപോകുന്നത്? ഉദാത്തമായതുകൊണ്ട് തന്നെയാണ്. അത്യുദാത്തമായിരിക്കട്ടെ ഓരോ ജീവിതവും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണസൈ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ ഇന്ന് സമാപനം. കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്താൻ കൊച്ചിൻ ഷിപ്പ്യാർഡും ഡിപി ഡ്രൈഡോക്സ് വേൾഡും ധാരണാപത്രം ഒപ്പിട്ടു. സോളാർ മേഖല വ്യവസായമായി കണ്ട് നിക്ഷേപകരെ പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 3 ദിവസത്തെ CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. ഏഷ്യ കപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടത്തുന്ന ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെയാണ് 2 ദിവസത്തെ ഉച്ചകോടി ആരംഭിച്ചത്. 4ാം തവണയാണ് ഇന്ത്യ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: ഉച്ചകോടിയുടെ ആദ്യ ദിവസം ബ്രിക്സ് രാജ്യങ്ങൾ ന്യൂഡൽഹി പ്രഖ്യാപനം 2026 അംഗീകരിച്ചു. ചർച്ചകളിലൂടെയും കൂടിയാലോചനകളിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയും അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിന് പ്രതിബദ്ധത ബ്രിക്സ് രാജ്യങ്ങൾ ആവർത്തിച്ചു. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥയിൽ നേതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുകയും പരമാവധി സംയമനം പാലിക്കാനും സാഹചര്യം കൂടുതൽ വഷളാക്കുന്ന നടപടികൾ ഒഴിവാക്കാനും ആഹ്വാനം ചെയ്തു. എല്ലാത്തരം ഭീകരവാദത്തെയും നേരിടുന്നതിന് നേതാക്കൾ പ്രതിബദ്ധത അറിയിച്ചു. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആഗോള വളർച്ചയ്ക്കായി ഭാവി രൂപപ്പെടുത്തൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയ സമ്മേളനത്തിൽ 11 ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും പങ്കെടുക്കുന്നു. ബെലാറസ്, ബൊളീവിയ, ഖസാക്കിസ്ഥാൻ, ക്യൂബ, മലേഷ്യ, നൈജീരിയ, തായ്ലൻഡ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നിവയാണ് 10 പങ്കാളിത്ത രാജ്യങ്ങൾ. സമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖസാക്കിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നൈജീരിയ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളുടെ വൈസ് പ്രസിഡന്റുമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും.
0: പ്രധാനമന്ത്രി ആതിഥേയത്വം വഹിച്ച ബ്രിക്സ് നേതാക്കളുടെ ഉച്ചകോടിയിൽ ഗാല അത്താഴവിരുന്നതിനിടെ സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടി ബ്രിക്സ് സിംഫണി ശ്രദ്ധേയമായി. ബ്രിക്സ് അംഗങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും സംഗീതജ്ഞരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നതായിരുന്നു സിംഫണി. ഒരു താളം നിരവധി സംസ്കാരങ്ങൾ എന്നതായിരുന്നു സിംഫണിയുടെ ലക്ഷ്യം. ബ്രിക്സ് കുടുംബത്തിന്റെ വൈവിധ്യം, സാംസ്കാരിക സമ്പന്നത, ഒരുമയുടെ ചൈതന്യം എന്നിവ പ്രതിഫലിപ്പിച്ച സിംഫണിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വ്യത്യസ്ത ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ചു. സാംസ്കാരിക വൈവിധ്യത്തിന്റെ നാടായ ഇന്ത്യയുടെ സമ്പന്ന സംസ്കാരങ്ങളെയും വൈവിധ്യമാർന്ന നാഗരികതകളെയും സിംഫണി പ്രദർശിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ മുംബൈയിലെത്തി. ഇന്ന് മുംബൈ ഏഷ്യാറ്റിക് സൊസൈറ്റി സന്ദർശിക്കുന്ന അദ്ദേഹം ഹിന്ദി ഭാഷയെ അധികരിച്ച് നടക്കുന്ന 6ാമത് അഖില ഭാരതീയ രാജഭാഷാ സമ്മേളനത്തിൽ പങ്കെടുക്കും. നാളെ വാഷിയിൽ സിഡ്കോ എക്സിബിഷൻ സെന്ററിൽ രാജഭാഷാ സമ്മേളനത്തിലും അമിത്ഷാ പങ്കെടുക്കും. ഇന്ത്യയുടെ കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്തുന്നതിന് കൊച്ചിൻ ഷിപ്പ്യാർഡും ഡിപി ഡ്രൈഡോക്സ് വേൾഡും സംയുക്ത സംരംഭത്തിന് ധാരണയായി. ന്യൂഡൽഹി നടന്ന ബ്രിക്സ് ഉച്ചകോടി 2026 ഭാഗമായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും UAE അസിസ്റ്റന്റ് വിദേശകാര്യമന്ത്രി ഒമ്രാൻ ഷറഫ് അൽ ഹാഷ്മിയുടെയും സാന്നിധ്യത്തിൽ ഡ്രൈഡോക്സ് വേൾഡ് CEO ക്യാപ്റ്റൻ റാഡോ അൻറോളോവിക്കും കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോസ് വിജയുമാണ് ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചത്. എഞ്ചിനീയറിംഗ്, ഫാബ്രിക്കേഷൻ, അനുബന്ധ മാരിടൈം സേവനങ്ങൾ, കപ്പൽ അറ്റകുറ്റപ്പണി എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സംയുക്ത സംരംഭത്തിന്റെ മുഖ്യ ലക്ഷ്യം. കൊച്ചിയുടെ മാരിടൈം സേവന കേന്ദ്രമെന്ന സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം കേരളത്തിൽ ഈ മേഖലയിൽ പുതിയ അവസരങ്ങൾ ഇതോടെ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും UAE മന്ത്രി ഒമ്രാൻ ഷറഫ് അൽ ഹാഷിമിയും പറഞ്ഞു. സോളാർ മേഖലയെ വ്യവസായമായി കണ്ട് ഈ രംഗത്തെ നിക്ഷേപകരെ പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ജലവൈദ്യുത പദ്ധതികളുടെ പരിമിതിയും തെർമൽ ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കേരളത്തെ പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് തിരിയേണ്ട സാഹചര്യമുണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൊച്ചിയിൽ എനർജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയെ തളർച്ചയായി കാണാതെ സമഗ്ര വൈദ്യുതി നയവും പവർ മാനേജ്മെന്റും രൂപീകരിക്കാനുള്ള അവസരമായാണ് ഗവൺമെന്റ് കാണുന്നത്. ആവശ്യമായ വൈദ്യുതിയുടെ 15% മാത്രമാണ് കേരളം ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി പുറത്തുനിന്ന് വാങ്ങുന്നതിനാൽ നിലവിലെ 13,000 കോടി രൂപയുടെ വാങ്ങൽ ചെലവ് ഈ വർഷം 16,000 കോടി കവിയാൻ സാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് സർവീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ എസ്മ പ്രയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി കെ മുരളീധരൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. 108 ആംബുലൻസ് ജീവനക്കാരുടെ യൂണിയൻ ഈ മാസം 17 മുതൽ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര ഇടപെടൽ. വിവിധ സംഘടനകൾ ഇത്തരത്തിൽ സമരം ചെയ്യുന്നത് രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലാണ് സമരങ്ങളെ ശക്തമായി നേരിടാൻ ഗവൺമെന്റ് തീരുമാനിച്ചതെന്ന് കെ മുരളീധരൻ അറിയിച്ചു. മൂന്ന് ദിവസത്തെ CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് കോഴിക്കോട് തുടക്കമാകും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 14 ജില്ലകളിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 300-ൽ പരം പേർ യോഗത്തിൽ പങ്കെടുക്കും. കണ്ണൂർ റോഡിലെ AKG ഓഡിറ്റോറിയത്തിലാണ് സംസ്ഥാന കമ്മിറ്റി നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സമഗ്ര അവലോകനവും സംസ്ഥാന ഭരണമാറ്റവും സമകാലിക വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ ബഹുജന റാലിയോടെ യോഗം സമാപിക്കും. നേപ്പാൾ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 1386. കഴിഞ്ഞ മാസം 26-നുണ്ടായ ദുരന്തത്തെ തുടർന്ന് 5130 പേരെ ഇനിയും കാണാനില്ലെന്നാണ് റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബൈയിൽ ഇന്ത്യൻ സമയം രാത്രി 8-നാണ് കലാശപ്പോരാട്ടം. 7 തവണ ചാമ്പ്യന്മാരായ ഇന്ത്യ ഗ്രൂപ്പ് എയിൽ 3 വിജയങ്ങളോടെയാണ് ഒന്നാമതെത്തിയത്. സെമിഫൈനലിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത്. പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ കടന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 3 മത്സര 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിന് ഇന്ന് തുടക്കമാകും. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-നാണ് ആദ്യ മത്സരം. 2-ാം മത്സരം മറ്റന്നാളും 3-ാം മത്സരം വ്യാഴാഴ്ചയും ഡൽഹിയിൽ നടക്കും. കണ്ണൂരിൽ ആരംഭിച്ച സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ല 1-ാം സ്ഥാനത്ത്. ഗെയിംസിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: റെസ്ലിംഗ് മത്സരങ്ങളിലെ 60 ഇനങ്ങളിൽ 20 എണ്ണം ഇന്നലെ പൂർത്തിയായപ്പോൾ 6 സ്വർണവും 3 വെള്ളിയും 2 വെങ്കലവുമായാണ് കണ്ണൂർ മുന്നിട്ട് നിൽക്കുന്നത്. 5 സ്വർണവും 2 വെള്ളിയും 5 വെങ്കലവുമായി തിരുവനന്തപുരം 2-ാം സ്ഥാനത്തും 1 സ്വർണവും 5 വെള്ളിയും 5 വെങ്കലവുമായി കൊല്ലം 3-ാം സ്ഥാനത്തുമുണ്ട്. ജിംനാസ്റ്റിക്സ്, റെസ്ലിംഗ്, തൊയ്ക്കോണ്ടോ, ഫെൻസിംഗ്, ചെസ് എന്നീ ഇനങ്ങളിലായി 2300-ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചൊവ്വാഴ്ച വരെ നടക്കുന്ന മത്സരത്തിൽ ഇന്ന് തലശ്ശേരി സായി സെന്ററിൽ ജിംനാസ്റ്റിക്സും മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ റെസ്ലിംഗ് തൈക്കൊണ്ടോ മത്സരവും നടക്കും. ഉച്ചയ്ക്ക് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സണ്ണി ജോസഫ് ഗെയിംസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും.
0: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കേരളത്തിലെത്തും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം മർക്കസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിലും വിരുന്നിലും സംബന്ധിക്കും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് അൻവർ ഇബ്രാഹിം വൈകിട്ടോടെ കോഴിക്കോട്ടെത്തുന്നത്. ഇത് 2-ാം തവണയാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. പ്രധാനമന്ത്രിയാകുന്നതിന് 1 മാസം മുമ്പ് 2022 സെപ്റ്റംബറിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ കേരള സന്ദർശനം. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് ഇന്ന് വൈകിട്ട് 5 മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. VVIP കടന്നുപോകുന്ന സമയത്ത് റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കും. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ നേരത്തെ യാത്ര പുറപ്പെടേണ്ടതാണെന്ന് പോലീസ് അറിയിച്ചു. പ്രശസ്തമായ വല്ലാർപാടം ബസിലിക്കയിലേക്കുള്ള മരിയൻ തീർത്ഥാടനം ഉച്ചകഴിഞ്ഞ് 3-ന് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ അങ്കണത്തിൽ നടത്തും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും. വല്ലാർപാടം തിരുനാളിന് ഉയർത്താനുള്ള പതാക അതിരൂപതയിലെ വിവിധ അൽമായ നേതാക്കൾ ആർച്ച് ബിഷപ്പിൽ നിന്ന് ഏറ്റുവാങ്ങും. തുടർന്ന് ജപമാല കൈകളിലേന്തി പ്രാർത്ഥനയുമായി വിശ്വാസി സമൂഹം തീർത്ഥാടനം നടത്തും. വൈകിട്ട് പൊന്തിഫിക്കൽ ദിവ്യബലിയും നടത്തും. BJPക്ക് അനുകൂലമായ രാഷ്ട്രീയം സൃഷ്ടിക്കാനുള്ള ഉപകരണമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കണ്ണൂരിൽ CPIM ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സീതാറാം യെച്ചൂരി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിലും അനിയന്ത്രിത പവർക്കട്ടിലും പ്രതിഷേധിച്ച് യുവമോർച്ച കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി സണ്ണി ജോസഫിന്റെ ഇരിട്ടി പയഞ്ചേരി മുക്കിലെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. യുവമോർച്ച കണ്ണൂർ സൌത്ത് ജില്ലാ അധ്യക്ഷൻ അർജുൻ വാസുദേവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സബ് ജൂനിയർ ഇന്റർ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് ദേവഗിരി കോളേജ് ഗ്രൌണ്ടിൽ തുടക്കമായി. ഇടുക്കിയും എറണാകുളവും തമ്മിലെ ആദ്യ മത്സരത്തിൽ എറണാകുളം 4-2 വിജയിച്ചു. കോട്ടയവും കണ്ണൂരും തമ്മിൽ നടന്ന 2-ാമത്തെ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് കണ്ണൂർ വിജയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ ഇന്ന് സമാപനം. കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്താൻ കൊച്ചിൻ ഷിപ്പ്യാർഡും DP ഡ്രൈഡോക്സ് വേൾഡും ധാരണാപത്രം ഒപ്പിട്ടു. സോളാർ മേഖല വ്യവസായമായി കണ്ട് നിക്ഷേപകരെ പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 3 ദിവസത്തെ CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:20.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.
1: പുലർക്കാല സുന്ദര സ്വപ്ന

എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് പി പത്മരാജന്റെ മൃതി എന്ന കഥ കേൾക്കാം. ഒരു മിന്നൽ, തുടർന്ന് ഒരു ഇടിവെട്ടി. മുറിയിലെ ലൈറ്റ് അണഞ്ഞു. വളരെ ഉയരത്തിൽ എവിടെയോ നിന്ന് മേൽക്കൂരിയടക്കം ഇടിഞ്ഞ് തകർന്നു വീഴുന്ന ഒരു പഴയ കൊട്ടാരം പോലെ ഇരുട്ട് താഴേക്ക് വന്ന് നിലം മൂടി. അവൻ ആ ഇരുട്ടിൽ കണ്ണുമിഴിച്ചു കിടന്നു. കണ്ണിൽ വെളിച്ചത്തിന്റെ ഒരു കനൽ മാത്രം നിന്നെരിഞ്ഞപ്പോൾ റോഡിനെതിരെ എവിടെയും വെളിച്ചം പരന്നൊഴുകുന്നത് കണ്ടു. അവിടെ ലൈറ്റ് പോയിട്ടില്ല. ഒരു വശം മുഴുവൻ സ്തംഭിച്ചു പോയ തളർവാദ രോഗിയെപ്പോലെ റോഡ് നെടുനീളത്തിൽ കിടക്കുന്നു. ജനാലയിലൂടെ ഒന്നിനുമേലൊന്നായി വെളിച്ചത്തിന്റെ രണ്ട് കമ്പികൾ നീണ്ടു നിൽക്കുന്നു. കട്ടിലിൽ മലർന്നു കിടന്നുകൊണ്ട് അവൻ അവയിലേക്ക് സിഗരറ്റിന്റെ പുകയൂതിക്കയറ്റി. കമ്പികളിൽ മഞ്ഞുപോലെയുള്ള ഒരു പെയിന്റ് തങ്ങി നിന്നു. പിന്നെ അത് മങ്ങി മാഞ്ഞുപോയി. ലൈറ്റ് അണയുന്നതിന് മുമ്പ് വിശ്വത്തിനെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. മേശപ്പുറത്ത് ചരമ വാർത്തയുണ്ട്. എന്റെ ദ്വിതീയ പുത്രൻ ടി വിശ്വനാഥൻ നൂറനാട്ട് വെച്ചുണ്ടായ കാറപകടത്തിൽപ്പെട്ട് അകാല ചരമമടഞ്ഞ വാർത്ത. കൊല്ലപ്പെട്ടത് എന്നെഴുതാൻ വിശ്വത്തിന്റെ അമ്മയ്ക്ക് മടി തോന്നിയായിരിക്കും. അതാവുമല്ലേ അകാല ചരമം. എത്ര വയസ്സിലാണ് കാലത്തിലുള്ള ചരമമാകുന്നത്? 60, 70? 31 വയസ്സിൽ മരിച്ചു പോയാൽ ഇങ്ങനെ പറയാവൂ എന്ന് നിയമമുണ്ടോ? ഒരു നീതീകരണമുണ്ട്. വിശ്വം ഇപ്പോഴൊന്നും മരിക്കേണ്ടവനായിരുന്നില്ല. ഇന്റർവെല്ലിന് ശേഷം സിനിമാ തിയേറ്ററിന്റെ വാതിലുകളിൽ ധൃതിയിൽ ഇട്ടെറിയപ്പെട്ട് കിടക്കുന്ന കുത്തിയ സിഗരറ്റ് കഷ്ണം പോലെ പകുതി പോലും ആകാതെയുള്ള ഒരു ജീവിതം. മറ്റൊരു കൊല്ലിയാൻ. അത് ചീന്തിപ്പൊലിയുന്നതിനിടയിൽ ജനാലയ്ക്കും ഗുരുവായൂരപ്പനും ഇടയ്ക്ക് നെടുനാളായി നിലകൊള്ളുന്ന ചിലന്തി വലയിൽ കൂടി പ്രകാശം തെറിച്ച് കടന്നുപോയി. നേരിയ വെട്ടത്തിൽ അത് നിന്നാടുന്നു. വളരെ ആഴ്ചകൾക്ക് മുമ്പ് ഒരു കൂറ്റൻ ചിലന്തി എവിടെ നിന്നോ വന്നെത്തി. വന്ന ദിവസം തന്നെ വല കെട്ടിത്തുടങ്ങി. ശ്രദ്ധാപൂർവം അവൻ അതും നോക്കിയിരുന്നു. കുറുകയും നെടുകയും ചാടി വല പൂർത്തിയാക്കിയിട്ട് ചിലന്തി വിശ്രമിച്ചു. പിന്നെ എവിടെ നിന്നറിയാതെ പ്രാണികളും കൊതുകുകളും വലയിൽ വന്ന് കുടുങ്ങിത്തുടങ്ങി. അവയെല്ലാം ചിലന്തി കൊന്നു തിന്നു. അങ്ങുമിങ്ങും ഒറ്റപ്പെട്ട ഈച്ചച്ചിറകുകൾ 7 വർണ്ണങ്ങളും അണിഞ്ഞ് കാറ്റിൽപ്പെട്ട് ഇളകാൻ ആരംഭിച്ചു. അത് കണ്ടപ്പോൾ ചിലന്തിയോട് ഭയവും വെറുപ്പുമായി. അന്ധകൻ, വലകെട്ടി സഹജീവികളെ കുടുക്കിലാക്കി തിന്നുന്ന ചതിയൻ. വല പൊട്ടിച്ചെറിയാൻ പല പ്രാവശ്യം ഒരുങ്ങി. പിന്നെയും ആലോചിച്ചപ്പോൾ അത് ശരിയല്ല. തന്നിൽ എളിയത് തനിക്കിര. അതിനും ജീവിക്കണ്ടേ? പ്രപഞ്ച നിയമങ്ങളല്ലേ ഇവയെല്ലാം? അങ്ങനെ സ്വയം അടങ്ങി. എങ്കിലും ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എന്നും ഭയം തോന്നും. സ്വന്തം മുറിയിൽ തലയ്ക്ക് മുകളിലായി മരണം വലകെട്ടി നിവസിക്കുന്നു. മരണത്തിന്റെ താവളം. ഈ രാത്രിയിൽ വിശ്വനാഥന്റെ അപകട മരണത്തെക്കുറിച്ച് മാത്രം ഓർത്ത് കിടക്കുമ്പോൾ അവിടേക്ക് തന്നെ തുറച്ചു നോക്കിപ്പോകുന്നു. റോഡിനെതിരെ റേഡിയോ പാടുന്നു. നേരെയുള്ള രണ്ടാം നിരയിൽ ചീട്ടുകൾ പല കൈകളിലായി ഒളിച്ചുകളി നടത്തുന്നു. ലൈറ്റ് അണഞ്ഞതിനു ശേഷമുള്ള രണ്ടാമത്തെ മിന്നലിന്റെ വെളിച്ചത്തിൽ ഒരു പ്രാണി വലയിൽ കുരുങ്ങിക്കിടക്കുന്നത് അവൻ കണ്ടുപിടിച്ചു. ഒരിര കൂടി, ഇനി മരണത്തിന്റെ വരവ്. എട്ടുകാലികളിൽ ഇഴഞ്ഞെത്തുന്ന മരണം. ഇരുട്ടിൽ ശബ്ദമില്ലാതെ കണ്ണീരൊഴുക്കാതെ പിടിയിലൊതുങ്ങുന്ന ഇര, അകാല ചരമം. സന്ധ്യയ്ക്ക് മഴയ്ക്ക് മുമ്പായി ഒരുപാട് ഈയലുകൾ പൊന്തിയിരുന്നു. ഈ കിടക്കുന്നത് അവയിലൊന്നാവാം. മുറിക്കുള്ളിൽ കണ്ട പ്രകാശം തേടി പറന്നു വന്നിരിക്കും. ജനാല കടന്നപ്പോഴേക്കും വെളിച്ചമില്ലാതാവുകയും വലയിൽപ്പെടുകയും ചെയ്തിരിക്കാം. കുറ്റബോധം തോന്നി. താനും മരണത്തിന് കൂട്ടുനിൽക്കുന്നു. കൊലയ്ക്ക് കളമൊരുക്കി കൊടുക്കുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് അവസാനിപ്പിച്ച് എഴുന്നേറ്റു. വലയിൽ കിടക്കുന്ന പ്രാണിയെ അവ്യക്തമായി കാണാം. വീണ്ടും പ്രകാശമെത്തുമ്പോൾ ഭക്ഷിക്കാനായി മാറ്റിയിട്ടിരിക്കുകയാവാം. അതിനെ രക്ഷപ്പെടുത്തണം. കുറെ കൂടി അടുത്തിരുന്നു. മങ്ങിയ ഇരുട്ട്. ഇരയ്ക്കനക്കമില്ല. കൊല നടന്നു കഴിഞ്ഞിരിക്കുന്നു. അവൻ പ്രാണിയെ മെല്ലെ വലയിൽ നിന്നും വേർപെടുത്തി. ഉള്ളം കൈയിൽ കിടത്തി. ചലനമിട്ട് കിടക്കുന്ന ശരീരം ശവമായി കാണുമോ? മനുഷ്യനായിരുന്നെങ്കിൽ മൂക്കിൽ വിരൽ വെച്ച് നോക്കാമായിരുന്നു. മറ്റൊരിടി വെട്ടി. അതിന്റെ മുഴക്കം അവസാനിക്കുന്നതിന് മുൻപ് പൊടുന്നിനെ ലൈറ്റ് കത്തി ജനാലയിലൂടെ നീണ്ടുനിന്ന കമ്പികൾ മുറിഞ്ഞു. കാണാതായി. അവൻ ഉള്ളം കൈയിലേക്ക് നോക്കി. ഞെട്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. പരന്ന ഉള്ളം കൈയിൽ 8 കാലുകളുള്ള മരണം മരിച്ച് വിറങ്ങലിച്ച് കിടക്കുന്നു. തന്റെ മണിബന്ധത്തിലെ രോമങ്ങളിൽ നിന്ന് ഒരു മുടന്തനായ കൂനനുറുമ്പ് ചിലന്തിയുടെ ശവത്തിന് നേരെ ശ്രദ്ധാപൂർവം നടന്നെടുക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ റോഡിനെതിരെ എല്ലായിടത്തും ഇരുട്ടായിരിക്കുന്നത് അവൻ കണ്ടു. പല്ലിളിക്കുന്ന ഇരുട്ട്.
1: ശ്രീ ശ്രേഷ്ഠ മലയാളം. അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണു സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്, മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വേൽച്ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ, പക്ഷെ ചിലപ്പോഴത് ചുവന്നു പൂക്കും, കാട്ടുതീയായി പടരും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞു ചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും, വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും, പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്, പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും, ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനമാകും. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ചയിൽ ഇന്ന് ബ്രിക്സ് അംഗരാജ്യങ്ങൾ പങ്കെടുക്കും. ബഹുമുഖവാദത്തിനുള്ള പ്രസക്തിയിൽ എല്ലാ ബ്രിക്സ് രാജ്യങ്ങളും ഒത്തൊരുമിച്ചാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിലെ സമവായത്തിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സമഗ്രമായ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് സമാപനമാകും. രണ്ടു ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്നലെയാണ് ഭാരത് മണ്ഡപത്തിൽ തുടക്കമായത്. വിശദാംശങ്ങളിലേക്ക്.
1: ഉച്ചകോടിയുടെ ആദ്യ ദിനം രാജ്യങ്ങൾ ന്യൂഡൽഹി പ്രഖ്യാപനം 2026 അംഗീകരിച്ചതിനോടൊപ്പം അന്താരാഷ്ട്ര തർക്കങ്ങളിൽ ചർച്ചകളിലൂടെ പരിഹാരം, പശ്ചിമേഷ്യൻ സംഘർഷം എന്നീ വിഷയങ്ങളിലും വിശദമായ ചർച്ചകൾ നടന്നു. ജമ്മുകശ്മീരിൽ കഴിഞ്ഞ വർഷമുണ്ടായ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച രാജ്യങ്ങൾ എല്ലാതരം ഭീകരവാദ പ്രവർത്തനങ്ങളെയും ചെറുക്കുമെന്നും വ്യക്തമാക്കി. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആഗോള വളർച്ചയ്ക്കായി ഭാവി രൂപപ്പെടുത്തൽ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചയിൽ ഇന്ന് ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും പങ്കെടുക്കും. സമ്മേളനത്തിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസാഖിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നീ രാജ്യങ്ങളുടെ രാഷ്ട്രതലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. നാലാം തവണയാണ് ഇന്ത്യ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ സമവായമുണ്ടായതിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ വിവിധ തലങ്ങളിൽ നടന്ന ഒരു വർഷം നീണ്ട ചർച്ചകളുടെയും ഇടപെടലുകളുടെയും ഫലമായാണ് സമവായം ഉണ്ടായതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള പ്രവർത്തനങ്ങളുടെ സുപ്രധാന നേട്ടങ്ങളിലൊന്നാണ് ന്യൂഡൽഹി പ്രഖ്യാപനത്തിന്റെ അംഗീകാരമെന്ന് ER സെക്രട്ടറി സുധാകർ ദലേല ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് നൽകിയ സഹകരണത്തിന് ബ്രിക്സ് രാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച അദ്ദേഹം, പ്രായോഗികവും വികസനോന്മുഖവുമായ ഫലങ്ങൾ ലഭ്യമാക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുവെന്നും പറഞ്ഞു. രാജ്യങ്ങൾ തങ്ങളുടെ ദേശീയ കാഴ്ചപ്പാടുകളെപ്പറ്റിയാണ് ഉച്ചകോടിയിൽ പരാമർശിച്ചതെങ്കിലും ബഹുമുഖവാദത്തിനുള്ള പ്രസക്തിയിൽ എല്ലാ ബ്രിക്സ് രാജ്യങ്ങളും ഒത്തൊരുമിച്ചാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സംഘടനകളെ കൂടുതൽ പ്രാതിനിധ്യമുള്ളതാക്കുകയും പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്നതിനൊപ്പം ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളുമായി അവയെ പൊരുത്തപ്പെടുത്തുന്നതിന് വലിയ പ്രാധാന്യമാണ് ഉള്ളതെന്നും ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ മോദി വ്യക്തമാക്കി.
2: हमें इस पिरामिड ऑफ प्रिविलेज को प्लेटफॉर्म ऑफ पार्टनरशिप में बदलना है, जहां हर देश की आवाज हो, हर सदस्य का स्टेक हो, हर प्रयास के केंद्र में मानवता का विकास हो. इस उद्देश्य से मैं प्रस्ताव रखता हूं कि हम मिलकर ग्लोबल गवर्नेंस रिफॉर्म के 10 प्रपोजल्स तैयार करें.
0: ആഗോള ഭരണ പരിഷ്കരണത്തിനായി 10 ഇന നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി അവതരിപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പരിഷ്കരിക്കുന്നത് ഇനി വൈകിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി സമയബന്ധിതമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു. അടുത്ത 20 വർഷത്തേക്ക് ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറാൻ അനുവദിക്കരുതെന്നും ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിക്കിടെ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും ആവർത്തിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ടിയാൻജിനിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ സ്ഥിരമായ പുരോഗതിയെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. ഉഭയകക്ഷി ബന്ധങ്ങളുടെ തുടർ വികസനത്തിന് അതിർത്തി പ്രദേശങ്ങളിലെ സമാധാനവും ശാന്തതയും അത്യന്താപേക്ഷിതമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കായിക സാങ്കേതിക വിദ്യാ കർമ്മസമിതി രൂപീകരണം, കായികോപകരണ നിർമ്മാണ കോൺക്ലേവ് എന്നിങ്ങനെ ഇന്ത്യയുടെ 2 ശുപാർശകളും ബ്രിക്സ് ന്യൂഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചു. സാമൂഹ്യ വികസനത്തിന്റെ സുപ്രധാന സൂചികയാണ് കായിക മേഖലയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അംഗീകാരം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, മലേഷ്യയുടെ നിക്ഷേപ വാണിജ്യ വ്യവസായ മന്ത്രി ഡാറ്റുക് സെരി ജോഹാരി അബ്ദുൾ ഗനിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മലേഷ്യ സാമ്പത്തിക പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക, വിപണി സാധ്യത മെച്ചപ്പെടുത്തുക, വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക എന്നിവ സംബന്ധിച്ച് ചർച്ച ചെയ്തതായി ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വിമാനത്താവളത്തിൽ വൈകിട്ട് 5:30 മന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് കോഴിക്കോട് മർക്കസ് ക്യാമ്പസ് സന്ദർശിക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ മുംബൈ സന്ദർശനം പുരോഗമിക്കുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് മുംബൈ പണ്ഡിത സഭ അദ്ദേഹം ഇന്ന് സന്ദർശിക്കും. ഹിന്ദി ഭാഷ കേന്ദ്രീകരിച്ചുള്ള അഖില ഭാരതീയ രാജഭാഷാ സമ്മേളനത്തിന്റെ 6ാം പതിപ്പിലും BKC ഭാരത് ഡയമണ്ട് ബോസിൽ നടക്കുന്ന GJEPC അവാർഡ് ചടങ്ങിലും ശ്രീ ഷാ പങ്കെടുക്കും. കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിയെ തളർച്ചയായി കാണാതെ സമഗ്രമായ വൈദ്യുതി നയവും പവർ മാനേജ്മെന്റും രൂപീകരിക്കാനുള്ള അവസരമായാണ് സർക്കാർ കാണുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചിയിൽ കോറൻ എനർജി എക്സ്പോ 2026 എനർജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത് ഒക്ടോബറിൽ പുതിയ ഊർജ്ജ നയം കൊണ്ടുവരുമെന്നും 2030-31 ആവശ്യകത കണക്കിലെടുത്ത് ആധുനിക വൈദ്യുതി നയം നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 19 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വോക്കത്തോൺ സംഘടിപ്പിച്ചു. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ അരീന സബലങ്കയെ 6-4, 5-7, 6-2 എന്ന സ്കോറിനാണ് റൈബാക്കിന പരാജയപ്പെടുത്തിയത്. റബാക്കിനയുടെ ആദ്യ US ഓപ്പൺ കിരീടമാണിത്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:30 മത്സരം. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാവും. വൈകിട്ട് 7:00 മത്സരം. പരമ്പരയിൽ ആകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ചൈനയെ നേരിടും. തുടർച്ചയായ 3ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കലാശ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സൌദി അറേബ്യയിലെ പ്രധാന എണ്ണ പൈപ്പ് ലൈനിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് മൈസാൻ പ്രവിശ്യയിലെ സൈനിക ഓപ്പറേഷൻസ് കമാൻഡറെ ഇറാഖ് പുറത്താക്കി. ആക്രമണത്തിന് പിന്നാലെ എണ്ണ പൈപ്പ് ലൈൻ താൽക്കാലികമായി അടച്ചുപൂട്ടിയിരുന്നു. ഇറാനുമായുള്ള ഷാലംചെ അതിർത്തി പാത താൽക്കാലികമായി അടച്ചിടാൻ ഉത്തരവിട്ടതായും റിപ്പോർട്ടുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 1386 ഉയർന്നു. ദുരന്തം ബാധിച്ച 8 ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ 104 തിരിച്ചറിയുകയും ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. ഏകദേശം 5130 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിലും രക്ഷാപ്രവർത്തനവും തുടരുകയാണ്. ഇന്ത്യയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും തമ്മിലുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ AIIB പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ വികസനം, സ്വകാര്യ മേഖലാ പങ്കാളിത്തം, ബാങ്കിന്റെ ആഗോളതലത്തിലെ സ്വാധീനം എന്നീ വിഷയങ്ങളിൽ വിശദമായ ചർച്ചകൾ നടന്നതായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്ത് തുടരുന്നു. തിരുവനന്തപുരം 2ാം സ്ഥാനത്തും കൊല്ലം 3ാം സ്ഥാനത്തുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനമാകും. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ചയിൽ ഇന്ന് ബ്രിക്സ് അംഗരാജ്യങ്ങൾ പങ്കെടുക്കും. ബഹുമുഖവാദത്തിനുള്ള പ്രസക്തിയിൽ എല്ലാ ബ്രിക്സ് രാജ്യങ്ങളും ഒത്തൊരുമിച്ചാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിലെ സമവായത്തിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സമഗ്രമായ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
4: കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. 80കൾ വരെയുള്ളൊരു കാലഘട്ടം പെട്ടെന്നാണ് ഏറെ പരിഷ്കൃതമായൊരു ഘട്ടത്തിലേക്ക് പടികയറിയത്. അതോടെ പലതും നഷ്ടപ്പെട്ടുവെങ്കിലും ലഭ്യമായത് അതേക്കാൾ എത്രയോ വലുതായ പലതുമാണ്. അതുകൊണ്ടാണ് 80കൾ വരെയുള്ളവർ വീമ്പ് പറഞ്ഞ് അവകാശപ്പെടുന്നത് ഞങ്ങൾ കാളവണ്ടി കണ്ടവരാണ്, ഒപ്പം നാസയുടെ ഉപഗ്രഹങ്ങളും കണ്ടവരാണ്. 5 വയസ്സുവരെ ഞങ്ങൾ നഴ്സറിയിൽ പോയി, 4ാം ക്ലാസ് വരെ നിക്കറിട്ട് സ്കൂളിൽ പോയി. മഴക്കാലത്ത് ഓവുചാലിൽ നിന്ന് മീൻകുഞ്ഞുങ്ങളെ പിടിച്ചു, തവളക്കുഞ്ഞുങ്ങളെ പിടിച്ച് കുപ്പിയിലിട്ടു, കടകളിൽ നിന്ന് കവറില്ലാത്ത മിഠായികൾ വാങ്ങി. മിക്കവാറും ഞങ്ങൾക്ക് എല്ലാവർക്കും നീന്താനറിയാം, സ്വിമ്മിംഗ് പൂളിൽ പോയി പഠിച്ചതല്ല. കമുകറച്ചിറയിലും അയിൻ്റെച്ചിറയിലും പോയി മുങ്ങി നിവർന്ന് സ്വയം പഠിച്ചതാണ്. അവധിക്കാലത്ത് സൈക്കിൾ വാടകയ്ക്കെടുത്ത് ഇടയ്ക്കൂടെ കാലിട്ട് പെടല് ചവിട്ടിയ തലമുറയാണ് ഞങ്ങളുടേത്. ഈ അടുത്ത കാലത്ത് കുരങ്ങുപെടൽ എന്ന തമിഴ് സിനിമ കണ്ടപ്പോ ഓർമ്മ വന്നത്

യും ഗോട്ടി കളിച്ചു വളർന്ന ഞങ്ങൾ ദേ ചാറ്റ് ജി പി ടിയും ജെമിനിയും സുനുയുമായും സംവദിക്കുന്നു. റേഡിയോയിൽ കേട്ട പാട്ടുകൾ കാസറ്റിൽ റെക്കോർഡ് ചെയ്ത തലമുറയാണ് ഞങ്ങളുടേത്. ട്രക്കറും ചലഞ്ചറും ഞങ്ങൾ കണ്ടു. അവയുടെ പിന്നിൽ ഞാന്ന് കിടന്ന് ആര്യനാട് വരെയും അവിടെ നിന്ന് പള്ളിവേട്ട് വരെയും ഞങ്ങൾ ചെയ്ത യാത്രകൾ. നിങ്ങൾക്കൊരിക്കലും അങ്ങനെയൊരു യാത്ര ചിന്തിക്കാനേ പറ്റില്ല. ഞങ്ങൾ പഠിച്ച ട്യൂട്ടോറിയൽ കോളേജുകൾ, നിങ്ങൾക്കൊരു സത്യം അറിയാമോ? അവിടെ ഞങ്ങൾക്കായിരുന്നില്ല പ്രേമം, മാഷമാരായിരുന്നു അക്കാര്യത്തിൽ ഞങ്ങളെ കടത്തിവെട്ടിയിരുന്നത്. പല പ്രണയങ്ങളിലും ഞങ്ങളായിരുന്നു ഹംസം. ഞങ്ങളുടെ കൂടെ പഠിച്ച രതീഷിനെ ഞങ്ങൾ വിളിച്ചിരുന്നത് തന്നെ ഹംസക്ക എന്നായിരുന്നു. ഇന്നും സിനിമയിൽ ഏതെങ്കിലും കഥാപാത്രത്തെ ഹംസക്ക എന്നാരെങ്കിലും വിളിക്കുന്നത് കേട്ടാൽ രതീഷിന് ഓർമ്മ വരും.

റേഡിയോയിൽ നിന്ന് വാക്ക്മാനിലേക്കും അവിടെ നിന്ന് ഐപോഡിലേക്കും എത്തിയത് ഞങ്ങളുടെ തലമുറയല്ലേ. നിങ്ങൾക്ക് മറ്റൊരു കാര്യം അറിയോ? ഞായറാഴ്ചകളിൽ വൈകുന്നേരങ്ങളിൽ ടിവിയുള്ള വീടുകളെ ഞങ്ങൾ തിയേറ്ററുകളാക്കി. ആ വീട്ടിലുള്ളവർ അതിഥികളായിരുന്ന് ഞങ്ങളോടൊപ്പം സിനിമ കണ്ടു. ഞായറാഴ്ച വൈകുന്നേരങ്ങളിലെ ചായ ഞങ്ങൾ കാരണം അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ആഴ്ചയിലൊരിക്കൽ സിനിമ കണ്ട ഞങ്ങളുടെ കയ്യിലാണ് ദേ കണ്ടോ ഡിജിറ്റൽ കളർ ഫോൺ ഇരിക്കുന്നത്, ആൻഡ്രോയിഡ് വിൻഡോസ് ഇരിക്കുന്നത്, ടാബ്ലറ്റുകൾ ഇരിക്കുന്നത്. ഇത്രയും അന്തം വിട്ട മാറ്റം വേറൊരു തലമുറയും അനുഭവിച്ചിട്ടില്ല എന്നത് സത്യമാണ്. 70s ജനിച്ച ഞങ്ങൾ കാളവണ്ടിയുടെ പുറകിൽ പുസ്തകം വച്ച് അതിന്റെ പുറകെ നടന്ന് വീടെത്തിയവരാണ്. 65s ഞങ്ങൾ ചൊവ്വയാൻ അനുഭവിക്കുന്നു. ചിലപ്പോ ചൊവ്വയിൽ പോയെന്നും വരും. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ? 80s-90s ഞങ്ങളിൽ പലരുടെയും വിവാഹം താമസിച്ചത് ചൊവ്വാദോഷം കൊണ്ടായിരുന്നു. ആ ഞങ്ങളാണ് ചൊവ്വയാൻ കണ്ട് ജയ് വിളിച്ചത്.

സത്യം പറഞ്ഞാൽ കാലം പെട്ടെന്ന് മാറുകയായിരുന്നു. മാധവി അമ്മൂമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഷഠേന്ന് പ്ലേറ്റ് മറിച്ചിട്ടതുപോലെയാണ് കാലം ഞങ്ങളുടെ മുന്നിൽ മറിഞ്ഞത്. ഇരുട്ടി വെളുത്തപ്പോ കാളവണ്ടിയുമില്ല, ആനമയിൽ ഒട്ടകവുമില്ല എന്നതുപോലെ എല്ലാം മാറി. എന്നുവച്ചാൽ സർവവും മാറി. ലോകം ദേ വേറെ ലെവലായി. മാധവി അമ്മൂമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ ലോകം കുട്ടപ്പനായി. ചിന്തകൾ മാറി, വികാരങ്ങൾ മാറി, വിചാരങ്ങൾ മാറി. കൂട്ടായണി മൂടുവിട്ട് വേറെങ്ങും പോകാനില്ലെന്ന് നിനച്ചിരുന്നവർ കാനഡ കടന്നു. കടലുകൾ ഏഴു പറന്നു. കയ്യിലെ കാലൻകുട കളഞ്ഞു, പാഥേയം ഉപേക്ഷിച്ചു. കാലൻകുടയ്ക്ക് പകരം ഐഫോണായി. പഴയ സോഡാക്കുപ്പി കന്നടയ്ക്ക് പകരം ബ്ലൂടൂത്ത് സ്പെക്സ് വെച്ചു. അയ്യോ പാവേ എന്ന് വിചാരിച്ച് ത്രാണിയും കെൽപ്പുമില്ലാതെ നടന്നവർ സ്മാർട്ടായി, വെരി സ്മാർട്ടായി. ഒരു കാര്യവുമില്ലാതെ മറ്റുള്ളവരുടെ അടുക്കള കാര്യങ്ങളിൽ തലയിട്ടിരുന്നവർ സ്വന്തം കാര്യങ്ങളിലേക്ക് തലവലിക്കാൻ തുടങ്ങി. എല്ലാവരും തിരക്കുള്ളവരായി. ഇനി നോക്കിക്കാമോമേ, അപവാദങ്ങളും നുണപ്രചരണങ്ങളും കുറയും. ആളുകൾക്ക് അതിനൊന്നും സമയം കിട്ടില്ലെന്നേ. ലോകം പുരോഗമിച്ചോന്നേ. അതെല്ലാം മാധവി അമ്മൂമ്മ സമ്മതിച്ചു. ലോകം മാറി, എല്ലാം മാറി. ദേ നോക്ക്, എന്റെ കയ്യിൽ പോലുമുണ്ട് സ്മാർട്ട് ഫോൺ. എന്നാലും ഞാൻ ചോദിച്ചു, എന്റെ ഒരു സംശയം. അവർ ചോദിച്ചു, എല്ലാം മാറും, ലോകം മുഴുവൻ മാറും. എന്നാലും നിന്റെ മഞ്ജനാത്തി മൂട് മാമി മാറുമോ? അങ്ങനെ പറഞ്ഞിട്ട് മാധവി അമ്മൂമ്മ നെടുവീർപ്പിട്ടു. ഒരു ശുഭപ്രതീക്ഷയില്ലായ്മ. ഞാൻ ഓർത്തുനോക്കി, മാധവി അമ്മൂമ്മ പറഞ്ഞത് ശരിയാണ്. മനുഷ്യൻ ചൊവ്വയിലും വ്യാഴത്തിലും എത്തുമ്പോഴും ശാസ്ത്രം അതിന്റെ കൊടി അനന്തമായ ശൂന്യാകാശത്ത് ഉറപ്പിച്ചു നിർത്തുമ്പോഴും മഞ്ജനാത്തിമൂട്ടിൽ മുട്ടയിൽ ക്ഷുദ്രം ചെയ്യുന്ന എന്റെ മാമി പൊങ്കാലയിട്ട് ഉരുളി കമഴ്ത്തി മുച്ചോട്ടുള്ളവർ മുഴുവനായും മുഴിഞ്ഞു പോണേയെന്ന് മണ്ണുവാരിയിട്ട് ശപിച്ച് അന്ധവിശ്വാസത്തിന്റെ പുകമറയ്ക്കുള്ളിലിരിക്കുന്ന മഞ്ജനാത്തിമൂട്ടിലെ എന്റെ മാമി മാറുമോ? അറിയില്ല. അവരെ മാറ്റാൻ എന്റെ കയ്യിൽ ഐഫോണിനോ ജെമിനിക്കോ ചാറ്റ് GPTക്കോ കഴിയുമോ? അറിഞ്ഞുകൂടാ. മാധവി അമ്മൂമ്മ പറഞ്ഞതാണ് രസം. നിന്റെ മാമിക്ക് ജെമിനി പരിചയപ്പെടുത്തി കൊടുത്തു നോക്ക്. ജെമിനി നാളെ ആളുകളെ കൂടോത്രം പഠിപ്പിക്കുന്നത് കാണാം. ഞാൻ ചിരിച്ചു. എവിടെയൊക്കെയോ ആ ചിരി ഉയരുന്നു. അതെന്റെ മാത്രം ചിരിയല്ല, സത്യത്തിന്റെ ചിരി, യാഥാർത്ഥ്യത്തിന്റെ ചിരി, പരിഹാസത്തിന്റെ ചിരി, മാധവി അമ്മൂമ്മയുടെ ചിരി, അതിൽ നിന്ന് മുക്തമാവാതെ പകച്ചു നിൽക്കുന്ന എന്റെ ചിരി.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുമോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യനുദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: നമ്മുടെ ആയുസിന്റെ അധിക പങ്കും എവിടെയാണ്? സംശയമില്ല, ഇന്നലകളുടെ ശവപ്പറമ്പിലാണ്. അവിടെ അലഞ്ഞു തിരിയുന്നതിനാണ് നമ്മൾ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്. തൂവിപ്പോയ പാലിനുവേണ്ടി കരയരുത് എന്ന ചൊല്ല് നമുക്കറിയാമെങ്കിലും അതിനുവേണ്ടി കരയുന്നവരാണ് നമ്മളിൽ പലരും. ഇത് നമ്മുടെ മനസ്സിന്റെ ശാന്തിയെയും സുഖത്തെയും ഇല്ലാതാക്കുന്നു. ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിന്തകൾ സത്യത്തിൽ നമ്മളെ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന ഇരുട്ടറയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ജീവിതത്തിലെ പരാജയങ്ങളുടെ കൂമ്പാരം തിരിച്ചും മറിച്ചും പരിശോധിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും നേടാനാവില്ല. ഭൂതകാലത്തെക്കുറിച്ച് വിശദീകരിക്കാൻ

ശ്രമിക്കാതിരിക്കൂ. ഭൂതകാലത്തെക്കുറിച്ച് പരാതിപ്പെടാതിരിക്കൂ. ഇരുളടഞ്ഞ ഇന്നലകളുടെ വാതിലുകൾ അടച്ചിടൂ. മറക്കേണ്ടത് മറക്കാൻ കഴിയാതെ ജീവിതത്തിൽ ആർക്കും ഒരു സൌഭാഗ്യവും നേടാനാവുകയില്ല. ഡീ ക്ലട്ടറിംഗ് എന്നൊരു വിദ്യ മിനിമലിസത്തിന്റെ ഭാഗമായി ഇപ്പോൾ വ്യാപകമാണ്. മറ്റൊന്നുമല്ല അതർത്ഥമാക്കുന്നത്. കളയുക എന്നതുതന്നെയാണ്. തന്റെ സുഹൃത്തുക്കളുടെ പുസ്തകങ്ങൾ വായിക്കുകയും അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ആധുനിക ലോകത്തിൽ സൌഭാഗ്യമെന്നത് അപ്രാപ്യമായ ഒരു പ്രതിഭാസമാണെന്ന നിഗമനത്തിലാണ് താൻ എത്തിച്ചേരുന്നതെന്ന് ബർട്രൻ റസൽ പറയുന്നു. എന്നാൽ തന്റെ തോട്ടക്കാരനോട് സംസാരിക്കുമ്പോൾ ഈ ധാരണ തികച്ചും അബദ്ധമാണെന്ന് തനിക്ക് തോന്നുന്നുവെന്നും അദ്ദേഹം പറയുന്നു. പ്രവൃത്തി ചെയ്യാതെ ആരൊരാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുവോ അയാൾ സ്വന്തം മനസ്സിനെ ദുഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോൾ ചിലരെങ്കിലും ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളുടെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുകയും വിവിധ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കൂരിരുട്ടിൽ മുന്നോട്ടു പോകാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുക? പെട്ടെന്ന് കേൾക്കുമ്പോൾ ആരായാലും എന്തായിരിക്കും മറുപടി പറയുക? ആ, അത് ന്യായമായ ചോദ്യമാണെന്ന് തന്നെയായിരിക്കും. അപ്പോഴൊക്കെ ഓർക്കുക, മനുഷ്യൻ മനുഷ്യനായത് കാടും മലയും വെട്ടിത്തെളിച്ചു തന്നെയാണ്. വളരെ ലളിതമായ ഒരു ചോദ്യം ഓരോ ശ്രോതാവിനോടും ചോദിക്കുകയാണ്, വഴി എന്നാൽ എന്താണ്? പലരും പല ഉത്തരങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ ഏറ്റവും ലളിതമായ ഒരു ഉത്തരം പറഞ്ഞു തരട്ടെ. നടക്കുമ്പോൾ തെളിയുന്നതാണ് വഴി. നമുക്ക് മുന്നേ നടന്നവർ തെളിച്ചിട്ട വഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. പുതിയ വഴികൾ തെളിക്കുന്നവരും നമുക്കൊപ്പമുണ്ട്. അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളുടെ കൊടുങ്കാറ്റെന്നും പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളുടെ കൂരിരുട്ടെന്നും പറഞ്ഞ് വിരട്ടാൻ നോക്കരുത്. മിന്നാമിനുങ്ങുകൾ എത്ര കൂരിരുട്ടായാലും അതിനുള്ള വെളിച്ചം അതുണ്ടാക്കും. അത് നുറുങ്ങുവട്ടമാണെങ്കിൽ അതേക്കാൾ അതിശക്തമായ സൌര തേജസ് ഉള്ളിലുള്ളവരാണ് മനുഷ്യർ എന്ന് മറന്നുപോകരുത്. അതുകൊണ്ട് ആ സൌര തേജസ് മറ്റുള്ളവർക്ക് കൂടി വെളിച്ചമേകും വിധം സജീവമാകും. ഉണരൂ, എഴുന്നേൽക്കൂ, ആലസ്യത്തിന്റെ പുതപ്പിൽ നിന്ന് പുറത്തിറങ്ങൂ.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ. ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷര താമര.

നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പഴം എന്ന കഥ. പഴം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നും? അദ്ദേഹം ചോദിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ കാറിൽ നിന്നിറങ്ങി കുന്നിൻ ചെരുവിലെ റോഡരികിൽ കരിങ്കല്ലിന്റെ പുറത്തിരിക്കുകയായിരുന്നു. കാറ് കുന്നിൻ ചെരുവിൽ റോഡുവക്കത്തുള്ള ഏക കടയുടെ അടുത്തു വന്നപ്പോ കാറ് നിർത്തിച്ച് അദ്ദേഹം വെളിയിൽ ഇറങ്ങിച്ചെന്ന് കടയിൽ നിന്ന് 10-12 മൈസൂർ പൂവൻ പഴം വാങ്ങി 2 ഡ്രൈവർക്ക് കൊടുത്തിട്ട് എന്നെയും വിളിച്ചു. റോഡരികിലുള്ള കരിങ്കല്ലിൽ ഇരിക്കുകയാണ്. പഴം ഒരു കടലാസിൽ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ അത്ഭുതകരമായൊരു സൃഷ്ടിയാണ് പഴം, ജീവികൾക്കായുള്ള പാകപ്പെടുത്തിയ ആഹാരം. പഴത്തെപ്പറ്റി ചോദിക്കാൻ കാരണമുണ്ട്, അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്കെപ്പോഴെങ്കിലും ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, തോന്നിയിട്ടുണ്ട്. മാനസിക രോഗിയായി, അതായത് ഭ്രാന്തനായി ഞാൻ സാനിറ്റോറിയത്തിൽ കിടക്കുകയായിരുന്നു. രാത്രി സമയം, അടുത്താരുമില്ല. മനസ്സിന്റെ സമനില തെറ്റിയിരുന്നു. ഒരു സൂചിമുനയോളം സുബോധമുണ്ട്. അപ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നി. ഒരു കയറെടുത്ത് വെളിയിലുള്ള പ്ലാവിന്റെ കുമ്പിൽ കെട്ടിത്തൂങ്ങി മരിക്കുന്നത് ഒരു സുഖമായി തോന്നി. ചിന്ത വന്നപ്പോൾ മീലാകെ കൂലത്തിരിച്ചു. തോന്നൽ അധികരിച്ചപ്പോൾ സുബോധമുണർന്നു. ഞാൻ വൈദ്യനെ വിളിച്ച് വിവരം പറഞ്ഞു. വൈദ്യൻ മരുന്ന് കൊണ്ടുവന്ന് എന്റെ കണ്ണുകൾ എഴുതി. ഉഗ്രമായ എരിവുണ്ടായിരുന്നു അതിന്. പിന്നെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. അനാരോഗ്യമാണ് ആത്മഹത്യയുടെ കാരണമെന്ന് തോന്നുന്നു. എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല, അതിരിക്കട്ടെ. നിങ്ങൾ ശ്രേഷ്ഠരായ മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? നിഷ്കാമകർമ്മികൾ? താങ്കളൊരു ശ്രേഷ്ഠനാണല്ലോ. എന്നെപ്പറ്റി അങ്ങനെ പറയാമോ? ഏതായാലും എന്നെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം? പരോപകാരിയാണ്, ദീനദയാലുവാണ്, ധർമ്മിഷ്ഠൻ, ജാതിയും മതവും നോക്കാതെ ആർക്കും സഹായം ചെയ്യും. MABL ജഡ്ജിയായിരുന്നു. 2 മക്കളുണ്ട്. മകൻ വക്കീൽ, മകൾ ഡോക്ടർ. ഒരു 70 വയസ്സ് കാണും. നല്ല ആരോഗ്യമുണ്ട്. ജനസമ്മതനാണ്. ഭാര്യയുമൊത്ത് സുഖമായി ജീവിക്കുന്നു. ഞാൻ പറഞ്ഞു, താങ്കളെപ്പറ്റി ചിലതെല്ലാം അറിയാം. എന്റെ ചെറുപ്പകാലം എങ്ങനെയിരുന്നെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഞങ്ങൾ പഴം തിന്നു. സന്ധ്യ മയങ്ങി വരികയാണ്. കടയിൽ വിളക്ക് കൊളുത്തി. ആകാശത്ത് നക്ഷത്രങ്ങൾ നിരന്നു. ഞാൻ പറഞ്ഞു, താങ്കളുടെ ചെറുപ്പകാലത്തെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ, അദ്ദേഹം പറഞ്ഞു. ഞാൻ പറയാം. സമയം ഒത്തുവരുന്നു. 50 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. അന്ന് ഞാൻ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കുന്നു. 15 വയസ്സായി കാണുമെന്നാണ് ഓർമ്മ. 5th floor. ഒരു സംഭവം അറിഞ്ഞില്ല. എനിക്ക് 4-5 വയസ്സുള്ളപ്പോൾ എന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് എവിടെയോ പോയി. ഒരു വിവരവും ഇല്ല. അച്ഛനൊരു മെക്കാനിക്കായിരുന്നു. അച്ഛൻ പോയതോടെ ഞങ്ങൾ കഷ്ടത്തിലായി. ഞങ്ങൾക്ക് 20 cents സ്ഥലവും ചെറിയൊരു വീടുമുണ്ട്. പറമ്പിൽ നിന്ന് കാര്യമായ വരാഴികളൊന്നുമില്ല. അമ്മ അടുത്തുള്ളൊരു ധനിക ഹൈന്ദവ വീട്ടിൽ വേലയ്ക്ക് പോകും. വീട്ടുവേലയാണ്. അവിടെ നിന്ന് കിട്ടുന്ന ചോറ് അമ്മ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുവരും. ഇത് ഓർമ്മ വന്ന കാലത്തെ സ്ഥിതിയാണ്. അത്ഭുതകരമായ സംഭവം അമ്മ എന്നെ സ്കൂളിലാക്കിയതാണ്. മലയാളം സ്കൂളിൽ 4 പഠിച്ചു, പാസ്സായി. അമ്മ എന്നെ ഇംഗ്ലീഷ് സ്കൂളിൽ ചേർത്തു. പട്ടിണിയും തുടങ്ങി. ഷർട്ടില്ല, മുണ്ടില്ല, പുസ്തകങ്ങളില്ല. പാഠപുസ്തകങ്ങൾ നോട്ട്ബുക്കുകളിൽ പകർത്തിയെടുക്കും. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് 5 miles നടക്കണം. കാലത്തെ പഴങ്കഞ്ഞി വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കുടിച്ചിട്ട് പോകും. വിശക്കുമ്പോൾ പച്ചവെള്ളം കുടിക്കും. ചിലപ്പോൾ അമ്പലത്തിൽ നിന്ന് പടച്ചോറ് കിട്ടും, ചിലപ്പോൾ കിട്ടുകയില്ല. പട്ടിണി, വിശപ്പെന്ന് പറഞ്ഞാൽ വിശപ്പ്. മിക്ക കുട്ടികളും ഹോട്ടലുകളിൽ നിന്ന് ഉച്ചയ്ക്ക് ദോശയും ചായയും കഴിക്കും. ഞാൻ മറ്റു കുട്ടികൾ കാണാതെ പച്ചവെള്ളം കുടിച്ച് വയറ് നിറയ്ക്കും. 5 miles നടന്ന് തളർന്ന് ഞാൻ വീട്ടിൽ ചെല്ലും. തണുത്ത കുറെ ചോറ് അമ്മ വച്ചേക്കും, അത് കഴിക്കും. അത്താഴപ്പട്ടിണിയാണ്. അങ്ങനെ ജീവിക്കുന്നു. കഠിനമായ സങ്കടം എനിക്ക് തോന്നി. സഹായിക്കാൻ, ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ല. എനിക്ക് കഠിനമായ ദേഷ്യം. ദേഷ്യം ഈശ്വരനോടാണ്. ക്ഷേത്രങ്ങളിലുള്ള എല്ലാ ദൈവങ്ങളെയും ഞാൻ വെറുത്തു. ദരിദ്രർക്കു വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല.

0: വേറൊന്നല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: ആ ചെറിയ സ്പാനറും കൂടെ എടുത്താൽ ഇപ്പോൾ ശരിയായിട്ട്.
3: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ.
4: I have to get back to Bangalore as soon as possible.
5: Kaikki.
4: I hate this place. Aarey karna alarune. Onnu poi nokki.
5: Aa, ningalokka vannittundennu naan arinjirunnu. Nee kazhinjana vannalum anga sheenichu poyallodi. Bangalore thinnanu ningal kattathilliyo. Edi kochu dress. Ivaru kaarana joye.
4: റീതയുടെ ചേച്ചിയും ഭർത്താവും മക്കളും ഒക്കെ.
5: നിന്റെ പേര് എന്നതാടി കൊച്ചെ?
6: മറിയ ഫ്രാൻസിസ്.
5: എന്റെ ഈശോയെ, എന്റെ പേരും മറിയെന്നാ? കുഞ്ഞു മറിയ
7: അല്ല ഇതാരാ?
5: തിരുന്നേരൊക്കെ വന്നിരിക്കുമ്പോ നീ എന്നതാടി പരക്കകത്ത് കയറി ഒളിച്ചിരിക്കുന്നേ. ഓ, ഊണിലുള്ള വട്ടം കൂട്ടുമായിരിക്കും.
7: കോഴിയോ താറാവോ?
5: ഞങ്ങള് പഴയ കൂട്ടുകാരാ. പണ്ട് ഒരുമിച്ച് പാടത്ത് കൊയ്യാൻ പോന്ന കാലം തൊട്ടേ ഉള്ള കൂട്ടാ. ഒറ്റക്കെട്ടായിരുന്നു. പാടത്ത് പണിയൊക്കെ ഞാനാ പഠിപ്പിച്ച. ഈ മുടിച്ചു കോവേ.
7: നീ വാടി
5: വരുന്നടി. ആ, ഇതെന്നതൊക്കെയാ പലഹാരങ്ങള്? ഒരിച്ചിരി കാറച്ചവയുണ്ട് കേട്ടാ. ദാണ്ടി ഇതൊന്ന് ഇതൊന്നു നോക്കേട്ടെ. ആ, വട്ടയപ്പം ഇതിനകത്തോട്ടിടാം. മുറുക്ക്, ഉണ്ണിയപ്പം തിന്നാട്ടെ. ഇതേ ബേക്കറിയിൽ നിന്നൊന്നും മേടിച്ചല്ല, ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് മാവ് കുഴച്ചുണ്ടാക്കിയതാ.
7: നീ വാടി ഇങ്ങോട്ട്.
5: ആ, വരുന്നു. മക്കൾക്ക് വേണ്ടി ഈ വല്യമ്മച്ചു ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. തിന്നോ തിന്നോ. ഇന്നലെ ഇങ്ങോട്ട് വരാൻ ഒരുങ്ങിയതാടി. കൊച്ചുങ്ങളൊക്കെ അവധിക്ക് വന്നേക്കുമല്ലോ. അതുങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ ഉണ്ടാക്കിക്കൊണ്ട് വരണ്ടായോ എന്ന് കരുതിയാ ഇന്നേക്കാക്കിയത്. കൊണ്ടുപോയി തിന്നോ, തിന്നേച്ചു
7: മാടി. തോമസുട്ടി ഈ മാസം അമേരിക്കന്ന് വരുന്നു പറഞ്ഞിട്ട് വിവരമൊന്നില്ലോടി.
5: അവന്റെ വിവരം അറിയണമെങ്കിൽ അങ്ങ് എൽച്ചയുടെ അങ്ങ് പോകണ്ടായോ? കെട്ടുകട വീട്ടിലല്ലേ അവൻ ഫോൺ വെച്ചു കൊടുത്തിരിക്കുന്നെ. അവർക്കാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതേ ഇഷ്ടമല്ല.
7: ഓ
5: അല്ല, അതിനെ അവനെ പറഞ്ഞാ മതി. അമേരിക്കന്ന് വല്ലപ്പോഴും വരുമ്പോഴേ അവൻ അവിടെ അല്ലേ പോയി താമസം. നമ്മുടെ വീട്ടിൽ മുഴുവൻ കൊതുകാണെന്ന്. ആയിക്കോട്ടെ, ഞാനായിട്ട് എതിരെ ഒന്നും പറയാൻ പോകുന്നില്ല. ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു, വരുന്ന വിവരമൊന്നും അറിയിച്ചിട്ടില്ലെന്ന്.
8: വൃത്തിയില്ലാത്ത ഓരോന്ന് കൊച്ചുങ്ങൾ തരുമ്പോ പറഞ്ഞു കൊടുക്കണ്ട്. നീയും കൂട്ടത്തിൽ അങ്ങ് കൂടാനോടാ. ദോഷങ്ങള് ആരെന്ത് കൊണ്ടുവന്നാലും ഒന്നും കണ്ടിട്ടില്ലാത്ത പോലെ കൈനടി അങ്ങ് വാങ്ങിക്കോളും. വീർപ്പിൽ ചെളിയിൽ കിടക്കുന്ന കൂട്ട കണ്ണി കണ്ട് വൃത്തിയുടെ മക്കൾ കാണും. അതില് തിന്ന് വല്ല അസുഖം വന്നു കൊളയത്.
5: രാത്രി ഒരു പോള കണ്ണടയ്ക്കാതിരുന്ന് ഉണ്ടാക്കിയത്.

0: ഡിവീറ്റേ, കുഞ്ഞുമറി ഉണ്ടാക്കിയത് തിന്ന കൊച്ചുകൾക്ക് ഏനക്കേട് ഉണ്ടാവെങ്കിലേ നിന്റെ കെട്ടിയവനുണ്ടല്ലേ ജോയ്, ഇവനൊന്നും ഇപ്പൊ ജീവനോട് കാണുകയില്ലായിരുന്നു. ഈ കൊമ്പും പ്രതാപൊന്നും ഭൂമിയിൽ നിന്ന് പൊട്ടിമുളിച്ചുണ്ടായതല്ല, അരവയറ് മുറുക്കി കെട്ടി ചേറ്റിലും ചെളിയിലും വേർത്ത് പണിയെടുത്തുണ്ടായതാ. ഈ കുഞ്ഞുമറിയാൻ തന്ന 10 മൂട് മരച്ചീനിയില ആദ്യം കൊമ്പനെ കാട്ടെ വേര് മുളച്ചത്. കുഞ്ഞുമറിയാൻ കൈകൊണ്ട് കുഴച്ച് വാരി തന്ന വെള്ളച്ചോറും മീൻ കൂട്ടാനും നീയൊക്കെ എത്ര കാലം തിന്നിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തേരിടാ. വന്ന വഴി മറന്ന കർത്താവ് പൊറുക്കില്ലെന്ന് അപ്പച്ചൻ പറയാറില്ലയോടാ, അങ്ങേരത് പൊറുക്കേയില്ല, പൊറുക്കാനൊക്കെയില്ല.
1: സോറി, ചില സമയത്ത് അമ്മച്ചിയുടെ ഓരോ മട്ടും മാതിരിയൊക്കെ ഇങ്ങനെയാ.

മിനിറ്റ് സൂചിയുടെ ചലനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നത് പ്രയാസകരമായ കാര്യമാണ്. പക്ഷെ ജീവിതത്തിൽ പരമാവധി കൃത്യനിഷ്ഠ പുലർത്താൻ കഴിയുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്, വ്യക്തിത്വത്തിന്റെ ഭാഗവുമാണ്. നിങ്ങൾ സർക്കാർ ഓഫീസിലോ കമ്പനിയിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ജോലിയെടുക്കുന്ന ആളാണോ എങ്കിൽ നിങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പൊതുജനസേവകനാണ്. അതുകൊണ്ടുതന്നെ പൊതുജനത്തോട് നീതി പുലർത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. 9 മണിക്ക് വരേണ്ട നിങ്ങൾ 10:30 വരുന്നു, മിക്കവാറും സീറ്റിൽ കാണില്ല. നിങ്ങൾ അനീതിയുടെ പര്യായമാണ്. എത്ര ഓഫീസുകളിൽ അങ്ങനെ എത്ര പേരുണ്ടെന്നറിയാമോ? എപ്പോ ചെന്ന് നോക്കിയാലും സീറ്റിലാളില്ല. ഇവിടെ ഉണ്ടായിരുന്നു, ദാ ഇപ്പൊ പോയതേ ഉള്ളൂ. എപ്പോ വരും എന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്നവർക്ക് പോലും അറിയില്ല എന്ന അവസ്ഥയാണ്. ഇനി ഉച്ച കഴിഞ്ഞെത്തുന്ന സാറിനോട് നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് പറയുകയാണെന്ന് കരുതൂ, സാർ ഞാൻ രാവിലെ മുതൽ വന്ന് നിൽക്കുകയാണ്. ഉടൻ മറുപടി വരും, നിങ്ങളോട് ഞാൻ പറഞ്ഞു രാവിലെ വരാൻ. അതിനൊക്കെ എന്ത് മറുപടി അല്ലേ? എന്നാൽ നല്ല കഴിവുള്ള മിടുക്കുള്ള ഓഫീസർമാരുണ്ട്. അവരുടെ മേശമേൽ ഫയലുകൾ കെട്ടിക്കിടക്കില്ല. ശരിക്കും സേവനം ചെയ്യുന്നവരാണവർ. അവരുടെ അടുത്ത് പെൻഷനു വേണ്ടി കയറിയിറങ്ങി നടക്കേണ്ടതായി വരില്ല. അവർ രാവിലെ മുതൽ നമ്മളെ പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകും. ഷോൾഡർ കുലുക്കി അറിയില്ല അറിയില്ല എന്ന് ആംഗ്യം കാണിക്കില്ല. 5 മണിയാകാൻ കാത്തിരിക്കില്ല ബാഗ് എടുക്കാൻ. കൃത്യസമയത്ത് അവർ ഓഫീസിൽ വരും, ഫയലുകൾ നോക്കും, നന്നായി ജോലി ചെയ്യും. എന്റെ ഒരു സുഹൃത്തു പറയുന്നത് കേൾക്കണോ? ഞങ്ങളൊരു ഓഫീസിൽ ഒരു കാര്യത്തിന് ചെന്നതാണ്. 2-3 സ്റ്റാഫുകൾ വന്നത് 10:30. ബാഗ് വെച്ച് കസേരയിലിരുന്നപ്പോൾ 11 മണി. ഒരു ഫയൽ തുറന്ന് അതെടുത്ത് അടുത്ത മുറിയിൽ പോയി വന്നപ്പോ 11:30. കൂടെയുള്ളവരെയും വിളിച്ച് അവർ ചായ കുടിക്കാൻ പോയി. തിരികെ വന്നത് 12:30. വാഷ്റൂമിൽ പോയി വന്ന് കസേരയിലിരുന്നപ്പോ 12:30. ഒരു ഫയൽ നിവർത്തി കുറച്ചെന്തോ എഴുതിയിട്ട് രണ്ടുപേരെയും വിളിച്ച് ലഞ്ചിന് പോയി. ഇവരെ കണ്ട് ഫയൽ ശരിയാക്കാൻ ഞങ്ങൾ ഉൾപ്പെടെ കുറെ പേർ കാത്തു നിൽക്കുന്നുണ്ട്. ഓരോരുത്തർ ചെല്ലുമ്പോഴും വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ എന്നവർ പറയുന്നുണ്ടായിരുന്നു. 3:30 അവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്ത് നീതിയാണ് അവർ പൊതുജനത്തോട് പുലർത്തുന്നത്? ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ കൃത്യനിഷ്ഠ പുലർത്തുന്നവരും ഉത്തരവാദിത്വമുള്ളവരുമായിരിക്കണം. താമസിച്ചു ചെന്ന് നേരത്തെ ഇറങ്ങാനും ആവശ്യമില്ലാതെ ലീവ് എടുക്കാനും വാഞ്ചയുള്ളവർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നതാണ് നല്ലത്.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് ജീവിവർഗങ്ങളുടെ പ്രായത്തെക്കുറിച്ച് കേൾക്കാം. രസകരമായൊരു പ്രയോഗമുണ്ട്, പുരുഷന്മാരുടെ മാസശമ്പളവും സ്ത്രീകളുടെ വയസ്സും പുറത്തു പറയില്ല എന്ന്. നമ്മുടെ പ്രായം അറിയണമെങ്കിൽ നമ്മോട് ചോദിച്ചാൽ മതിയല്ലോ. ചോദിക്കാതെ അറിയണമെങ്കിൽ പ്രായം നെറ്റിയിലെഴുതി നടക്കേണ്ടി വരും. പക്ഷേ കിളിമഞ്ചാരോ എന്ന മനോഹരമായ പർവ്വതനിരകളിൽ വസിക്കുന്ന മസായി വർഗക്കാരിലെ പെണ്ണുങ്ങൾ വിവാഹിതരാകുന്നതുവരെ പ്രായം ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അവരത് പ്രദർശിപ്പിച്ചിട്ട് നടക്കുകയായിരിക്കും. എങ്ങനെയെന്നല്ലേ കേൾക്കൂ. ഭൂമിയിലെ മറ്റു ചില ജീവജാലങ്ങളുടെയും പ്രായവും വയസ്സുമൊക്കെ അറിയാനുള്ള സൂത്രവിദ്യകൾ മസായി പെണ്ണുങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. അവർ കഴുത്തിലണിയുന്ന പിച്ചള മാലയിലാണ് വയസ്സറിയാനുള്ള സൂത്രമുള്ളത്. പിച്ചള വളയങ്ങൾ കോർത്തിണക്കിയ മാലയാണ് ഇവർ അറിയുന്നത്. ഓരോ വയസ്സ് തികയുമ്പോഴും ഓരോ വളയവും കൂടുതൽ മാലയിൽ ചേർത്തിടും. ഈ മാല വളയമെണ്ണി നോക്കിയാൽ മതി പെണ്ണിന്റെ പ്രായമറിയാം. ഈ വിദ്യ വിവാഹം കഴിയുന്നതുവരെ മാത്രമേ ഉള്ളൂ. പിന്നെ മാല ഊരിയെറിയും. എന്നിട്ട് സാധാരണ മാലകളായിരിക്കും അറിയുക. മനുഷ്യരുടെ മാത്രമല്ല മറ്റു ജന്തുക്കളുടെയും ചില സൂത്രവിദ്യകളുണ്ട്. മനുഷ്യരുടെ പ്രായമറിയാൻ ജനിച്ച അന്നു മുതലങ്ങ് കൂട്ടിയാൽ മതി. എന്നാൽ മൃഗങ്ങൾക്കും മറ്റും അതിന് കഴിയില്ലല്ലോ. അതിന്റെ ആവശ്യവും അവയ്ക്ക് വരുന്നില്ല. മാട്ടുകച്ചവടക്കാരിൽ പോത്തിന്റെയും കാളയുടെയുമൊക്കെ പ്രായം കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാടുകളുടെ വായ പിളർത്തി പല്ലുകൾ നോക്കിയാണ് സാധിക്കുന്നത്. എത്രമാത്രം പല്ലുകൾ തേഞ്ഞിട്ടുണ്ട്, മഞ്ഞ നിറം, പല്ലിടകളിലെ ഉച്ഛിഷ്ടങ്ങൾ തുടങ്ങിയവ നോക്കിയാൽ അവർക്കത് മനസ്സിലാകുമത്രേ. ഇനി ചെമ്മരിയാടുകളുടെ പ്രായമറിയണമെങ്കിൽ അവയുടെ നീണ്ടു വളഞ്ഞ കൊമ്പുകൾ നോക്കിയാൽ മതി. ഈ കൊമ്പുകൾ സൂക്ഷിച്ചൊന്ന് നോക്കൂ. കൊമ്പുകളിൽ ചുറ്റിവരിയുന്ന രേഖകൾ കാണുന്നില്ലേ? പ്രായമേറുന്നതിനനുസരിച്ച് രേഖകളുടെ എണ്ണവും കൂടും. അങ്ങനെയും പ്രായമറിയാം. ഇനി ചില കക്കകൾ നോക്കുക. അവയിലും കാണാം ഇതുപോലുള്ള പ്രത്യേക വരകൾ. വർഷത്തിൽ ഈ രണ്ട് വീതമുള്ള ഈ വരകളാണ് കക്കയുടെ പ്രായം വിളിച്ചറിയിക്കുന്നത്. മത്സ്യങ്ങളിലാണെങ്കിൽ ചെതുമ്പലുകളും ചെകിളകളും എല്ലുകളും നോക്കിയാണ് വയസ്സ് കണക്കാക്കുന്നത്. അലാസ്കയിലെ കടൽപ്പന്നികളുടെ വയസ്സ് നോക്കുന്നത് കോമ്പല്ലിന്റെ കടക്കിലുള്ള വരകൾ എണ്ണിയാണത്രേ. മരക്കച്ചവടക്കാർ മരത്തടിയുടെ പ്രായമറിയാൻ വാർഷിക വളയങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എന്താണ് ഈ വാർഷിക വളയങ്ങൾ? വെട്ടിമുറിച്ചിട്ട മരത്തടികളുടെ അറ്റമൊന്ന് നോക്കൂ. അനേകം വൃത്തങ്ങൾ കാണുന്നില്ലേ? അതുതന്നെയാണ് വാർഷിക വളയങ്ങൾ. മരങ്ങളുടെ വളർച്ചയ്ക്ക് കാലാകാലങ്ങളിൽ മാറ്റമുണ്ടാകും. വസന്തകാലത്ത് വളർച്ചയ്ക്കാവശ്യമായ നീര് എല്ലായിടത്തും എത്തിക്കുന്നതിന് മൃദുവായ കൊച്ചു ദ്വാരങ്ങളുള്ള കോശങ്ങൾ ഉണ്ടാകുന്നു. വേനലിൽ പുതുതായി വളരുന്ന കൊമ്പുകളുടെയും ഇലകളുടെയും ഭാരം താങ്ങാനുള്ള ശക്തി നൽകാൻ അങ്ങനെയുള്ള തടിച്ച കോശങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള രണ്ടുതരം കോശങ്ങളുടെ വളർച്ച മൂലമത്രേ മരത്തടിയിൽ വർഷം തോറും വളയങ്ങൾ ഉണ്ടാകുന്നത്. ഇവ എണ്ണി നോക്കിയാണ് മരത്തിന്റെ പ്രായമറിയുന്നത്. പെട്ടെന്ന് വളരുന്ന മരങ്ങളുടെ വളയങ്ങൾ തമ്മിൽ കൂടുതൽ അകലമുണ്ടാകും. സാവധാനത്തിലാണ് വളർച്ചയെങ്കിൽ അടുത്തടുത്തായിരിക്കും വളയങ്ങൾ കാണപ്പെടുക. വർഷത്തിൽ ഒരു വളയം കൂടുന്നു. ഭൂകമ്പവും സുനാമിയും കൊടുങ്കാറ്റുമൊക്കെ പ്രവചിക്കാൻ യന്ത്രങ്ങളുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ മരങ്ങളിലെ വാർഷിക വളയങ്ങൾക്കും ഈ കഴിവുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഭൂകമ്പങ്ങൾ വാർഷിക വളയത്തിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ നോക്കിയാണത്രേ ഇത് സാധ്യമാക്കുന്നത്. അലാസ്കയിലെ ചില മരങ്ങളിലെ വളയങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അവർക്ക് സംഗതി കത്തിയത്. വളയങ്ങൾ മരത്തിന്റെ പ്രായം കണക്കാക്കിയപ്പോൾ 1904 രൂപം കൊണ്ട വളയത്തിൽ ആ വർഷം തണുപ്പ് കൂടുതലുള്ള കാലാവസ്ഥയായിരുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു. 500 വർഷം പഴക്കമുള്ള ഒരു അപ്പൂപ്പൻ മരം പരിശോധിച്ചാൽ ഇങ്ങനെ പലതും കണ്ടെത്താമത്രേ. ഇവ പരിശോധിച്ച് ഭാവിയിൽ വരുന്ന ഭൂകമ്പങ്ങളും മറ്റും പ്രവചിക്കാൻ മരങ്ങൾ നൽകുന്ന ഇത്തരം വിലപ്പെട്ട വിവരങ്ങൾ സഹായിക്കുമെന്നാണ് നിഗമനം. വാർഷിക വളയങ്ങളിൽ നിന്ന് വൃക്ഷങ്ങളുടെ പ്രായം കണക്കാക്കുന്നതിനെ ഡെൻഡ്രോക്രോണോളജി എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയുടെ പ്രായവും കണ്ടുപിടിച്ചുകൂടെ? അതും ശാസ്ത്രജ്ഞന്മാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഗ്രഹങ്ങളുടെയും സൂര്യന്റെയും ചന്ദ്രന്റെയുമെല്ലാം ഉൽപ്പത്തി കാലങ്ങളും അവയിൽ കാലകാലങ്ങളിലുണ്ടായ മാറ്റങ്ങളുമെല്ലാം കണക്കിലെടുത്താണ് ഭൂമിയുടെ പ്രായം ഗണിച്ചുണ്ടാക്കിയിരിക്കുന്നത്. ഈ നിഗമനം മറ്റു ശാസ്ത്രശാഖകളിലും പഠനവിധേയമായി. ഭീമാകാരന്മാരായ പർവ്വതങ്ങൾ ഇപ്പോഴുള്ളതുപോലെ രൂപം കൊള്ളാൻ എത്ര സമയമെടുത്തുവെന്ന് നോക്കി മഹാസമുദ്രങ്ങളിൽ ഇന്നുള്ള എത്ര കാലയളവിൽ ഉപ്പും ലവണങ്ങളും ശേഖരിക്കാൻ എത്ര വർഷം വേണമെന്നും കണക്കാക്കി. ഈ പരീക്ഷണങ്ങളെല്ലാം ചെന്നെത്തിയത് ഭൂമിയുടെ വയസ്സിലേക്കായിരുന്നു. എത്രയെന്നോ? 550 കോടി വർഷം പ്രായം. ഭൂമിയിലെ ഏറ്റവും പ്രായമുള്ളൊരു മരം അമേരിക്കയിലെ കാലിഫോർണിയയിലെ വൈറ്റ് പർവ്വതനിരയിൽ വളർന്ന മെത്തുസെല എന്നു പേരുള്ള ബ്രസിൽ കോൺ പൈൻ വൃക്ഷമെത്രേ? ഇതിന്റെ പ്രായം എത്രയെന്നോ? 4841 വയസ്സ്.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ഉദയ സ്റ്റുഡിയോയുടെ ബാനറിൽ എം കുഞ്ചാക്കോ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു സീത. വിമലിന്റെ തിരക്കഥയ്ക്ക് ശാരംഗപാണിയുടെ സംഭാഷണം, ഛായാഗ്രഹണം കോട്ടിനിസ്, അഭയദേവ് രചിച്ച 14 പാട്ടുകൾ വി ദക്ഷിണാമൂർത്തി സംഗീത സംവിധാനം നിർവഹിച്ചു. എ എം രാജ, പി ബി ശ്രീനിവാസ്, പി സുശീല, ജിക്കി, എസ് ജാനകി, എം എൽ വസന്തകുമാരി, പുനിത എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. 1960 ഓഗസ്റ്റ് 24 പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ പ്രേംനസീർ, രാജൻ, ഹരി, എസ് പി പിള്ള, ലത്തീഫ്, പുരുഷൻ, മണി, ബോബൻ, തിക്കുറിശി, കുശലകുമാരി, എൽ പൊന്നമ്മ, കാഞ്ചന, ടി വി മാത്യു, ശശി, പി ബി പിള്ള, കുണ്ടറഭാസി, ആലപ്പുഴ പുരുഷൻ, റീത, നിർമ്മലാദേവി, സരോജ, സുബ്രഹ്മണി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ഉദയ നിർമ്മിച്ച ആദ്യത്തെ പുരാണ ചിത്രമായിരുന്നു സീത. ഗായിക പി സുശീലയുടെ ആദ്യ ചിത്രം കൂടിയായിരുന്നു സീത. തിരുശീലയിൽ ഇപ്പോൾ കേൾക്കാം സീത എന്ന ചിത്രത്തിലെ ഒരു പാട്ട്.

കന്നിരാവിൻ അരമന തന്നിലെ കൗമുദിയാളാകെ മാറി കളിയും ചിരിയും മാറി കൗമാരം വന്നു കേറി കന്നിരാവിൻ അരമന തന്നിലെ

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമർത്ത അനുഭവങ്ങൾ എത്ര. പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകകാരൻ.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് തരവത്ത് അമ്മാളു അമ്മയെ കുറിച്ച് കേൾക്കാം. തരവത്ത് അമ്മാളു അമ്മ ഒറ്റവാചകത്തിൽ വിശേഷിപ്പിച്ചാൽ മലയാളത്തിൽ അപസർപ്പക നോവൽ എഴുതിയ ആദ്യത്തെ വനിത. അപസർപ്പക നോവൽ എന്നാൽ ഡിക്റ്റേറ്റീവ് നോവൽ. കമലാഭായി അഥവാ ലക്ഷ്മി വിലാസത്തിലെ കൊലപാതകം എന്നായിരുന്നു നോവലിന്റെ പേര്. എഴുതിയ വർഷം 1914. നോവലിസ്റ്റ് എന്നതിനപ്പുറം സ്വന്തമായി നിലപാടുള്ള ഒരു സ്ത്രീ കൂടിയായിരുന്നു തരവത്ത് അമ്മാളു അമ്മ. മലയാളത്തിലും സംസ്കൃതത്തിലും തമിഴിലും അവഗാഹമായ അറിവുണ്ടായിരുന്ന അമ്മാളു അമ്മയ്ക്ക് അന്നത്തെ കൊച്ചി മഹാരാജാവ് സാഹിത്യസഖി ബിരുദം നൽകാൻ തയ്യാറായെങ്കിലും അവർ അത് സ്വീകരിച്ചില്ല. മികച്ച ഒരു പ്രഭാഷകയായിരുന്നു അവർ. 1927 തൃശൂർ സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിൽ അധ്യക്ഷയായിരുന്നു. അന്ന് ഭാഷ എങ്ങനെ അഭിവൃദ്ധിപ്പെടുത്താം എന്ന വിഷയത്തിൽ അവർ നടത്തിയ പ്രഭാഷണം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത്. അപ്പോൾ രാമകൃഷ്ണപിള്ളയ്ക്കും കുടുംബത്തിനും അഭയം നൽകാൻ അമ്മാളു അമ്മ തയ്യാറായി. അത് തിരുവിതാംകൂർ ചരിത്രത്തിലെ ഒരു മുഖ്യ ഏടാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രസിഡൻസിയിൽ 1873 April 6 പാലക്കാട് തരവത്ത് കുടുംബത്തിൽ ജനിച്ചു. മലയാള ഭാഷയിൽ എഴുതുക മാത്രമല്ല, സംസ്കൃതത്തിൽ നിന്നും തമിഴിൽ നിന്നും നിരവധി കൃതികൾ മലയാളത്തിലേക്ക് തർജ്ജുമ ചെയ്തു. കൊച്ചി രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് സാഹിത്യസഖി. അതാണ് അവർ നിരസിച്ചത്. ലീല, കോമളവല്ലി, ഭക്തമാല, ബുദ്ധചരിതം, ബാലബോധിനി, ഭക്തമാലയിലെ ചെറുകഥകൾ, സർവവേദാന്ത സിദ്ധാന്ത സാരംഗ സംഗ്രഹം, ഭക്തിചന്ദ്രിക, കൃഷ്ണഭക്തിചന്ദ്രിക, ബുദ്ധഗാഥചന്ദ്രിക, ഒരു തീർത്ഥയാത്ര, ശ്രീശങ്കരവിജയം, ശിവഭക്തവിലാസം തുടങ്ങി നിരവധി കൃതികൾ അമ്മാളു അമ്മ രചിച്ചിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയാണ് ബുദ്ധഗാഥ. സ്ത്രീപക്ഷവാദിയും സ്ത്രീസമത്വവാദിയുമായിരുന്ന അമ്മാളു അമ്മ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെയോ അതിലധികമോ സാഹിത്യ അഭിരുചിക്ക് പ്രാധാന്യം നൽകണമെന്ന് ആഹ്വാനം ചെയ്തു. ഒരിക്കൽ ലക്ഷ്മിഭായി എന്ന മാസികയിൽ പ്രസിദ്ധീകരിച്ച സ്ത്രീകളുടെ സാഹിത്യവാസന എന്ന ലേഖനത്തിൽ അവർ ഇങ്ങനെ എഴുതി: സ്ത്രീകൾക്ക് സാഹിത്യാഭിരുചിയുണ്ടെന്ന് ചില ആളുകൾക്ക് സംശയമുണ്ടെന്ന് എനിക്കറിയാം. സാഹിത്യത്തിന്റെ സത്ത ഓരോ സ്ത്രീയിലുമുണ്ടെന്ന് എനിക്കറിയാം. ഇത്രയും ശക്തമായി ആഹ്വാനം ചെയ്യുകയും സ്ത്രീ ശാക്തീകരണം മുൻനിർത്തി പ്രവർത്തിക്കുകയും ചെയ്ത തരവത്ത് അമ്മാളു അമ്മ ചരിത്രത്തിന്റെ വിസ്മൃത പഥത്തിലേക്ക് എങ്ങനെയാണ് ആണ്ടുപോയത്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യ ബി കല്യാണി അമ്മ രചിച്ച വ്യാഴവട്ട സ്മരണകളിൽ തരവത്ത് അമ്മാളു അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളെപ്പറ്റി വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 1936 June 6 അവർ അന്തരിച്ചു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഏഴ് മലകളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഏഴ് മലകളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം ഏതാണ്? ശരി ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ ഹൃദയത്തുടുപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം. പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര മുമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്ന് മരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തേക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണസൈ റേഡിയോ 91.2.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം പപ്പയുടെ സ്വന്തം മപ്പൂസ്. കഥ തിരക്കഥാ സംവിധാനം ഫാസിൽ, നിർമ്മാണം ഖായിസ്, ഛായാഗ്രഹണം ആനന്ദക്കുട്ടൻ, സംഗീതം ഇളയരാജ. അഭിനേതാക്കൾ മമ്മൂട്ടി, സുരേഷ് ഗോപി, ശോഭന, മാസ്റ്റർ ബാദുഷ, വർണ സുന്ദരേഷ്, ശങ്കരാടി, രവീന്ദ്രൻ, കവീർ പൊന്നമ്മ, ടി പി മാധവൻ, ശാന്തകുമാരി തുടങ്ങിയവർ.

0: ഗുഡ് മോർണിംഗ് അപ്പു.
1: ഗുഡ് മോർണിംഗ്.
0: എന്റെ ക്ലാസ്സിലെ കുട്ടിയാ അപ്പു.
2: ഹായ് അപ്പു.
0: ഹായ്.
2: അപ്പുവിനെ കൂട്ടിട്ട് പോവാൻ ആരും വന്നില്ലേ?
0: വരും, എന്റെ പപ്പ വരും.
2: മമ്മിയോ?
0: മമ്മി വരില്ല.
2: അതെന്താ?
0: മമ്മി മരിച്ചു പോയതാ.
2: ഞങ്ങൾ വരട്ടെ അപ്പു.
0: ഓക്കേ.

0: അതെ, വരാനായിട്ട് ഇറങ്ങി ഒരുങ്ങിയതാ. അപ്പഴാ മൈസൂരിൽ നിന്ന് മൂന്നാല് സ്നേഹിതന്മാര് വന്നു വിട്ടത്. പിന്നെ അവരുമായിട്ട് അങ്ങോട്ട് കൂടി. അപ്പം വീട്ടിൽ ചെല്ലുമ്പോ പപ്പ അവിടെ ഉണ്ടാവും.
1: പോയി പറഞ്ഞേക്ക് ഞാൻ വരുന്നില്ലെന്ന്.
0: കുട്ടി പറയണത് കേക്കൂ, നിക്കൂ നിക്കൂ. കുട്ടി അവിടെ നിക്കൂ, ഞാൻ പറയണത് കേക്കൂ. അലവലാതി, ഇനിയിപ്പോ ഇവിടുന്ന് ചുരുട്ടി കെട്ടിക്കൊണ്ട് പോവാനാ ബുദ്ധിമുട്ട്.
2: എന്താ അപ്പു, എന്താ കാര്യം? കാര്യം പറ അപ്പു.
1: എന്നെ കൂട്ടിട്ട് പോവാൻ പപ്പ വന്നില്ല.
2: എന്തേ കുട്ടിയുടെ പപ്പ വന്നില്ല? ഞാൻ എഴുതിയിരുന്നാണല്ലോ ഇപ്രാവശ്യം കൂട്ടിട്ട് പോവാൻ തീർച്ചയായും വരണമെന്ന്. വല്ലപ്പോഴോ വരുന്നില്ല. ഇങ്ങനെയുള്ള നീണ്ട അവധിക്ക് പോകുമ്പോഴെങ്കിലും വിളിച്ചോണ്ട് പോവാൻ വന്നൂടെ.
0: എന്റെ പൊന്നു ടീച്ചറെ, കഥ അറിയാതെ ആട്ടം കാണല്ലേ. എങ്ങനെയെങ്കിലും ഒന്ന് മടക്കി കിട്ടി ഇങ്ങോട്ട് താ, ഞങ്ങൾ ആ വണ്ടി വരെ ഒന്ന് കൊണ്ടുപോട്ടെ.
2: സാരമില്ല അപ്പു, അപ്പു ചെല്ലേ. ഞാൻ പറഞ്ഞോളാം ഹെഡ്മാസ്റ്ററോട്. കരയണ്ട അപ്പു ചെല്ലേ.
0: വാ നമുക്ക് പോവാം.

0: ഈ അവധിക്ക് പപ്പ അപ്പൂസിനെ എങ്ങോണ്ടെങ്ങോണ്ടൊക്കെ കൊണ്ടുപോകാൻ പോവാ.
1: എവിടൊക്കെ?
0: അതൊക്കെ കണ്ടോ?
1: ഐസ്ക്രീം കുടിക്കാൻ കൊണ്ടുപോവോ?
0: അയ്യ, അതൊക്കെ നിസ്സാരമല്ലേ, അതിപ്പോ ദിവസം പോവാലോ.
1: എന്നാ ഹോർസ് റൈഡിംഗ് കൊണ്ടുപോവോ?
0: പിന്നെന്താ, വേണ്ടി വന്നാൽ ഒരു കുതിരയെ തന്നെ വാങ്ങിയേക്കാം. എന്താ പണിക്കലേ?
2: ആ അതെ അതെ.
1: പിന്നെ കാർ ഡ്രൈവിംഗ് പഠിപ്പിച്ചോ?
0: അതിപ്പോ നാളെ മുതൽ പഠിക്കാലോ. ഈ വെക്കേഷൻ കഴിയുമ്പം അപ്പൊ ഈ കാർ ഓടിച്ചായിരിക്കും സ്കൂളിൽ പോവാ.
2: ഓണടിക്കണം കേട്ടോ, ഓണടിക്കണം.

0: അല്ല, അപ്പുകുട്ട ഇങ്ങ എത്തിയോ? കാലത്ത് മുതല് കാറ് വരുന്നോ കാറ് വരുന്നോന്ന് നോക്കിയിരിക്കയായിരുന്നു ഞാൻ.
1: എന്നെ ആരാ കൂട്ടിട്ട് വന്നെന്നറിയോ അമ്മിണി ചേച്ചിക്ക്?
0: ആരാ?
1: പപ്പ.
0: ആ,
1: ഈ അവധിക്ക് എന്നെ എങ്ങാണ്ട് എങ്ങാണ്ടൊക്കെയോ കൂട്ടിട്ട് പോന്ന് പറഞ്ഞിരിക്കാ പപ്പ.
0: അതെയോ, നന്നായി.
1: ഞാൻ വിഞ്ഞാനോ ചേച്ചി.
2: ഒന്ന് മാറ, ഞാനെന്നങ്ങോട്ട് പോട്ടെ.
1: പപ്പ, എവിടെ പോവാ?
2: ഓഫീസിലേക്ക്. എന്താ
1: പപ്പ, എന്തേനൊരു സിനിമയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞായിരുന്നല്ലോ.
2: അത് 6 മണിക്കല്ലേ, അപ്പൊ റെഡി ആയിരുന്നോ? ഞാൻ എത്തിയേക്കാം.
1: താങ്ക് യു.
2: വെൽക്കം.

0: പണിക്ക് ലേട്ടാ ഇത്. കുട്ടികളുടെ കലാവാസന പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ?
1: കലാവാസന ഇത്രയല്ലേ ഉള്ളൂ? വേണ്ട ഉരിയണ്ട.

0: ആ കെട്ടി രണ്ടും കൂടെ അടുക്കളയിൽ കൊണ്ടുപോകട്ടെ.
1: പണിക്കരമ്മാവ, എന്തോ ഇതൊക്കെ?
0: അപ്പൊ എളമീലാലിന് ഇതൊന്നും അറിഞ്ഞില്ലേ? ഇന്ന് രാത്രി വെളുക്കോളം ഇവിടെ എന്താ നടക്കാൻ പോണത്? പൂരല്ലേ, പാർട്ടിയും പാർട്ടിയുടെ പുറത്ത് പാർട്ടിയും.
1: അപ്പൊ പപ്പ എന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞതോ?
0: സിനിമേ ഇവിടെ ഇന്ന് ആനക്കോട് അർത്ഥം ആറാട്ട് നടത്താൻ പോകുമ്പോഴേ സിനിമ. ദേ നല്ല ഉഗ്രം സാധനം അകത്തേക്ക് പോയിക്കണത്. വേണമെങ്കിൽ പോയി ആരും കാണാതെ പൊട്ടിച്ച് ഒരു 50 അടിച്ച് സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ, അതാ നല്ലത്. സിനിമേ
2: കഷ്ടമൊന്നല്ലാതെ എന്താ പറയുക? സ്കൂൾ അടച്ചിങ്ങി എത്തിയേ ഉള്ളൂ. അതിന് ഓരോന്ന് പറഞ്ഞ് ആശിപ്പിക്കുക. തള്ളിയുള്ളതായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു.
0: വേണ്ട,
2: എന്താ അപ്പുമോനെ എന്താ ഈ കാട്ടിയേ?
3: എന്താ എന്ത് പറ്റി?
0: സാധനം എടുത്തു വെച്ച ഗ്ലാസുകളായിരുന്നു, അത് കയ്യിലെടുത്തവരോ ഒറ്റ എറി
3: വന്ന അന്ന് തന്നെ തുടങ്ങിയല്ലോ നിന്റെ വികൃതികൾ. എന്താ അപ്പു, എന്താ നീ ഇങ്ങനെ, എന്താ നീ ഇങ്ങനെ?
1: പപ്പയാ മറന്ന് എന്റെ സിനിമയ്ക്ക് കൊണ്ടുവന്ന്.

0: ഡേയ്, ഈ പാല് വാങ്ങിച്ച് അകത്തോണ്ട് കൊടേ, എന്നിട്ട് നനച്ചാ മതി.
1: ഈ സൈക്കിൾ സ്വന്തം
2: ആണല്ലോ. എന്താ വല്ല പരിപാടി ഒപ്പിക്കാൻ പ്ലാൻ ഉണ്ടോ?
1: ഞാൻ അവിടെ കേറി ഇരിക്കട്ടെ, ഒന്ന് ചവിട്ടാവോ?
2: പിന്നെന്താ, കേറിക്കോ. ഈ മുറ്റത്തിട്ട് റൗണ്ട് ഇറങ്ങിയേക്കാം.
0: വേണ്ട, അല്ലെങ്കിൽ തന്നെ സാറ് ഇത്തിരി ദേഷ്യത്തില്ല. ഇവിടെ നോക്കാനും പിടിക്കാനും ആരും ഇല്ലെന്നാണ് സാറിന്റെ പരാതി. ഇനി അതിന്റെ മുകളിൽ പറിച്ചു കയറി വല്ലതും അട്ടുകയോ മുട്ടുകയോ വല്ലതും ചെയ്താൽ സാറ് തന്നെ.
3: ഗുഡ് മോർണിംഗ് അപ്പോ.
1: ഗുഡ് മോർണിംഗ് പപ്പ. പപ്പയ്ക്ക് സൈക്കിൾ ഓട്ടം അറിയാവോ? എന്നാ ആ സൈക്കിൾ ഒന്ന് ചവിട്ടിക്കേ.
3: അതിനെന്താ ഇവിടെ പണിക്കണേ? ആ സൈക്കിൾ ചവിട്ടുന്ന
0: പിള്ളേരെ ഇങ്ങനെ ഈ ദുശീലൊന്നും പഠിപ്പിക്കരുത്. അത് സർവാപത്ത, ഞാൻ പറഞ്ഞേക്കാം.
3: എടുത്തോണ്ട് വാടോ. ഇവിടെ പണിക്കണേ. തനിക്കറിയാവോ സൈക്കിൾ ചവിട്ടാൻ?
0: ചെറുപ്പത്തിലെ ഞാനൊന്ന് പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചതാ, അങ്ങനെയാ എന്റെ വളർച്ച നിന്നുപോയത്. ഇത്രയും അപകടം പിടിച്ചൊരു വാഹനം, ഇതിന്റെ ടയറ് നിലത്ത് മുട്ടാൻ കാലിഞ്ച് വീതിയേ ഉള്ളൂ, ആകെ ഉള്ളത് രണ്ട് ചക്രവും. വിവേകമുള്ള ആരെങ്കിലും ഇതിന്റെ പുറത്ത് കയറുമോ?
3: അപ്പൊ പിന്നെ ഈ ആളുകളെ കയറുന്നതോ?
0: അത് പിന്നെ വീണ്ടും വിചാരം ഇല്ലാത്തവർക്ക് എന്താ കാണിക്കാൻ പാടില്ലാത്തത്?
3: എന്നാലും എനിക്ക് ഇത്തിരി വീണ്ടും വിചാരം കുറവാ.
0: തുടിച്ചു തുടിച്ചു.

0: വിളിച്ചൊന്ന് ചോട്ടോ പാപ്പാ.
1: പിന്നെ അതിനെന്താ? വാ, ഒമ്പരയ്ക്കാണ് ബോർഡ് മീറ്റിംഗ്. എന്നാലും അത് പറഞ്ഞുകൂടെ നിനക്ക്. നാവുമായി നിൽക്കുക, വണ്ടി ഇടറും.
2: അപ്പോ ഞാൻ പോയിട്ടുരാ.

0: കണക്കായിപ്പോയി. എളമീലാണ് സൈക്കിളെ കയറാൻ ഇരിപ്പ് ഉറക്കണില്ല അല്ലേ. എന്നെയാണോ
1: പോടാ?
0: ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് പഠിച്ചുകൊണ്ടോന്നാ ആ കേട്ടത്. നല്ല ചുട്ടടി വെച്ചു കൊടുക്കേണ്ടതിന്റെ പേരെ കൊഞ്ചിക്കുക. അപ്പൂസേ ആപ്പൂസേ എന്നൊക്കെ പറഞ്ഞ് നേരെയാക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ ഇവിടെ മരത്തി കയറിയാണ് കളി. ഇങ്ങോട്ട് ഇറങ്ങ് ആദ്യ പ്രസംഗി. ഇങ്ങോട്ട് ഇറങ്ങ്, സൂക്ഷിച്ച വീഴും വീഴും വീഴും. മര്യാദയ്ക്ക് കൂടെ ഇറങ്ങിക്കോ, അടിച്ച് പുറം ഞാൻ പൊളിക്കും പറഞ്ഞേക്കാം. നേരെയാക്കാവുന്ന് ഞാനും നോക്കട്ടെ. ഒന്നുകിൽ നീ നന്നാവണം, ഇല്ലെങ്കിൽ പണിക്കിന് പുറത്തു പോകണം.

0: എപ്പോഴായിരുന്നല്ലോ? ഒരു 9:30 മണിയായി കാണും. സാർ ആഫീസിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോ ആദ്യം ഞാൻ വിചാരിച്ചത് വല്ല കരിങ്കല്ലോ മറ്റോ ആണെന്ന. മുഖത്തെ സ്പർശിച്ചപ്പോഴല്ലേ ചാണാനാണെന്ന് മനസ്സിലായത്.
1: എന്തിനായിരുന്നു, എന്തായിരുന്നു കാര്യം?
0: ആ ചാണ മുഖത്ത് വന്ന് വീഴുന്നതിന് മുമ്പും പിമ്പും കമാന്നൊരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല.
1: കേട്ടില്ലേ, ഇതാ അവന്റെ ഒരു കളി. ഇതിനെ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. വന്ന് അന്നേ തുടങ്ങി കുറെ ഗ്ലാസും ട്രേയും ഒക്കെ എടുത്ത് ഒരൊറ്റയേറി.
0: അത് പിന്നെ അന്ന് സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടാണെന്ന് പറയാം. ഇന്നിപ്പോ ചാണകത്
1: വേണ്ട, താനൊന്നും പറയണ്ട. അവനെ വെറുപിടിപ്പിക്കാൻ താൻ ഓരോന്നും ചെയ്തോണ്ടിരിക്കും.
0: ഞാൻ എന്തോന്ന് ചെയ്തു?
1: താനൊന്നും ചെയ്യാഞ്ഞിട്ടാണോ? പിന്നെ അവൻ ഇവിടെ വരുമ്പോ മാത്രം എന്താ ഇങ്ങനെ? സ്കൂളിൽ നിന്ന് റിപ്പോർട്ട് വരുമ്പോ ദ മോസ്റ്റ് ഒബീഡിയൻ ക്വയറ്റ് ഡിസിപ്ലിൻ സ്റ്റുഡന്റ് എന്നാ. ഇവിടെ വരുമ്പോ നേരെ തലതിരിച്ചു. ഇവിടെ പിന്നെ താനുണ്ടല്ലോ നന്നായിട്ട് നോക്കാൻ.
0: നന്നായിട്ട് നോക്കാനൊന്ന് ശ്രമിച്ചു നോക്കി
1: ശ്രമിച്ചു നോക്കി. എന്നിട്ടിപ്പോ അവനെവിടെ?
0: അപ്പുറത്തെങ്ങാനും കാണും.
1: അപ്പോ അപ്പോ എന്തോ നാടോ ഇത്?
0: എന്നെ അധിക്ഷേപിക്കാൻ വരച്ചു വെച്ചിരിക്ക.
1: ഭിത്തി ഒന്നും വരച്ച് വൃത്തികേടാക്കാനും തനിക്കൊന്ന് പറഞ്ഞു കൊടുത്തുള്ളൂ.

0: എന്താ കുഴി കുഴിച്ച് പേപ്പർ ഇട്ട് മൂടി വച്ചിരുന്ന് കണ്ടില്ല? എന്താ അപ്പൊ ഇത്? ഡാ അപ്പോ അവിടെ നിക്കാൻ, അപ്പൊ അവിടെ നിക്കാന്ന് പറഞ്ഞത്. എന്താ അപ്പു, എന്തിനാ നീ ഇങ്ങനെ കാണിക്കുന്നേ? ചോദിച്ചു കേട്ടില്ലേ, എന്തിനാ നീ ഇങ്ങനെ കാണിക്കുന്ന? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ തലകുനിച്ച് വെക്കരുന്ന്? പറ നിനക്ക് എന്താ വേണ്ടത്? നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നേ? നീ പറയില്ലല്ലോടാ
1: കൊണ്ട് ബാലു പിള്ളേരെ അങ്ങനെയൊക്കെ തന്നെയാ. ഇങ്ങോട്ട്
0: എന്തോ എന്തോ പറഞ്ഞ, എന്തോ പറഞ്ഞ, ഈ കുട്ടികളൊന്നു വെച്ചാ ഇങ്ങനെ ഉണ്ടോ എന്റെ അമ്മണിയമ്മേ?
2: നിങ്ങള് വീടിന്റെ പറമ്പിന്റെ കാര്യം നോക്കി നടന്നാ മതി, ചുമ്മാ കൊച്ചിനെ തല്ലുവിളിക്കാൻ നടക്കണ്ട കേട്ടോ.
0: അത് ശരി, ഇപ്പൊ ഇങ്ങനെയായോ? ഇതിപ്പോ പൂരം കാണാൻ പൊൻകുന്നത്ത് പോയ പോലെ ആയല്ലോ എന്റെ അമ്മണിയമ്മേ.
2: താനും തോ കൊറേ നേരോട്ട് എന്റെ അമ്മണിയമ്മേ, എന്റെ അമ്മണിയമ്മേന്ന് തനിക്കാൻ തോന്നിട്ട് തൂക്കേടാ.
1: കളിച്ചു നടക്കണ്ട പ്രായമല്ലേ ഈ വീട്ടിൽ? ആരാവുന്ന ഒരു കൂട്ടിന് അവധി എന്നൊക്കെ പറഞ്ഞു വരുമ്പോ കുട്ടികൾക്ക് എന്തൊക്കെ ആശകൾ കാണും. ബാലുവിനാണെങ്കിൽ ആവശ്യത്തിലേറെ തിരക്കും. അതാ ഞാൻ പറഞ്ഞത്, ആരെയെങ്കിലും ഒരാളെ അപ്പോയിന്റ് ചെയ്യുക. വെക്കേഷൻ കഴിയുന്നതുവരെ അപ്പുവിനൊരു കമ്പനിയാകും. കുറെ കോമിക്സും കുറെ ഇൻഡോർ ഗെയിംസുമായിട്ട് അവരും കഴിഞ്ഞോളും. ആവശ്യത്തിന് ട്യൂഷനും കൊടുക്കും.
0: അതിനിപ്പോ ആരാ അപ്പോയിന്റ് ചെയ്യാൻ?
1: 10-16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാകുന്ന നല്ലത്, കുറച്ച് ചിട്ടയൊക്കെ കാണും.
0: എങ്കിൽ ഗോപൻ തന്നെ ഒരാളെ അപ്പോയിന്റ് ചെയ്ത് വിടും, വേഗം വേണം. വല്ലപ്പോഴും ഒന്ന് അവനോട് ദേഷ്യപ്പെട്ട പിന്നെ ആപ്പഴ ഒരു സങ്കട.
1: ബാലു ദേഷ്യപ്പെടുമ്പോ ബാലുവിനേക്കാൾ 100 ഇരട്ടി സങ്കടം അവന് കാണും അപ്പുവിന്.
3: ശരിയാ, അമ്മയില്ലാത്ത കുഞ്ഞല്ലേ എന്റെ മോൻ.

അപ്പൂ അല്ലേ? അപ്പൂസ്, ഞാൻ മീനാക്ഷി. മിന്നു വിളിച്ചോളൂ, അതാ എനിക്കിഷ്ടം. ഞാൻ അപ്പൂസിനെ കാണാൻ വന്നതാ, നോക്കാൻ വന്നതാ. മിന്നു.

0: ആ കൊച്ചു വന്നിട്ടുണ്ട്.
1: ഏത് കൊച്ച്?
0: അപ്പുന് നേരെയാക്കാൻ.
1: അപ്പുന് നേരെയാക്കണം? അവനെന്താ വളർന്നിരിക്കുന്നത്?
0: അതല്ല, അപ്പുന് നേരെ ചൊവ്വയാക്കാൻ ഗോപൻ സാറിന്റെ ശുപാർശക്കത്തുമായിട്ട് വന്ന ആ പെൺകുട്ടി. ഞാൻ പറഞ്ഞു പണി തുടങ്ങാൻ വരട്ടെ, അത് സാറുമായിട്ട് വന്ന് കണ്ട് സംസാരിച്ചതിന് ശേഷം തുടങ്ങിയാ മതി എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയിരിക്ക. വിട്ടാ പറക്കണ സൈസ.
1: താനൊരു കാര്യം ചെയ്യ്, ആ അവളോട് വരാൻ പറ.
0: ഓ

0: Good evening.
1: എന്താ പേര്?
0: മീനാക്ഷി. മിന്നൂന്ന് വിളിക്കുന്നതാ. മിന്നൂന്ന് വിളിച്ചോളാന്ന് അപ്പു പറഞ്ഞേ.
1: എത്ര വയസ്സായി?
0: 16.
1: ഏതുവരെ പഠിച്ചു?
0: പ്രീഡിഗ്രി. ഇടയ്ക്ക് നിർത്തിയതാ.
1: ഓമന എങ്ങനെ അറിയാം?
0: അറിയില്ല, ആപ്ലിക്കേഷൻ അയച്ച് ഇന്റർവ്യൂ നടത്തിയിട്ടാ എടുത്തത്.
1: അപ്പു 4th standard. ഇടയ്ക്കൊക്കെ അവൻ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം. ഒരു ട്യൂഷൻ പോലെ.
0: ഓ, പപ്പയുടെ ഇഷ്ടം.
1: അപ്പുന് ലേശം വികൃതിയുണ്ട്. വികൃതിയല്ല, ഒരുതരം ബോറടിയാ. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എന്നെ നോക്കാനല്ല വന്നിരിക്കുന്നത്, അപ്പൂനെയാ. മനസ്സിലായോ? അതൊക്കെ അങ്ങോട്ട് കൊടു, പോയി വാങ്ങിക്കടോ. വായിട്ട് നോക്കി നിൽക്കാതെ അവൻ എന്തൊരു മുഴുക്കാളയാടും. ഒന്ന് പതുക്കെ പറഞ്ഞാട്ടെ, മനുഷ്യനും എല്ലാം കേൾക്കൂലോ. 40 ദിവസത്തെ അവധിയുണ്ട് അപ്പൂന്. അത് 40 മണിക്കൂർ പോലെ കടന്നു പോകണം. അത്ര സന്തോഷവാനായിരിക്കണം അവൻ. ഒരു 3-4 ദിവസം മീനാക്ഷിയുടെ ജോലി എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കും. എല്ലാം ശരിയായെങ്കിലേ ഇവിടെ നിർത്തുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞുവിടും. വല്ല പാത്രം കഴുകില്ല, തുണി അലക്കില്ല, മിറ്റോടിക്കില്ലോ. ഓ, രാവിലെ 9 മണിക്ക് ഇവിടെ എത്തണം, വൈകിട്ട് 6 മണിവരെ ഇവിടെ ഉണ്ടാവണം.
0: അത് വേണ്ട പപ്പ. ഞാൻ ഇവിടെ തന്നെ നിന്ന് ജോലി എടുത്തോളാം. രാത്രിയും പകലും ഒക്കെ ബാഗും ഉടുപ്പുകളും ഒക്കെ ആയിട്ടാ ഞാൻ വന്നേ.
1: ആ ശരി ശരി, പൊയ്ക്കോ പൊയ്ക്കോ.
0: താങ്ക് യു.
1: അവളെന്തിനാണ് അവന്റെ പപ്പാ പപ്പ എന്ന് വിളിക്കുന്നേ? ഞാൻ അവളുടെ തന്തയാണോ?
2: അല്ല അല്ല
1: എന്ന് പറഞ്ഞേ. മേലാൽ അങ്ങനെ വിളിക്കരുതെന്ന്.
0: പണിക്കരേട്ടാ, ഈ അപ്പു പറയാ അപ്പുനെ നേരെയാക്ക മുമ്പ് പണിക്കരേട്ടനെയാ നേരെയാക്കണ്ടെന്ന്. ശരിയാണോ?
2: ആരാ ആരാ ആരാ പറഞ്ഞേ?
0: ഈ അപ്പു.
2: എന്റെ മീനാക്ഷി, ആ കൊച്ചനെ അത് വെടിമരുന്ന. ആരെങ്കിലും ഒന്ന് ചോട്ടിൽ നിന്ന് തീപ്പെട്ടി വരയ്ക്കാൻ കാത്തിരിക്ക, പൊട്ടിത്തെറിക്ക. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട സൂക്ഷിച്ചു.
0: തീപ്പെട്ടി വരച്ച പൊട്ടും അല്ലേ?
2: ആ പൊട്ടും പൊട്ടും പൊട്ടും. ആ പിന്നെ പപ്പ എന്ന് വിളിക്കരുത്.
0: എന്തുവാ?
2: പപ്പ എന്ന് വിളിക്കരുതെന്ന് പറയാൻ പറഞ്ഞു മോളിന്ന്.
0: എന്നാ പിന്നെ നിങ്ങളെന്ന് വിളിക്കട്ടെ. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്കിഷ്ടവാ. അങ്ങനെയൊക്കെ
2: ഈ വണ്ടി അധികാലം മുമ്പോട്ട് പോകും തോന്നുന്നില്ല. 3-4 ദിവസം ഒന്നും വേണ്ട, ചെലപ്പോ നാളെ തന്നെ പറഞ്ഞു വിട്ടൊന്ന് വരും. ഞാൻ വരട്ടെ.
0: എന്റെ തമ്പുരാനെ, ഈ പണിക്കര പോലുള്ള ചെന്നായ്ക്കളുടെ നടുവിൽ നിന്നും കുഞ്ഞാടായ അപ്പൂനെ കാത്തുകൊള്ളണേ.
3: ആമേൻ.
0: വല്ലാത്ത വീടും വല്ലാത്ത മനുഷ്യരും. ഇതിനിടെ കിടക്കുന്ന അപ്പുമോന്റെ ഒരു ദുർവിധിയെ. ഏ അല്ല, പപ്പ പറയുക, അപ്പുമോൻ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യിക്കണമെന്ന്. എന്നെ കൊണ്ട് പറ്റത്തില്ല അതൊന്നും. ബോറ്.
3: പിന്നെന്താ പറ്റുക?
0: നമുക്കടിച്ച് പൊളിക്കാം അപ്പു. ചുമ്മാ കറങ്ങി നടക്കാം. എന്നിട്ട് 40 ദിവസങ്ങൾ 40 സെക്കൻഡ് വലെ സാപ്പിട്ട് കളയാം. പോകാൻ പുറത്ത് അടിച്ചു പൊളിക്കാൻ.

0: കൊണ്ട് കൊണ്ടുപോയി തലതോർത്ത് കിടത്താൻ നോക്കും.
1: വെയിലെന്നില്ല മഴയെന്നില്ലാതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുക. ബൈ ഇവിടെ.
0: നിന്നോട് പോവാൻ പറഞ്ഞില്ല. എവിടെ പോയിരുന്നത് വരെ? എന്താ ഇത്ര താമസിച്ചത്? ചോദിച്ചു കേട്ടില്ലേ?
2: അപ്പുന് സർക്കസ് കാണാൻ പോണെന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നപ്പോ മഴ പെയ്തു. ഒരിടത്ത് കയറിയെന്ന് ഓട്ടോറിക്ഷ ഒന്നും കിട്ടാഞ്ഞപ്പോ പപ്പ വഴക്ക് പറയുന്ന പേടിച്ച്.
0: പപ്പാന്ന് വിളിക്കരുത്.
2: ഓട്ടോറിക്ഷ ഒന്നും കിട്ടാഞ്ഞപ്പോ അപ്പുവിന്റെ പപ്പ വഴക്ക് പറയുന്ന പേടിച്ച് മഴ നനഞ്ഞു വന്നപ്പോ താമസിച്ചു പോയി.
0: അധികം വളച്ചെടുക്കരുത്, അധികം അഭിനയിക്കുകയും ചെയ്യരുത്. മറ്റുള്ളവരൊക്കെ വിട്ടികളാണോ ധരിച്ചിരിക്കുന്നത്? നിന്നെ ഇവിടെ വിളിച്ചു വേണ്ട.
2: എന്നെ ഉപേക്ഷിക്കരുത്, ഞാൻ ഒരു തെറ്റും ചെയ്തതല്ല.
0: പിന്നെ കാണിച്ചു നോക്കിയോ, കൊച്ചിനൊരു കമ്പനിക്ക് വേണ്ടി നിൽക്കാൻ പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ഒരിടത്ത് ജോലിക്ക് നിന്ന് പാലിക്കേണ്ട ചില അന്തസ്സുകളുണ്ട്, ചില മര്യാദകളുണ്ട്, അതൊക്കെ ആദ്യം പഠിക്കണം. രാത്രി 8 മണിക്ക് സാരി സാരി നേരട് സാരി നേരട് സാരി നേരട വന്ന അന്ന് മുതലേ മീനാക്ഷിയുടെ പെരുമാറ്റം എനിക്ക് ഇഷ്ടമായിട്ടില്ല. ആരെ കാണിക്കാനായി ഓവർ സ്മാർട്ട്നെസ്സും തന്നിടമൊക്കെ?
1: ഞാൻ അന്നേ പറഞ്ഞതാ ഈ വണ്ടി അധികാലം ഓടൂല.
0: തന്നോട് വലുത് ചോദിച്ചോളു. എത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞാ ജോലിക്ക് കയറിയത്?
2: 16.
0: സത്യത്തിൽ എത്ര ഉണ്ട്? 20 21?
2: 22.
0: പിന്നെന്തിനാ കള്ളം പറഞ്ഞത്?
2: 16 വയസ്സുള്ളവർക്കേ ജോലി ഉള്ളൂ എന്ന് അറിഞ്ഞപ്പോ അമ്മയെ പറഞ്ഞത്. അത്രയൊക്കെ പറഞ്ഞാ മതി, അത്രയൊക്കെ തോന്നുള്ളൂന്ന്. കുറെ കാലമായി അമ്മയുടെ ആശയ എനിക്കൊരു ജോലി കിട്ടണമെന്ന്, അതുകൊണ്ടാ ഞാൻ കള്ളം പറഞ്ഞത്. പിന്നെ ഇന്റർവ്യൂവിന് ഗോവൻ ഡോക്ടർ പറഞ്ഞു കുറച്ച് ബഹളം ഓവർ സ്മാർട്ട്നെസ് ഒക്കെ കാണിച്ചാലേ പപ്പയ്ക്ക് പപ്പയ്ക്കല്ല ബാലുസാറിന് ഇഷ്ടാവൂന്ന്. അത് കഴിഞ്ഞ് അപ്പുവിന്റെ കൂടെ കൂടിയപ്പോ 40 ദിവസം 40 മണിക്കൂറായിട്ട് പോണമെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ല ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്?
0: ഒന്നും ചെയ്യണ്ട, അങ്ങ് പിരിഞ്ഞു പോയാ മതി.
2: പപ്പ സാർ,
3: പുത്തന്നെ ആരെങ്കിലും കുട്ടി ഒന്ന് പറഞ്ഞു വിട്ടേക്ക്, ഇത്ര ലൂസാണ് തോന്നുന്നത്.
2: രാത്രി എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്, എനിക്ക് ഒരവസരം കൂടി താ. എനിക്കിപ്പൊ സാറിന് മനസ്സിലായി, അപ്പുന് മനസ്സിലായി, ഈ വീട് മനസ്സിലായി. ആർക്കും ഒരു പരാതി ഞാൻ ഉണ്ടാക്കില്ല, ഒരു കുഴപ്പം എന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല. ഒരവസരം കൂടി തന്ന് എന്നെ സഹായിക്കൂ പ്ലീസ്. എന്നെ സാറ് ജോലിന്ന് പറഞ്ഞു വിട്ട എന്റെ അമ്മയ്ക്ക് അത് താങ്ങാനാവില്ല. ഞങ്ങൾ പാവങ്ങളാ സാർ. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച
0: അതിന് കരയുന്ന എന്തിനാ? കാര്യം പറഞ്ഞാ മതിയല്ലോ. കരഞ്ഞാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കരയാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തോ പണിക്കരേ,
4: എന്തോ
0: ഈ കുട്ടി 2-3 ദിവസം കൂടെ ഇവിടെ നിന്ന് നോക്കട്ടെ, എങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കാം. എന്തെങ്കിലും പരാതി ഉണ്ടെ താൻ എന്നോട് പറഞ്ഞാൽ മതി.
4: ശരി. ആ പോട്ടെ, കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം? ആശ്വസിക്കൂ, ആശ്വസിക്കൂ, ആശ്വസിക്കൂ.
2: ഇനിയാ ശരിക്കും
4: ശരിക്കും
2: വെടിമരുന്നിന്റെ ചോട്ടിന്ന് തീപ്പെട്ടി ഉരയ്ക്കാൻ പോണത്.

0: എന്താ?
1: ആ പോട്ടെ.
0: എടാ അപ്പു,
1: എന്തോ
0: അയാള് ശരിയല്ലല്ലോടാ.
1: ആര്? പണിക്കരോ?
0: അല്ലടാ, നിന്റെ പപ്പ.
1: അതിപ്പോഴാണോ അറിയുന്നേ?
0: 100 തരവാ എന്നെ അയാൾ ഇവിടുന്ന് പറഞ്ഞു വിടും. എന്റെ വേലയും പടയണിയൊന്നും അങ്ങേരുടെ അടുത്ത് നടക്കില്ല. അതുകൊണ്ട് അങ്ങേരുടെ വെളച്ചിൽ എന്റെ അടുത്ത് നടക്കാൻ പാടില്ല. നീ ഒരു പേപ്പറും പേന എടുത്ത്.
1: എന്തിനാ?
0: അങ്ങേരെ വീഴിക്കാൻ കണ്ണീരിന് മാത്രമേ കഴിയൂ. ഞാൻ പറഞ്ഞുതരാം, നീ ഒരു എഴുത്ത് എഴുതി വെച്ചോ. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോകുമ്പം നീ കണ്ണീരോട് ആ എഴുത്തങ്ങ് കൊടുത്തിട്ട് പറയണം, മിന്നുവിനെ പറഞ്ഞു വിടല്ലേന്ന്.
1: എഴുത്തൊക്കെ എഴുതിയാ എനിക്കെന്തോന്ന് തരും?
0: ഉടനെ തന്നെ സ്പീഡ് ബോട്ടിലൊന്ന് ചുറ്റാൻ
1: കൊണ്ടുപോവാം. എന്നാ റെഡി, പറഞ്ഞോ.
0: പ്രിയപ്പെട്ട എന്റെ പപ്പ,
1: പ്രിയപ്പെട്ട എന്റെ പപ്പ,
0: ഈ ലോകത്തില് എനിക്ക് പപ്പ മാത്രമല്ലേ ഉള്ളൂ. പപ്പ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെന്നും സ്നേഹിക്കുന്നുവെന്നും എനിക്ക് മാത്രമല്ലേ അറിയൂ. ആരെന്തൊക്കെ പറഞ്ഞാലും പപ്പയുടെ മനസ്സ് മുഴുവൻ എന്നോടുള്ള ഇഷ്ടവും സ്നേഹവും വാത്സല്യവും മാത്രമാണെന്ന് എനിക്കറിയാം. ഇനി എത്ര ജന്മങ്ങൾ പിറക്കേണ്ടി വന്നാലും പപ്പയുടെ മകനായി പിറക്കണമെന്ന് മാത്രമാണ് എന്റെ ആശ.
1: ആ ലെവല് വരെയൊക്കെ പോണോ?
0: കേടക്കെട്ടടാ, വീണാ വീഴട്ടെ, നീ എഴുതിക്കോ. എന്നെക്കാളും മറ്റാരെക്കാളും എനിക്കിഷ്ടം പപ്പയാണ്. ഐ ലവ് യു പപ്പ, ഐ ലവ് യു. എന്നുമെന്നും പപ്പയുടെ സ്വന്തം അപ്പൂസ്. എങ്ങനെയുണ്ട്?
1: കൊള്ളാം, വീഴും.
2: ഒരു എഴുത്തുണ്ട്.
3: ആരല്ലേ?
2: മിനിസ്റ്റർ നേരിട്ട് കൊടുത്തയച്ചതാ.
3: ഏത് മിനിസ്റ്റർ?
2: ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ. രുദ്രനെ തിരിച്ച് ജോലിക്കെടുക്കണമെന്ന് ശക്തമായ ഭാഷയിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് സാർ.
3: രുദ്രനെ തിരിച്ച് ജോലിക്കെടുക്കില്ല
4: സാർ. അങ്ങനെ പറയുള്ളൂന്നറിയാം. മിനിസ്റ്റർ അല്പം വാശിയില്ല. ഈ വർഷത്തെ എക്സ്പോർട്ട് ഓർഡർ മുഴുവൻ മീറ്റ് ചെയ്യണമെങ്കിൽ റോ മെറ്റീരിയൽ സപ്ലൈക്കുള്ള ഗവൺമെന്റ് കോട്ട.
3: എന്തൊക്കെ സംഭവിച്ചാലും രുദ്രനെ ഇവിടെ ജോലിക്കെടുക്കില്ല.
2: ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ചില കടലാസുകളൊക്കെ വന്നിട്ടുണ്ട്, ഒക്കെ യൂണിയൻകാരുടെ.
3: ഇവിടുത്തെ മിനിസ്റ്റർമാര് മുഴുവൻ പറഞ്ഞാലും യൂണിയനുകൾ എല്ലാം ഇടപെട്ടാലും രുദ്രൻ ഇനി ഈ ഫാക്ടറി വർക്ക് ചെയ്യില്ല. ഈ ഫാക്ടറി നിന്ന് വലിച്ചെരി
2: സാർ. കമ്പനിക്ക് വേണ്ടിയാണ് വെറുതെ വാശി പിടിച്ച്.
3: ഇതില് വാശിയുടെയും വൈരാഗ്യത്തിന്റെ ഒന്നും പ്രശ്നമില്ല, പ്രിൻസിപ്പിളാണ്. ഈ നടുമുറ്റത്ത് വെച്ച് ഒരുത്തനെ കുത്തിക്കൊല്ലുക, കുറെ കാലം ജയിലിൽ കിടന്നിട്ട് പാർട്ടിക്കാരെല്ലാം കൂടെ ചേർന്ന് നിരപരാധിയാണെന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുവരിക, അവൻ കുറ്റവാളിയാണെന്ന് ഞാനും നിങ്ങളും ഇവിടുള്ള മറ്റുള്ളവരും വിശ്വസിക്കുന്നിടത്തോളം കാലം അവനെ ഞാൻ ഇതിനകത്ത് കയറ്റിയല്ല. തീർച്ച നിർത്തിയരെ, ഇത് ഇവിടെ വെച്ച് നിർത്തിയേ. ആ മന്ത്രിയുടെ കത്ത് വലിച്ചുകയറി രണ്ട് കുത്തും പറയാൻ വേണ്ടി തിരിച്ച് അങ്ങോട്ട് തന്നെ അയച്ചു കൊടുത്തേ.
0: ഒരു വല്ലാത്ത പ്രകൃതി അപ്പുവിന്റെ പപ്പയ്ക്ക്. എപ്പോഴെപ്പോഴും ദേഷ്യ. എങ്ങനെ താങ്ങി അപ്പുവിന്റെ മമ്മി ഇതൊക്കെ? അപ്പുവിന് ഓർമ്മയുണ്ടോ മമ്മിയെ?
1: ഞാൻ എപ്പോഴും കാണുമല്ലോ മമ്മിയെ. മിന്നുവിനെ കാണണോ?
0: എങ്ങനെ കാണാനാ?
1: വീഡിയോയിലുണ്ട്, ഒരുപാടുണ്ട്. മമ്മി എന്നെ കുളിപ്പിക്കുന്നതും ഉടുപ്പിടിക്കുന്നതും ഞാൻ മമ്മിയുടെ കൂടെ കിടന്നുറങ്ങുന്നതും ഒക്കെ ഉണ്ട്. പിന്നെ ഓഡിയോ കാസറ്റ് ഇല്ലേ, അതിനകത്ത് മമ്മി പാടാറുള്ള പാട്ടുകളും ഉണ്ട്.
0: എനിക്കെല്ലാം കാണണം അപ്പോ, എനിക്കെല്ലാം അറിയണം.
1: വാ

0: നമസ്കാരം സാർ. ഒരു കൊല ചെയ്തവനാ ഞാൻ, ജയിലിൽ കിടന്നവനാ, സമ്മതിച്ചു. ഇന്ന് അതെല്ലാം ഓർത്ത് ദുഃഖിക്കുന്നവനുമാ. ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ വേറെ എങ്ങും ജോലി കിട്ടില്ല. ജോലിയില്ലാതെ ജീവിക്കാനാവില്ലല്ലോ. സാറിന് ജോലി കിടക്കണം.
1: ഇല്ല
0: സാർ, ഞാൻ കൊന്നത് ഒരു തൊഴിലാളി വഞ്ചകനെയാണ്. ഒരു തൊഴിലാളി പോലും എനിക്കെതിരെ പരാതി പറയില്ല.
1: ആര് പരാതി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിന്നെ ഇനി ജോലി കിട്ടില്ല.
0: ഒരു തൊഴിലാളിയെ കൊന്നിട്ടാ ഞാൻ ജയിലിൽ പോയതും പൊടി തട്ടി തിരികെ വന്നതും. ഇനി ഒരു മുതലാളിയെ കൂടി കൊന്നിട്ടായാലും ഞാൻ അതേപോലെ തന്നെ തിരികെ വരും.
1: നീ ഇതൊക്കെ പോയി വല്ല കൊച്ചു പിള്ളേരോടും പറ.
0: ഒരു കൊച്ചു പയ്യൻ വീട്ടിലുണ്ടല്ലോ, അത് മറക്കണ്ട. ദുഃഖിക്കും, ഇതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കും, ഒരുപാട് ദുഃഖിക്കും.
2: ദുഃഖിക്കും, ഇതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കും, ഒരുപാട് ദുഃഖിക്കും. എങ്ങനെ ഫിറ്റായിരിക്കും? ജീപ്പ് വട്ടം കൊണ്ടിട്ട് വലിയ സ്റ്റൈലിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്
3: മതി. കേട്ടതാ, അഞ്ചാറ് പ്രാവശ്യം കേട്ടതാ, ഇനി കേട്ട ബോറടി.
2: അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? നിർത്തിയേക്കല്ലേ?
3: ആ അതാ നല്ലത്. എന്നിട്ട് നേരത്തെ പോയി കിടന്ന് ഉറങ്ങ.
2: ശരി, പോയേക്കാം. ബില്ല്?
3: ബില്ലൊക്കെ ഞാൻ കൊടുത്തോളാം.
2: അപ്പൊ ഞാൻ പോയേക്കാം. പോയിട്ടിപ്പ എന്തിനാ? അവിടെയും കൊണ്ടുവന്ന ഇടത്തിനെ കുടിയിരുത്തിയിട്ടുണ്ടല്ലോ.
3: ആരെ?
4: മീനാക്ഷി. മിന്നോന്ന് വിളിക്കുന്ന ഇഷ്ടം. ആംസാരി ശരിക്കും കിടന്നതാ, എന്റെ കണ്ണ് തെറ്റിയുണ്ട്.
3: ഇതും കേട്ടതാ, ഒരുപാട് പ്രാവശ്യം കേട്ടതാ, ഇനി കേട്ടാ ഭയങ്കരമായിട്ട് ബോറടിക്കും.
2: ഓ, ബോറടിപ്പിക്കുന്നില്ലേ? ഞാൻ പോവാ. സോറി, ഗുഡ് നൈറ്റ്.

0: പരിചയപ്പെട്ടിട്ടില്ല ഇതുവരെ. എന്റെ പേര് കൃഷ്ണപിള്ള. ഒരു ചെറിയ രാഷ്ട്രീയ ജീവിതമായിട്ടൊക്കെ പോകുന്നു. ഞാനായി ആ മന്ത്രിയുടെ കത്ത് ആഫീസിൽ കൊടുത്തയച്ചത്. അതിപ്പം വലിച്ചു കയറി രണ്ടു മൂന്ന് കുത്തും വരെയായിട്ടെങ്കിൽ ഇതിരിയെ കിട്ടി. ഇത്രയ്ക്കൊക്കെ പോണോ?
1: പോരാ, കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷെ നേരം കിട്ടിയില്ല.
0: മോശമാണ്.
1: മോശമൊക്കെ ഞാൻ സഹിച്ചു. വഴി എന്ന് പറയുക, ഞാനേ ഫിറ്റാ. ചിലപ്പോ നല്ല തെറി കിട്ടും, ചിലപ്പോ തട്ടും കിട്ടും. അറിയിക്ക്.
0: ഈ മുതലാളിമാരൊക്കെ ഇങ്ങനെയായ പാവപ്പെട്ട നമ്മളൊക്കെ എന്തോ ചെയ്യും.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
4: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്.
5: ബാലുട്ടാ, ദേ ബാലുട്ടാ, ദേ നോക്കേ, ഉറക്കത്തിൽ അപ്പോ രണ്ടു മൂന്നോട്ടം ഞെട്ടി. പണ്ടുള്ളവര് പറയും അച്ഛന് ഈശ്വരഭക്തി തീരെ കുറയുമ്പോഴാ കുട്ടികൾ ഉറക്കത്തിൽ ഞെട്ടണന്ന്. ബാലുട്ടാ, ദേ
1: കേട്ടു.
5: അതുകൊണ്ട് ബാലുവേട്ടനൊന്ന് അമ്പലത്തിലൊക്കെ പോണം. പോവോ? പറ്റുമെങ്കി ഒരു ശയന പ്രദക്ഷിണം തന്നെ ആയിക്കോട്ടെ അപ്പുവിന് വേണ്ടി. ചെയ്യോ? ശരിക്കും ചെയ്യോ? ബാലുട്ടാ, ദേ ബാലുട്ടാ. കഴിക്കാനുള്ളതൊക്കെ എടുത്തു വച്ചു. വരുന്നില്ലേ?
1: ഞാൻ വന്നോ. നിരാശ പോയോ?
5: ദേ വരുന്നില്ലേ?
1: വരാ. അപ്പൊ ഉറങ്ങിയോ?
5: ഉറങ്ങി. അപ്പു മാത്രല്ല, കേശുവും അമ്മിണിയടുത്തെയും പണിക്കരേട്ടനും ഒക്കെ ഉറങ്ങി. എല്ലാരും കിടന്നോ, കഴിക്കാനുള്ളതൊക്കെ ഞാൻ വിളമ്പി കൊടുത്തോളാന്ന് പറഞ്ഞപ്പോ അമ്മിണിയടുത്തേക്ക് വലിയ സന്തോഷായിരുന്നു. അയ്യോ പതുക്കേ.

0: അമ്മയും എങ്ങനെയായിരുന്നു? ഞാൻ മൂന്ന് നേരവും കഞ്ഞി കുടിക്കുന്ന കാണാനായിരുന്നു അവൾക്കിഷ്ടം.
1: അറിയാം.
0: ഒക്കെ അറിഞ്ഞല്ലേ. അറിഞ്ഞിട്ടില്ലാത്തോന്നുണ്ട്. ഒക്കെ അറിഞ്ഞു, നീ ഒക്കെ അറിഞ്ഞു, പക്ഷേ ഒന്നറിഞ്ഞില്ല. എന്നെ എന്നെ അറിഞ്ഞില്ല. നീ എന്റെ പൊന്നു മോന്റെ അടുത്ത് ഒരു അഞ്ചു മിനിറ്റ് പോലും ഞാൻ ഇരിക്കാത്ത എന്താണെന്നറിയോ നിനക്ക്? അവന്റെ അമ്മയുടെ ഓർമ്മകൾ എനിക്ക് വരാതിരിക്കാനാ. രാത്രിയും പകലും ആവശ്യത്തിലേറെ തിരക്ക് വാരി തലയിൽ വെച്ച് നടക്കുന്ന എന്തിനാണെന്നറിയോ നിനക്ക്? എന്റെ ഭാമയുടെ ഓർമ്മകൾ ഒരല്പം പോലും വരാതിരിക്കാനാ. താങ്ങില്ല, അത് താങ്ങാനുള്ള കാര്യത്തില്ല ഈ മനസ്സ്. ലോകത്തിൽ ഒരുത്തിക്കും എന്റെ ഭാമയ്ക്ക് ഭാരമാവനാവില്ല. ആവാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഇവിടുന്ന് പൊയ്ക്കോളൊന്നും ഒരിക്കലും ഞാൻ നിന്നോട് പറയില്ല. പക്ഷേ അല്പമെങ്കിലും നന്മ നിന്നിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നീയായിട്ട് തന്നെ പോകുന്നതാണ് നല്ലത്.

0: ഇതിന്റെ കാലാവസ്ഥ ഏതാണ്ടൊന്ന് പിടികിട്ടി കാണുമല്ലോ. ഇനിയിപ്പൊ മോളുടെ ഭാവം എന്താ?
1: പണിക്കരേട്ട, അപ്പുവിന്റെ പപ്പയോട് എനിക്കൊന്നുമില്ലായിരുന്നു ഇതുവരെ, സത്യം. പക്ഷെ ഇപ്പോഴാ ഞാനങ്ങ് പ്രേമിച്ചു പോയത്.
0: എന്തോന്ന് പ്രേമോ?
1: സ്വന്തം ഭാര്യ ഇത്രയുണ്ട് സ്നേഹിക്കുന്ന മനുഷ്യനെ ലോകത്തിലെ

0: ഗുഡ് മോർണിംഗ്. എന്താ?
1: ആ പെങ്കൊച്ച് വെളുപ്പാൻ കാലത്ത് തന്നെ അപ്പുവനെ കുത്തിപ്പൊക്കി എണീപ്പിച്ചോണ്ട് പോയി.
0: എങ്ങോട്ട്?
1: ക്ലബിലേക്ക്. വെള്ളത്തിലാ കളി. കാലത്തെ മുതലേ ബോട്ടിൽ കിടന്ന് കറക്കാം. എന്തൊരു സ്പീഡാ!
0: കറക്കമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ അവളോട് ഇതിൽ എത്ര വേണേലും എടുത്തോളാം പറ മുഴുവൻ വേണമെങ്കിൽ മുഴുവനും, എന്നിട്ട് പിരിഞ്ഞ് പോയിക്കോളാം പറ. ഡിസ്മിസ്.
1: ഓ,
0: ആ ജോലി ഞാൻ തന്നെ ഏൽപ്പിക്കുക. ഞാൻ തിരികെ വരുമ്പോ അവൾ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഉണ്ടായ പിന്നെ താനും കരച്ചനായിട്ട് തന്നെ അങ്ങ് പറഞ്ഞേക്ക്.
1: ഓ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ ചെവിയിലൊന്ന് പിടിച്ചോ.
0: കാര്യം എന്താ വെച്ചാ പറഞ്ഞു.
1: ആ കൊച്ചിനെ, ആ മീനാക്ഷിക്ക് ഇന്നലെ അർദ്ധരാത്രി പോലെ സാറിനോടൊരു പ്രേമം പോലും.
0: ഒന്ന് പോടും.
2: എന്താ പണിക്കരേട്ടാ വെളുപ്പാങ്കാലത്തെ വെറും വയറോടെ കടവില്?
1: ഞാനൊരു ഗൗരവക്കാരനാ. കളിതമാശ എനിക്ക് പിടിക്കില്ല. ഞാനിപ്പോ പറയാൻ പോകുന്ന ഗൗരവമുള്ള ഒരു കാര്യമാ. എന്ത് വന്നാലും മീനാക്ഷി ആ വീടിനകത്തോട്ട് കയറ്റരുതെന്ന് ബാലു സാറ് വളരെ കർക്കശമായിട്ട്
2: പറഞ്ഞിരിക്കർക്കശമായിട്ട് പറഞ്ഞിരിക്കുന്നു.
1: വെറുതെ എന്റെ ജോലി കളയിക്കരുത്. വൈകിട്ട് വരുമ്പോ കൊച്ച ആ വീട്ടിലുണ്ടെങ്കിൽ എന്നെയാ പറഞ്ഞുവിടാ. ചതിക്കരുത്. ഇതിൽ എത്ര വേണമെങ്കിലും ഇത്രയും നാൾ ജോലി ഇതിന്റെ കൂലിയായിട്ട് എടുത്തോളാൻ പറഞ്ഞു ബാലു സാർ.
2: നീ എന്തിനാ വിഷമിക്കുന്ന? മറ്റത് കയ്യിലുണ്ടല്ലോ അല്ലേ?
1: എന്തു പറ്റുന്നത്?
2: അതൊന്നും പണിക്കരേട്ടൻ അറിയണ്ട. നീ വാ.
1: എന്തെങ്കിലും ഒന്ന് പറഞ്ഞേച്ചു പോ. അധികം വെളച്ചിലെടുക്കരുത്. കുട്ടി ഇവിടെ വരാൻ, ഇവിടെ വരാനാ പറഞ്ഞത്?
2: പണിക്കരേട്ടൻ വിഷമിക്കാതെ ചേട്ടന്റെ ജോലിയൊന്നും പോവില്ല. വേണമെങ്കിൽ ഒരു പ്രമോഷനുമായി തന്നേക്കാം പോരെ.
1: അപ്പൊ പിന്നെ ഈ രൂപയോ?
2: ആ താനെടുത്തോടോ.
1: താനോ?
2: വേണ്ടപ്പോ അധികം ചിരിക്കണ്ട. കാര്യങ്ങളൊക്കെ ഇത്തിരി പ്രശ്നത്തിലാ.
3: ഇപ്പൊ എന്താ ഒരു പൊങ്ങഴി?
2: അതെ, അപ്പുന്റെ പപ്പയ്ക്ക് ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കാം.
3: എന്ത് സമ്മാനോ?
2: അത് ആലോചിക്കേണ്ടത്. എന്താ പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം? അപ്പുവിന് ഇഷ്ടപ്പെട്ട എന്തുവാ? ഇപ്പൊ ഞാൻ അപ്പുവിന് ഒരു സമ്മാനം തരുന്നു എന്നിരിക്കട്ടെ. എന്ത് സമ്മാനം തന്നാലായിരിക്കും അപ്പുവിന് കൂടുതൽ ഇഷ്ടം?
3: എന്റെ മമ്മിയെ തരുമോ സമ്മാനായിട്ട്?
2: തരാലോ.
3: മരിച്ചു വരെങ്ങനെ തിരിച്ചു വരും?
2: അതൊക്കെ വരും, നമുക്ക് കാണാം. അപ്പുവിന് അപ്പുവിന്റെ മമ്മിയെ കിട്ടിയാ പോരെ. തീർച്ചയായിട്ടും കിട്ടും, നോക്കിക്കോ.
3: എപ്പോ?
2: താമസിയാതെ. ഒരിക്കൽ അപ്പുവിനെ നടുക്കിരുത്തി ഞാനും അപ്പുവിന്റെ പപ്പയും അപ്പുറം ഇപ്പുറം ഇരുന്ന് ഇതുപോലൊരു സ്പീഡ് ബോട്ടിൽ അങ്ങ് ദൂരെ ദൂരെ പോവും അപ്പുവിന്റെ മമ്മിയെ തേടി. അന്ന് നോക്കിക്കോ അപ്പുവിന് മമ്മിയെ കിട്ടുമോ കിട്ടില്ലേന്ന്. ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ?
3: എന്തുവാ
2: പറയോ? അപ്പുവിന് എന്നെ ഇഷ്ടമാണോ? എത്ര ഇഷ്ടം?
3: ഒരുപാട്.
2: ഒരുപാടെന്ന് വെച്ചാ
3: ഇത്ര? അല്ല, ഇത്ര. ഹേ,

0: Guarán.
1: ഒന്നേക്കാവുന്നു, ഇങ്ങോട്ട് വാടി. വരാൻ, നിന്നോട് വരാനാ പറഞ്ഞത്? പറഞ്ഞത് കേട്ടില്ലേ? വരാൻ.
2: എന്താ ഇത്? എന്താ ഇത്? എടാ എടാ, വിടടാ വിടടാ വിടടാ.
1: എന്താ?
2: അത് കൊള്ളാം. എന്നോടാണോ ചോദിക്കുന്നത്? ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. എന്താ എന്താ കാര്യം?
1: എന്റെ പെങ്ങളാ മീനാക്ഷി, വീട് വിട്ടിറങ്ങി തെരുവ് തന്നെ നടപ്പാ 10-12 ദിവസമായിട്ട്. അവിടെ അന്നൊക്കെ ആദ്യം കയറിയിട്ട് കിടപ്പാ. കണ്ടാ പിടിച്ചോണ്ട് പോണ്ടേ. നീ വണ്ടി കേറുന്നോ അതോ ഞാൻ പൊക്കിയെടുത്ത് കേട്ടണോ?
3: ഞാൻ കേറാം.

കൊണ്ടുപോയിരുന്നു.

0: വല്ലാതെ ദണ്ണം തോന്നിയ ഒരു സംഭവമായിപ്പോയി.
1: ഏത്?
0: ആ മീനാക്ഷി കൊച്ചിനെ കുറെ പേര് ചേർന്ന് പിടിച്ചോണ്ടാ പോയി. ആ അടിയും തൊഴിയൊക്കെ ആയിട്ട് എന്ത് ബഹളായിരുന്നു ഇവിടെ.
1: ആരെ ആരെ പിടിച്ചോണ്ട് പോയി?
0: കൊറേ ചെറുപ്പക്കാര് തടിയന്മാര്.
1: എന്തിനെ?
0: ആ ഞാൻ തുടരുത്, വിടറ ഇറങ്ങടാന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. ആര് ഗവനിക്കാനാ? എനിക്കിട്ടും കിട്ടിയ ഒരു തള്ളു.
1: താൻ എന്തിനാ തുടരുത് പിടിക്കരുതെന്നൊക്കെ പറയാൻ പോയത്? തന്നോട് ഞാനല്ലേ പറഞ്ഞ അവളെ പറഞ്ഞു വിട്ടേക്കാൻ.
0: അത് ശരി, നമ്മളെ വെറുതെ അയക്കുന്ന പോലെയാണോ അന്യന്മാര് നമ്മുടെ വീട്ടിൽ നിന്നൊരു പെണ്ണെ പിടിച്ചോണ്ടുവന്ന്?
2: ഏതായാലും അവിടെ ഇവിടെ നിന്ന് പോയല്ലോ.
0: ആ പോയി.
2: നന്നായി നന്നായി എന്ന് കരുതിക്കൊണ്ടാ മതി. താൻ അതിനെ കുറിച്ച് ഓർത്തിന് എണ്ണപ്പെടുമെന്ന് വേണ്ട.
3: അപ്പൂന് നല്ല സങ്കടമുണ്ട്. രാവിലെ മുതൽ ഒരു വക കഴിച്ചിട്ടില്ല.
2: അപ്പൂ എന്താ ഒന്നും കഴിക്കാഞ്ഞത്? അപ്പൂ എന്താ ഒന്നും കഴിക്കാഞ്ഞത്? ചോദിച്ചിട്ടില്ലേ അമ്മണേ? ആരോട് നോക്കിയേ? എനിക്കും അപ്പൂനും അവൻ കഴിച്ചോ ഇല്ലോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ.

0: ഞാൻ പറഞ്ഞത് ആ പണിക്കരോട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മീനാക്ഷി ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന്. അവള് ശരിയല്ല, എനിക്ക് അവളെ ഇഷ്ടമല്ല. ഒരു കാരണവശാലും ഞാൻ അവളെ എനിക്ക് കയറ്റവില്ല. അപ്പുവിനൊരു നല്ല കുട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പു മാത്രം വിചാരിച്ചാ മതി, അതിനാരുടെയും സഹായമൊന്നും വേണ്ട. വാ കഴിക്ക്, ആവശ്യമില്ലാത്ത വാശിയൊന്നും വേണ്ട പൂ, വന്ന് കഴിക്കാനാ പറഞ്ഞത്. എടാ നിന്നോട് വന്ന് കഴിക്കാനാ പറഞ്ഞത്? പറഞ്ഞ കേക്കില്ലടാ റാസ്കൽ, നീ കഴിക്കുമെന്ന് ഞാൻ നോക്കാം. അപ്പൊ നിന്നോട് കഴിക്കാനാ പറഞ്ഞത്? കഴിക്കാൻ
1: പിള്ളേരെ ഇങ്ങനെയാണോ തല്ലണത്? ആവശ്യമുണ്ടെങ്കിൽ ഒരു വടി എടുത്താ എനിക്ക് തല്ലി കൊല്ലണോ? ഇതിനെ ഇങ്ങനെ
0: കൊഞ്ചിക്ക്, എല്ലാരും കൂടെ കൊഞ്ചിക്ക്. കൊഞ്ചിച്ച് കൊഞ്ചിച്ച് എന്റെ മോനെ ഈ കൊലത്തിലാക്കി. ലോകത്തിൽ എത്രയോ കുട്ടികളുണ്ട്, ഇവ മാത്രം എന്താ ഇങ്ങനെ?
2: അഹങ്കാരി, നിഷേധി.
0: അപ്പോ നിന്നെ എനിക്ക് ഇഷ്ടമല്ലടാ.
1: എന്താ ഈ വീടിന് ഇങ്ങനെ ഒരു ശനിയാഴ്ച? എന്റെ അമ്മണിയമ്മേ, അല്ല വെറും അമ്മണിയമ്മേ.

0: ഹലോ
1: ബോബൈ, ഞാനാ.
0: എന്താ ബാലു?
1: എടാ, ആ പെണ്ണ് പോയി കളഞ്ഞു. മീനാക്ഷി.
0: എപ്പോ?
1: രാവിലെ ആരോ വന്ന് വിളിച്ചോണ്ട് പോയെന്നോ പിടിച്ചോണ്ട് പോയെന്നോ ഒക്കെ പറയുന്നു. അപ്പോൾ എന്റെ സങ്കടം അങ്ങോട്ട് സഹിക്കാൻ വയ്യ. അവൻ ആകെ വിഷമിച്ചിരിക്കുക. അയ്യേ, ഇപ്പൊ തന്നെ ആരെങ്കിലും ഒന്ന് ഏർപ്പാട് ചെയ്തിട്ട് നാളെ രാവിലെ തന്നെ അവളോടൊന്ന് വരാൻ പറയും. എന്ത് വേണേ കൊടുക്കാന്ന് പറയും.
0: നോക്കട്ടെ, ആ കുട്ടിയുടെ അഡ്രസ് തപ്പിയെടുക്കാമെന്ന് നോക്കട്ടെ. എന്നിട്ട് ആളെ വിടാം.
2: കഴിക്കണ്ടായോ?
1: കഴിക്കാൻ പോവാ.
2: ആഹാരം കഴിക്കണ്ടായോന്ന് ചോദിച്ചത്?
1: വേണ്ട.
2: ഒരത്താഴം മുടങ്ങിയാൽ ഒരു പ്രാവിന്റെ തൂക്കം ഇറച്ചി ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന
1: പണിക്കരെ.
2: എന്തോ?
1: അപ്പോ ഞാൻ ഒരുപാട് തല്ലിയല്ലേ?
2: കഷ്ടായിപ്പോയി. അത്
1: തനിക്ക് ഓർമ്മയുണ്ടോ?
2: എന്ത്?
1: അന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോ ഭാമ എന്റെ കൈപിടിച്ച് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, അപ്പൂനെ വേദനിപ്പിക്കരുത്, അപ്പൂനെ വേദനിപ്പിക്കരുത്. അവളുടെ മരണശേഷം എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്, എന്റെ തൊട്ടടുത്ത് വന്നിരുന്ന അവിടെ പറയുന്നത് പോലെ, അപ്പൂനെ വേദനിപ്പിക്കരുത് വലുവിട്ട്, അപ്പൂനെ വേദനിപ്പിക്കരുത്. ഒക്കെ ഞാൻ മറക്കുന്നല്ലോ പഠിക്കരുത്.

0: കരയിപ്പിക്കില്ല പപ്പ. നാളെ വരുമ്പോ എന്നെ ബിന്ദു പിന്നെ എവിടെയും പോവില്ല. അപ്പൂസിന് പപ്പയുടെ ദേഷ്യം. കണ്ടോ എന്റെ മോനെ എത്ര നല്ല കുട്ടിയാണെന്ന് നോക്കിയേ.
1: ഞാനത് അന്നേ പറഞ്ഞതാണല്ലോ.
2: പണിക്കരമോൻ പറയണത് ഞാൻ വെടിമരുന്നോ.
0: എന്റെ മോനെ പറ്റി അനാവശ്യം പറഞ്ഞാലോ.
1: ഞാൻ ഏതാണ്ട് ഒരു തമാശ പറഞ്ഞതാ.
0: കഴിയാ
2: ഞാനും പിന്നും പ്ലാനിട്ടിരിക്ക.
0: എന്താ
2: അടുത്ത വിഷുവിന് പണിക്കരമോൻ കിടന്ന് ഉറങ്ങുമ്പോ ചുറ്റും വെടിമരുന്നിട്ട് പൊട്ടിക്കാൻ.
1: അയ്യോ എന്റെ പൊന്നു മോനെ, അങ്ങനെ ഒന്നും ചെയ്തു കളയല്ലേ. കൊച്ചിനൊന്ന് പറഞ്ഞു മനസ്സിലാക്കണേ.
0: അങ്ങനെയാണെങ്കിൽ മിന്നുവിനെ ഉടനെ വരുത്തണമല്ലോ. പൂസ്
1: എന്താണ് അച്ഛനും മോനും കൂടെ ഒരു കുശേഷിപ്പ്?
0: ഒന്നുമില്ല. ആരായിരുന്നു പണിക്കരെ ആ കുട്ടിയെ ഇവിടെ വന്ന് വിളിച്ചോണ്ട് പോയത്?
1: അയ്യോ ആരാണെന്ന് ഒരു പിടിയില്ല. ഒരു മൂന്നാല് തടിയന്മാര്, ഒരെണ്ണത്തിന്റെ പേരറിഞ്ഞൂട.
3: ഹലോ, ഗോവൻ ഡോക്ടർ.
0: ഹലോ
4: ബാലു, ഞാൻ ആളെ വിട്ടു. അവളുടെ വീട്ടുകാർക്ക് എന്തോ മടിയുള്ളത് പോലെ. ഇനി വിടണില്ല എന്നാ പറയണേ. ഞാൻ പോയി വിളിക്കണോ?
0: വേണ്ട ഗോപ, ഞാൻ പോയിക്കോളാം. വീടെവിടാ?
4: മനക്കാട്ട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയുന്ന റോഡ് അവസാനിക്കുന്നിടത്താണെന്നാ പറഞ്ഞത്. ഒരു പഴയ മോഡൽ കെട്ടിടമാണെന്നാ തോന്നുന്നത്.
0: ആ രാവിലെ ഞാനും അപ്പവും ചേർന്ന് പോയി കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു.
2: വെക്കേഷന് കൂട്ടിട്ട് വരുമ്പോ പപ്പ എന്തൊക്കെയാ പറഞ്ഞേ?
0: എന്ത് പറഞ്ഞു?
2: എങ്ങാണ്ടെങ്ങാണ്ടൊക്കെ കൊണ്ടുപോവാന്ന് പറഞ്ഞില്ലേ. പാർക്കിൽ കൊണ്ടുപോവാം, കുതിരപ്പുറത്ത് കയറ്റാം, കാർ ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരാന്നൊക്കെ. എന്നിട്ടോ ഇപ്പം പഠിപ്പിക്കാവോ കാർ ഡ്രൈവിംഗ്?
0: അയ്യോ ഇപ്പൊ വേണ്ട, വെക്കേഷൻ തീരാൻ ഇനിയും സമയമുണ്ടല്ലോ, പിന്നീടാവട്ടെ.
2: അതെന്താ പപ്പ അവിടെ?
0: അതോ അതൊരു സിമിത്തേരിയാ. ആ കുന്നിനപ്പുറത്തൊരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളി.
2: ആ ബെഞ്ചുകളൊക്കെ എന്തിനാ
0: ഇരിക്കാൻ? ഒത്തിരി പേര് വരില്ലേ അവിടെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥന കഴിഞ്ഞ് ചിലരൊക്കെ ആ ബെഞ്ചിൽ ഇരിക്കും കുറെ നേരം, പിന്നെ അങ്ങ് പോകും.
2: നമുക്കൊന്ന് പോയിരിക്കാം അവിടെ, എനിക്കും പപ്പയ്ക്കും മാത്രം.
0: നമ്മൾ എന്തിനാ അവിടെ പോയിരിക്കുന്നത്? നമുക്കിരിക്കാൻ ആൽത്തറയും കുളക്കടവും ഒക്കെയുള്ള അമ്പലങ്ങളില്ലേ? പ്രാർത്ഥിക്കണം, ഒരിക്കലും അപ്പുമായിട്ട് പോയെന്ന് പ്രാർത്ഥിക്കണം. ഒരു കടമാണ്.
2: ഇപ്പൊ പോവാം.
0: വേണ്ട മോനെ, മീനാക്ഷിയെ കണ്ടു കഴിഞ്ഞ് പപ്പയ്ക്ക് 10:30 ഓഫീസിലെത്താനുള്ളതാ. ഇനി ഒരിക്കലാവട്ടെ. ഇതാണെന്ന് തോന്നുന്നു അപ്പൂന്റെ മിന്നുവിന്റെ വീട്. അപ്പൂ ഇവിടെ ഇരുന്നോളൂ, പപ്പ പോയിട്ട് വരാം.
2: വേണ്ട പപ്പ, ഞാൻ ഹോണടിച്ച മിന്നു വരും.
0: ആരെയും കാണുന്നില്ലല്ലോ, ഞാൻ പോയി നോക്കിട്ട് വരാം.

0: മീനാക്ഷിയുടെ വീടല്ലേ ഇത്?
1: അതെ.
0: ഞാൻ ബാലു. എന്റെ വീട്ടിലായിരുന്നു കുറെ ദിവസങ്ങളായിട്ട് മീനാക്ഷി, മകനെ അപ്പൂനെ നോക്കാൻ. ഇന്നലെ ആരൊക്കെയോ ഒന്ന് ഉപദ്രവിച്ചെന്നോ പിടിച്ചുണ്ട് പോയെന്നോ ഒക്കെ കേട്ടു. എന്താണെന്ന് അന്വേഷിക്കാൻ കരുതി. മീനാക്ഷി ഇല്ലേ ഇവിടെ?
1: ഉണ്ട്.
0: ഒന്ന് വിളിക്ക്. നിങ്ങളാരാ? മീനാക്ഷിയുടെ അമ്മയല്ലേ?
1: അതെ.
0: ഒന്ന് വിളിക്കാൻ.
2: എന്താ പറയാനുള്ളതെന്ന് വെച്ചാ എന്നോട് പറഞ്ഞാ മതി.
0: രുദ്രൻ ഇവിടെ?
2: എന്റെ വീടായത്. എന്റെ സഹോദരിയാ മീനാക്ഷി. സഹോദരി എന്ന് പറഞ്ഞാൽ മുഴുവനല്ല, പകുതി. ഞാൻ ജനിച്ചു കഴിഞ്ഞാ എന്റെ അച്ഛൻ ഇവരെ കെട്ടിയത്. അതിലുണ്ടായതാ അവള്. സാറിനിപ്പോ എന്താ വേണ്ടേ?
0: എന്റെ മകന്റെ വെക്കേഷൻ കഴിയുന്നവരെ അവനോടൊപ്പം ഉണ്ടാവുമെന്ന് മീനാക്ഷിയോട് ചോദിക്കാൻ വന്നതാ ഞാൻ.
2: ഉണ്ടാവില്ല.
0: എനിക്ക് ചോദിക്കുന്നത് മീനാക്ഷിയോടാണ്.
2: ഓഹോ, എന്നാലേ സൂക്കേട്ട് തീരുള്ളൂ അല്ലേ? അവളെ ഇങ്ങ് വിളിക്കേ.

0: വന്നിരിക്കുന്നു. കുറെ കാലം കൂടെ സാറിന്റെ കൂടെ ജോലിക്ക് നിൽക്കുമോ എന്ന് ചോദിക്കാൻ. എന്തു പറയുന്നു?
1: ഞാൻ വരാം, അപ്പുവിന്റെ അടുത്തേക്ക് ഞാൻ വരാം. സത്യമായി ഞാൻ വരാം.
2: കൊല്ല ഞാൻ.
3: അടിക്കരുത് ഇങ്ങനെ. വേണ്ട, ഇടപെടണ്ട. ഫാക്ടറി അല്ലേ അമ്മയല്ലേ നിങ്ങൾ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ.
1: എനിക്ക് കാണാൻ വയ്യ, എന്റെ മോളെ ഇങ്ങനെ തല്ലിക്കൊല്ലുന്നത് എനിക്ക് കാണാൻ വയ്യ. ദയവേദ സാർ പോ.
3: ഞാൻ പോകുന്നു. മീനാക്ഷി എന്റെ അപ്പുവിന്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ഇനിയും വന്നിരിക്കും. കൂട്ടിക്കൊണ്ടുപോയി.
0: ആഹാ, ഭാര്യ മരിച്ചു പോയതുകൊണ്ട് കൂടെ കിടത്താൻ എന്റെ പെങ്ങളെ തന്നെ വേണം സാറിന് അല്ലേ?
3: അങ്ങനെയാണെങ്കിൽ അങ്ങനെ.

0: അഞ്ചാറ് പേര് കൂടി ചേർന്ന ഒരുത്തനായിട്ട് തല്ലുന്നത്. ആർക്കാണ് ഇത്ര ദണ്ണം? ആർക്കടാ? ആരാണ് അവിടെ എനിക്കെതിരെ പറയാൻ? പറയണ, മതി കാണാൻ കണ്ടത്. പിരിഞ്ഞ് പോരട എല്ലാരും, പോരട.
1: ദേഹം അടിക്കണു പിന്നെ. രാവിലെ മുതൽ എത്രാമത്തെ തവണയാണ് ബെല്ലടി കേട്ട് ബെല്ലടി കേട്ട് കാതിന്റെ കിണ്ണാന്റെ മറിഞ്ഞു പോയി. ഹലോ
0: ബാലുസാർ എത്തിയോ?
1: ബാലുസാർ എത്തിയോ? ബാലുസാർ എത്തിയെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? വന്നാ തന്നെ ഞാൻ എന്താ ഇവിടെ പിടിച്ചു കെട്ടിടാൻ പോവാ?
0: എല്ലാരും കാത്തു നിൽക്കാം, ബോർഡ് മീറ്റിംഗ് സമയം കഴിഞ്ഞു.
1: ബോർഡ് മീറ്റിംഗ് ആയാലും ലോഡ്ജ് മീറ്റിംഗ് ആയാലും ഞാനിപ്പോ എവിടെ പോയി മക്ഷിട്ട് നോക്കാനാ? വന്നാ വിവരം പറഞ്ഞേക്കാൻ വെച്ചേക്കട്ടെ.
0: ഓ എന്തോ ഒരു വിവരമില്ലാത്ത പണിക്കര്.
1: വിവരമില്ലാത്ത കുറെ ബോർഡുകാരും.
2: അപ്പോ ഇന്ന് നടന്നതൊക്കെ മോനങ്ങ് മറന്നേക്ക്. കൂട്ടത്തില് കഴിയുമെങ്കിലാ മീനാക്ഷി, നമുക്ക് വേണ്ടപ്പോ ആ ബന്ധം. എന്റെ അപ്പോസിന്റെ കൂടെ എന്നും പപ്പേണ്ടോ എന്നും. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം.
3: എങ്ങോട്ട്?
2: ആരും അറിയാതെ കുറെ കാലം എസ്റ്റേറ്റ് ബംഗ്ലാവിൽ പോയി നിൽക്കാം. അവധി തീരും വരെ അപ്പു വരും എന്റെ കൂടെ.
1: ബാലുസാർ കാലത്തെ ഇവിടെ എണീച്ചു പോയതാ മീനാക്ഷി കൊച്ചിനെ കാണാനായിട്ട്. ഇനി കണ്ടോന്നോ അതിനെ കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി പൊറുതി ആയോന്നോ എനിക്ക് അറിഞ്ഞോടാ. നിങ്ങൾ ആരെയും ചലക്കണത്?
4: എടോ പുല്ലേ, ഇത് ഞാൻ ബാലുവാ.
1: സാർ സാർ ഞാൻ പണിക്കണുണ്ട് സാർ, ക്ഷമിക്കണം സാർ.
4: ഞാനിപ്പോ എസ്റ്റേറ്റ് ബംഗ്ലാവിന്നാ. താനേ ആ കേശുവിന്റെ കയ്യിൽ എന്റെ അപ്പുവിന്റെയും കുറെ ഡ്രസ്സുകൾ ഞാൻ കൊടുത്തേക്ക്.
1: ഓ ആഫീസിൽ നിന്ന് കുറെ പേര് ഇവിടെ വിളിച്ചിരുന്നു. ഏതാണ്ട് ബോർഡ് മീറ്റിംഗ് ആണ് ലോഡ്ജ് മീറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ്.
4: ആ ഒരാഴ്ച കഴിഞ്ഞാൽ വരുമെന്ന് പറഞ്ഞാ മതി, വേറെ ഒന്നും പറയണ്ട. ആരോടും ഞാൻ എവിടാന്നും പറയണ്ട, മനസ്സിലായോടോ? ആ
1: എന്റെ അമ്മണിയമ്മേ സാറായിരുന്നു, ഞാൻ ആകെ അവിടെ നാണിച്ചു പോയി.
5: നാണോ? പണിക്കിലേറ്റ അത്
2: അപ്പോ വല്ലാത്തൊരു ഗതിയാണ് നമ്മുടേത്. അപ്പുവിന് പപ്പയോട് അടുക്കണമെന്ന് തോന്നുമ്പോ പപ്പ അകന്ന് മാറും. ഇപ്പൊ പപ്പയ്ക്ക് അപ്പുവിനോട് അടുക്കണമെന്ന് തോന്നുമ്പോ അപ്പു അകന്ന് മാറുന്നു. ഇപ്പൊ എന്താ ഓർത്തോണ്ടിരുന്നേ?
3: ഒന്നുമില്ല.
2: അത് കള്ളം. ഞാൻ പറട്ടെ, ഓർത്തോണ്ടിരുന്നത് മിന്നിനെ കുറിച്ചല്ലേ?

0: മിന്നു നല്ല കുട്ടിയാ. ആദ്യമൊക്കെ എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോഴറിയുന്ന പാവാണെന്ന്. പക്ഷെ എന്തു ചെയ്യാം, അവൾക്ക് വരാൻ പറ്റില്ലല്ലോ.
1: വരാന്ന് പറഞ്ഞല്ലോ മിന്നു.
0: ശരിയാ പറഞ്ഞു. പക്ഷെ അവരിവിടണ്ടേ? അവിടെ നടന്നൊക്കെ അപ്പും കണ്ടതല്ലേ. നമുക്ക് എത്രത്തോളം അവരെ കുടുംബകാര്യങ്ങൾ ഇടപെടാൻ പറ്റും. അതുകൊണ്ടാ പപ്പ പറഞ്ഞത്. അപ്പു അതൊക്കെ അങ്ങ് മറന്നേ. വേണ്ട പെണ്ണങ്ങണ്ട, ഒരു രണ്ടു ദിവസം കഴിയട്ടെ. മീനാക്ഷിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന പപ്പയെ നോക്കട്ടെ. ആ പെട്ടെന്നൊന്ന് പറഞ്ഞേ, അപ്പുവിന് പപ്പയെ ആണോ ഇഷ്ടം, മിന്നുവിനാണോ ഇഷ്ടം? അല്ലെങ്കിൽ വേണ്ട, ഇതിലേതെങ്കിലും ഒന്ന് തൊട്ടാ മതി. വേം വേണം. ആവൂ, അപ്പുവിന് കൂടുതൽ ഇഷ്ടം

0: താനെന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്?
1: ആ മീനാക്ഷിയുടെ തള്ള ഇന്നലെ മുതൽ സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞ് നിർബന്ധവും ബഹളവും കരച്ചിലും ഒക്കെ, അതാ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. കാറിലിരിക്ക, കാണണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതേ വഴി തന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാം.
0: കാണണം. എന്താ
2: ബാലുസാറിനെ അപ്പുമോനെ നേരിട്ട് കണ്ട് മാപ്പ് പറയണമെന്ന് എന്റെ മോള് നിർബന്ധിച്ചിട്ടാ ഞാൻ വന്നത്. ഞങ്ങളോട് പൊറുക്കണം.
0: എന്തിനായിരുന്നു ഇതൊക്കെ? നുണകള് പറഞ്ഞ് മീനാക്ഷി എന്റെ വീട്ടിൽ ജോലിക്ക് വരിക, എന്റെ മോനുമായിട്ട് അടുക്കുക, എന്ത് കൂടാലോചന ആയിരുന്നു ഇതിന്റെയൊക്കെ പിന്നില്?
2: ഒന്നുമില്ല സാർ. സാറിന് ശരിക്കും ഞങ്ങളെ അറിയാഞ്ഞിട്ടാ. പണ്ടു മുതലേ ആ രുദ്രൻ എനിക്കും എന്റെ മോക്കും ഒരു ശാപമാ. പെട്ടതല്ലെങ്കിലും മകന്റെ സ്ഥാനത്തായി പോയില്ലേ, അങ്ങനെ അങ്ങ് പറിച്ചു കളയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ ശിക്ഷ കിട്ടുന്നത് എന്റെ മോക്കാ. അവന്റെ എല്ലാ സഹായവും ആ കൃഷ്ണപിള്ളയാ. വീട്ടിൽ വരുമ്പോഴൊക്കെ അയാളുടെ കണ്ണും നോട്ടവുമെല്ലാം എന്റെ മോളുടെ നേരെയാ. എപ്പോ എന്താ സംഭവിക്കുക എന്നറിയില്ല. കുറെ കാലത്തേക്കുള്ള രക്ഷപ്പെടലായിരുന്നു സാറിന്റെ വീട്ടിൽ വന്ന് രഹസ്യമായി നിന്നത്. മനസ്സുറപ്പിച്ച് ഞാൻ ഉറങ്ങിയിട്ടുള്ളത് തന്നെ അവൾ സാറിന്റെ വീട്ടിലായിരുന്നപ്പോഴാ. ഇപ്പൊ കൃഷ്ണപിള്ള രുദ്രന് വേറെ ജോലിയൊക്കെ ശരിയാക്കി കൊടുത്തു. പകരം എന്റെ മോളെ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കുക. നാളെയോ മറ്റന്നാളോ സൂക്കേടുകാരനാ. 57 വയസ്സുമായി. എന്നാലും നേരെ ചൊവ്വയുള്ള കല്യാണമായിരുന്നു എനിക്ക് വേണ്ടില്ലായിരുന്നു. ഇത് ചുമ്മാ പേരിന്. സാറെന്തെങ്കിലും ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. എന്റെ മോള് നിർബന്ധിച്ചതുകൊണ്ട് മാപ്പ് പറയാം. അധിക നേരം എനിക്ക് നിൽക്കാൻ പറ്റില്ല. എന്നെ ഒന്ന് വഴിയിലേക്ക് ഇറക്കാൻ പറഞ്ഞ.
0: അപ്പോ

0: എന്താ പോ എന്താ പറ്റി?
1: ഒന്നുമില്ല, മൂക്കിന്ന് ചോര വന്നതുപോലെ.
0: എവിടെ നോക്കട്ടെ, എവിടെയെങ്കിലും തട്ടി വീഴാൻ പറ്റോ?
1: ഇല്ല.
0: അപ്പൊ എന്തായാലും മൂക്കിലിട്ടോ?
1: ഇല്ല.
0: തോന്നുമല്ലോ.
1: എന്നൊന്ന് കയ്യച്ചോട്ടോ അപ്പാ.
0: എന്തിന്? ഇപ്പൊ ഒട്ടുമില്ല, നഖം വല്ലതും കൊണ്ടായിരിക്കും. ഏതായാലും നമുക്ക് ഗോവനങ്ങളിലൊന്ന് കാണിച്ചേക്കാം, അത് കഴിഞ്ഞ് നമുക്ക് ചുറ്റാനൊക്കെ ഒന്ന് പോവാം.
1: എവിടെ?
0: എങ്ങാണ്ട് എങ്ങാണ്ടൊക്കെ പോണ്ടേ, അടിച്ചു പൊളിയാൻ റെഡി.
1: റെഡി.
2: ഹലോ.
0: ആ ഗോവ, ഞങ്ങൾ അങ്ങോട്ട് ഒരു വിസിറ്റ് വരിക നിന്റെ ഹോസ്പിറ്റലിലേക്ക്.
2: ഞങ്ങളെന്ന് പറഞ്ഞ ആരൊക്കെ?
0: ഞാനും എന്റെ മോനും. അല്ലാതാരാ?
2: ഓ, വെൽക്കം വെൽക്കം, വേഗം വന്നാട്ടെ.
0: ഓ, താങ്ക് യു താങ്ക് യു. റെഡി
1: റെഡി.
2: പപ്പയും മകനും വലിയ രമ്യതയിലാണല്ലോ. എന്തായി അപ്പു, പപ്പയുടെ വികൃതിയൊക്കെ മാറിയാ?
1: മാറി വരുന്നു.
2: എന്തായി ആ പെണ്ണിന്റെ കാര്യം?
0: അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ, ഞങ്ങൾ അവിടെ പോയി ഒരു ഫൈറ്റ് ഒക്കെ നടത്തി അശോകവനത്തിലെ സീത രക്ഷിക്കാൻ.
2: എന്നിട്ട്?
0: എന്നിട്ട് എന്താ, അവരടിച്ച് പഞ്ചറാക്കി തിരികെ വിട്ടു. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ദാ എന്നെ നോക്ക്, മദ്യപാനമില്ല, ചീട്ടുകളില്ല, ഓഫീസില്ല, സുഹൃത്തുക്കളില്ല, വീടില്ല, ആകെ ഉള്ളത് എന്റെ അപ്പൂസ് മാത്രം. എങ്ങനെയുണ്ട്?
2: കൊള്ളാം. അപ്പു പറഞ്ഞത് ശരിയാണല്ലോ, പപ്പ നേരെയായി വരുന്നു. പിന്നെ എന്താണ് ഈ വിസിറ്റിന്റെ ഉദ്ദേശം?
0: ആ ഒന്നുമില്ല, കുറച്ചു മുമ്പ് അപ്പു മൂക്കയിലൊന്ന് വിരലിട്ടു, ലേശം ചോര വന്നായിരുന്നു. അതെന്താന്ന് നോക്കാൻ തരും.
2: വാ വാ, നോക്കട്ടെ. ആ എവിടെ? ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ. വേദന എഴുന്നേറ്റില്ല വല്ലതും ഉണ്ടോ?
1: ഒന്നുമില്ല.
2: എവിടെയെങ്കിലും തട്ടുക മുട്ടുക വല്ലതും ചെയ്തായിരുന്നോ?
1: ഇല്ല.
2: ഇവിടെ എവിടെയെങ്കിലും വേദന ഉണ്ടോ?
1: ഇല്ല.
2: ഇവിടെയോ?
1: ഇല്ല.
2: എവിടെയും വേദന ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചോര വന്ന്?
1: അതറിയല്ലേ ഇങ്ങോട്ട് വന്നേ.
2: എടാമെടുക്ക. എന്നാൽ എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇവിടുന്ന് വിടുന്നുള്ളൂ. ഒരു മൂന്നാല് മണിക്കൂർ ഇവിടെ നിൽക്കേ, ഒരു നിരീക്ഷണത്തിന്. ഒരു മുറിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം.
0: അത് വേണോ ഗോവ?
2: വേണം വേണം വേണം. എന്താ ബാലുവിന് വല്ല പരിപാടി ഉണ്ടോ?
0: പ്രത്യേകിച്ച് ഒന്നുമില്ല, അഞ്ചു മണിക്ക് അറ്റുവെക്കുന്ന കാണാന്ന് പറഞ്ഞിരുന്നു.
2: എന്നാ ബാലു പോയി കണ്ടിട്ട് വാ, അപ്പോ ഇവിടെ നിൽക്കട്ടെ. ഈ അവധി കാലത്ത് കുറെ നേരം ഗോവനങ്ങളുടെ അതിഥിയായി കഴിഞ്ഞു എന്ന് കരുതിയാ മതി. പ്ലീസ് കം. പറ പറ, പപ്പയോട് പോയിട്ട് വന്നോ. പറ
1: എളുപ്പം വരുമോ അപ്പ?
0: പിന്നെ വേഗം വന്നേക്കാം, പോയിക്കോട്ടെ.
1: പോയിട്ട് വരുമ്പോ എനിക്ക് എന്താ കൊണ്ടുവരുക?
0: എന്ത് വേണം?
1: ആശുപത്രി വന്നിരിക്കല്ലേ, ഫ്രൂട്ട്സ് മതി.
0: ഓ യെസ്.
2: അപ്പുവിനെ ആശുപത്രി ഒക്കെ ഒന്ന് ചുറ്റി കാണിക്കണം, എന്നിട്ട് 112 എത്തിയേക്ക്, ഞാൻ വന്നേക്കാം.
1: വരൂ,
2: ചെല്ലു.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
3: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്.
0: യെസ് സർ.
2: 112 ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഉടനെ തന്നെ ആ കുട്ടിയുടെ സ്കള്ളിന്റെ എക്സ്റേ ഒന്ന് എടുക്കണം.
0: ഓക്കെ സർ.
5: എന്തൊക്കെയായാലും ബാലു ഇതിൽ ഇടപെടണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഇടപെട്ടാൽ പിന്നെ നാട്ടുകാരിതൊക്കെ അറിയും. ആ രുദ്രനെയും കൂട്ടനെയും നമുക്കറിയാവുന്നതല്ലേ, അവരിത് എത്രത്തോളം വഷളാക്കാമോ അത്രത്തോളം വഷളാക്കുകയും ചെയ്യും. അത് ബാലുവിന് നാണക്കേടുണ്ടാക്കുമെന്ന് മാത്രമല്ല, ആ പെണ്ണിന്റെ ഭാവിക്കും അത് ദോഷം ചെയ്യും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഒന്നേ ഉള്ളൂ, അതിന് അമ്മ തുനിഞ്ഞിറങ്ങണം. മകളെ ഉപദ്രവിക്കുന്നെന്നോ വിട്ടു കിട്ടണമെന്നോ പറഞ്ഞ് കോടതിയിലായാലും പോലീസ് സ്റ്റേഷനിലായാലും പരാതി അവർ കൊടുക്കണം. അതിനവർ തയ്യാറാവുമോ?
0: അവരൊന്നിനും തയ്യാറാവില്ല, അവർക്കൊന്നിനും ശക്തിയില്ല, ആകെ പേടിച്ചിരിക്കുക അവർ.
5: എന്നാ പിന്നെ അതങ്ങ് മറന്നു കളഞ്ഞാരു ബാലു. എന്നാ പിടി.
0: അയ്യോ, എനിക്കുണ്ട് സാറ്. കഴിച്ചു.
5: ആ കുടിക്കുന്നേ.
0: അല്ല വേണ്ട സർ, ഞാൻ കുറച്ചാളത്തേക്ക് ഇവനെ ഒന്ന് നിർത്താമെന്ന് വിചാരിച്ചിരിക്കുകയാണ്.
5: അതൊക്കെ നമുക്ക് പിന്നെ നിർത്താം, ഇതിപ്പോ അങ്ങോട്ട് പിടി.
0: ഞാനേ മോനെ ആ ഗോപന്റെ അവിടെ ആക്കിയിട്ട് വന്നിരിക്കുക, നേരത്തെ ചെല്ലാന്ന് പറഞ്ഞു.
5: അതൊക്കെ നമുക്ക് നേരത്തെ പോകാമല്ലോ, ഇപ്പൊ ഇതൊരെണ്ണം അങ്ങോട്ട് പിടിയുന്നേ.
6: വളരെ നേരിയൊരു ഫ്രാക്ചറാണ്.

0: ഗോപ,
1: ഡോക്ടർ ഗോപൻ വാർഡിലാണല്ലോ.
0: എന്റെ മോൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പു.
1: ആ 112
0: ഓ താങ്ക് യു.
2: ബാലു ഒന്നിങ്ങി വരൂ.
0: ഗോപ, അപ്പു അപ്പു അവിടെ?
2: അവൻ ഉറങ്ങി.
0: അയ്യോ കഷ്ടം, ഞാൻ അല്പം താമസിച്ചു പോയി. സാരമില്ല, ഞാൻ അവൻ ഉണർത്തി കൊണ്ടുപോയിക്കോളാം.
2: വേണ്ട, ഉണർത്തണ്ട, ഞാൻ അവനെ ഉറക്കി കിടത്തിയിരിക്ക. അപ്പുവിന്റെ മൂക്കിൽ നിന്നും വീണ്ടും ചോര വന്നായിരുന്നു. വൈകുന്നേരം ഞാനൊരു എക്സ്റേ എടുത്തു നോക്കി, അതിൽ നേരിയൊരു ഫ്രാക്ചർ കണ്ടു. സംശയം തോന്നിയതുകൊണ്ട് ഉടൻ തന്നെ സ്കാൻ ചെയ്തു. അപ്പോഴാണ് ഇന്റേണൽ ഇഞ്ചുറി ആണെന്നറിയുന്നത്.
0: എന്നുവച്ചാൽ
2: അധികം ഭയപ്പെടേണ്ടതില്ലെങ്കിലും നമുക്കത് നിസ്സാരമാക്കി തള്ളിക്കളയാനാവില്ല. ബ്ലീഡിംഗ് അകം മുഴുവനായിട്ടുണ്ട്, ബ്രെയിനിൽ വരെ. ഒട്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല ബാലു. ഇന്ന് രാത്രി അപ്പു ഇവിടെ കിടക്കട്ടെ, വേണമെങ്കിൽ ബാലു ഇവിടെ തന്നെ കിടന്നോളൂ. 24 മണിക്കൂർ ഞാൻ ഒരു സിസ്റ്ററിന്റെ ഡ്യൂട്ടി കിടന്നുണ്ട്. സുഖമായിട്ട് അവനൊന്ന് ഉറങ്ങട്ടെ, ഉണർത്തരും.

0: ഗോപ മുമ്പേ നീ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല. തെളിച്ചു പറ. സത്യത്തിൽ എന്റെ അപ്പൻ എന്താണ്?
1: മരത്തിൽ നിന്നോ കുളിമുറിയിലോ മറ്റോ വീണോന്ന് ഞാൻ പലതവണ ചോദിച്ചിട്ടും ഒന്നും നടന്നതായി അപ്പുവിന് ഓർമ്മയില്ല. ഏതായാലും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഉള്ളിലെ ആഘാതം മനസ്സിലായത്. കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാകാതെ സൂക്ഷിക്കണം. ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു.
0: എങ്ങോട്ടാ കൊണ്ടുപോകണം? എവിടെ എന്റെ മകനെ കൊണ്ടുപോകണം? ഞാൻ കൊണ്ടുപോകും.
1: വിഷമിക്കാതെ ബാലു, അതിന്റെ ആവശ്യമില്ല. ബോംബെയിൽ എന്റെ ഒരു പ്രൊഫസറുണ്ട്, ഡോക്ടർ MC മേനൻ. ഇന്ന് ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ന്യൂറോ സർജൻ ആണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഈ സമയത്ത് ഷിഫ്റ്റിംഗിന്റെ ഒന്നും ആവശ്യമില്ല എന്ന്. അദ്ദേഹത്തിന്റെ അഡ്വൈസ് പ്രകാരമാണ് ഞാൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയിരിക്കുന്നത്. അപ്പുവിന് ലേശം ടെമ്പറേച്ചർ ഉണ്ട്, അതൊന്ന് മാറിക്കിട്ടണം. ഡോക്ടർ മേനാൻ മറ്റന്നാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുവരെ ദൈവം എന്നോട് ദയവ് കാണിക്കാതിരിക്കില്ല. അദ്ദേഹം പറഞ്ഞത് വന്നതിന് ശേഷം വേണ്ടി വന്നാൽ ഓപ്പറേഷൻ ഇവിടെ വെച്ച് തന്നെ നടത്താമെന്നാണ്.
0: ഓപ്പറേഷനോ?
1: അതേ ബാലു, ചിലപ്പോൾ അത് മാത്രമായിരിക്കും ഒരു പൂമഴി.
2: അപ്പു ഉണർന്നു, സാറിനെ അന്വേഷിച്ചായിരുന്നു.
1: ബാലു, അപ്പുവിന്റെ ശരീരം അധികം അനങ്ങരുത്. അവൻ ടെൻഷൻ ആവുകയായിരുന്നു. ഇപ്പൊ മാത്രമല്ല,

0: അപ്പോ
1: പപ്പ എന്താ ഇത്ര താമസിച്ചേ?
0: ആ വക്കീല് കൊറേ നേരം പിടിച്ചിരുത്തി കളഞ്ഞു. എന്നിട്ടും പപ്പ നേരത്തെ വന്നല്ലോ. വന്ന് കേറിയ ഉടൻ ഗോവനങ്ങൾ പറഞ്ഞു അപ്പു ഇപ്പൊ ഉറങ്ങിവിടുന്നു. എന്നിട്ടും പപ്പ കൊറേ നേരം ഇവിടെ ഇരുന്നു. ദേ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നുണ്ടല്ലേ. അല്പം മുമ്പ് പുറത്തിറങ്ങി ഗോവനങ്ങളോട് സംസാരിച്ചു തുടങ്ങിയപ്പോ സിസ്റ്റർ വന്ന് പറഞ്ഞു അപ്പു സൈനേറ്റെന്ന്.
1: ഗോവനങ്ങൾ എന്തു പറഞ്ഞു? എനിക്ക് എന്താണെന്ന് പറഞ്ഞു?
0: ഇന്നലെ വൈകുന്നേരം നമ്മൾ കൊറേ നേരം വെള്ളത്തിൽ കളിച്ചില്ലേ, ആ നീരിറങ്ങിയതിന്റെ പനിയാണെന്ന് പറഞ്ഞു. ഇന്നും നാളെയും കംപ്ലീറ്റ് റെസ്റ്റ് എടുത്താൽ മാറിക്കൊള്ളു എന്ന് പറഞ്ഞു.
1: അപ്പൊ പിന്നെയും മൂക്കിൽ നിന്ന് ചോര വന്നതോ?
0: അത് കാര്യമാക്കേ വേണ്ടെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ ഉണ്ടാകുന്ന അത്രേ.
2: അപ്പോ ഈ മരുന്ന് കുടിച്ചോളൂ.
1: കുറച്ചു മുമ്പ് ഈ മരുന്ന് കുടിച്ചിട്ടാ ഞാൻ ഉറങ്ങിപ്പോയത്.
0: ഉറങ്ങിക്കോ, നല്ലതാ, എളുപ്പം പനി മാറിക്കിട്ടും.
1: പനി മാറിയിട്ട് വേണം ഒന്ന് ചുറ്റാനൊക്കെ പോവാൻ, അല്ലേ പപ്പാ?

0: Amen.
1: പപ്പാ, പനി കുറഞ്ഞു പപ്പ.
2: ഇന്നലത്തെ ഒരുപാട് കുറഞ്ഞു.
1: നല്ല ഗവർണങ്ങൾ ചോദിച്ചില്ലേ ഇവിടെ ഒക്കെ വേദനയുണ്ടോന്ന്? ഇപ്പൊ അവിടെ ഒക്കെ നല്ല വേദനയുണ്ട്.
2: അത് പനിയുടെ അപ്പുസേ, പനി കുറയുമ്പോ വേദനയും മാറും. പപ്പ നേരെ കിടത്തട്ടെ.

0: എന്താലോക്കിയ അപ്പോ?
1: ഇന്നലെ ഞാൻ മമ്മിയെ സ്വപ്നം കണ്ടു. മമ്മി എന്റെ അടുത്ത് വന്നിരുന്ന് ചോദിക്കുക, വരുന്നില്ലേന്ന്, എങ്ങോട്ട് വരുന്നില്ലേന്ന പപ്പ മമ്മി ചോദിച്ചത്.
0: എങ്ങോട്ടുമല്ല, സ്വപ്നമല്ലേ, അങ്ങനെയൊക്കെയാ.
1: ഒരിക്കലും മിന്നു പറയാ, പപ്പയുടെയും മിന്നുവിന്റെയും നടുക്കിരുന്ന് ഞാനങ്ങ് സ്പീഡ് ബോട്ടിൽ ദൂരെ പോകുമ്പോ മമ്മിയെ കാണാൻ പറ്റൂന്ന്. നേരാണോ പപ്പ? മിന്നുവിനെ എന്നെ ഒന്ന് സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോവാ പപ്പ.
0: കൊണ്ടുപോവാ. പ്രോമിസ്.

0: എങ്ങനെയുണ്ട് അപ്പു?
1: ഫൈൻ, ഹൗ ആർ യു അങ്കിൾ?
0: വെരി ഫൈൻ. അപ്പു ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ? എവിടെ പപ്പ? എവിടെ?
2: ഞാനിവിടെ ഉണ്ട്.
0: ഇതെന്താ ഇത്? അപ്പുവിന് ലേശം പനി വന്നു വെച്ച് ബാലു അവന്റെ അടുത്തുനിന്ന് മാറുന്നില്ലല്ലോ. ഓ, പപ്പയുടെ ഒരു സ്നേഹം. ഏതായാലും പപ്പയെ ഞാൻ കുറെ നേരത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പുവിന് ലേശം സ്വസ്ഥത കിട്ടട്ടെ.
1: മിന്നോനോടൊന്ന് പറയോ, എനിക്ക് പനിയാണെന്ന്. അപ്പൊ മിന്നു വരും.
2: പറയാം, മിന്നു വരും, തീർച്ചയായും വരും.
3: അപ്പോ

0: போபா, ഞാൻ പോയിട്ട് വരാം.
1: എങ്ങോട്ട്?
0: ആ മീനാക്ഷി എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ അത് ശരിയാവില്ല.
1: പാലു തന്നെ പോണോ? ഞാൻ വേണമെങ്കിൽ പോയി എങ്ങനെയെങ്കിലും നിർബന്ധിച്ചു കൊണ്ടുവരാം.
0: വേണ്ട, ഞാൻ തന്നെ പോ.
1: ബാലു, ഡോക്ടർ മേനൻ നാളെ തന്നെ എത്തും. രാവിലെ 7 മണിക്കാണ് ഓപ്പറേഷൻ.
0: ആയിക്കോട്ടെ.
1: അതിനു മുമ്പ് വേണ്ടപ്പെട്ടവരൊക്കെ ഒന്ന് അറിയിക്കണ്ടേ?
0: ആരാ വേണ്ടപ്പെട്ടവർ? എന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവനല്ലേ ഗോപാ കട്ടിലേ കിടക്കുന്നു. അവനെ തിരിച്ചു തന്നേക്കണേ ഗോപാ, എന്റെ പൊന്നുമോനെ തിരിച്ചു തന്നേക്കണേ.

0: എന്താ?
1: കാലിൽ ഇവനൊരു സഹായം ചോദിക്കാനാണ് ഞാൻ വന്നത്. ആ സഹായം രുദ്രൻ എനിക്ക് ചെയ്തു തന്നേ പറ്റൂ. മരണം വരെ ഞാനത് മറക്കില്ല. എന്റെ മോൻ അപ്പുവിന് സുഖമില്ല, ആശുപത്രിയിലാണ് അവൻ. നാളെ രാവിലെ 7 മണിക്ക് അവന്റെ ഓപ്പറേഷനാണ്. ഓപ്പറേഷന് മുമ്പ് മീനാക്ഷിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നവൻ പറഞ്ഞു. എങ്ങനെയും വിളിച്ചോണ്ട് ചെല്ലാമെന്ന് ഞാൻ ഏൽക്കുകയും ചെയ്തു. കുറെ നേരത്തേക്ക് അവന്റെ അരികെ വന്നിരിക്കാൻ മീനാക്ഷിയോടൊന്ന് പറഞ്ഞു.
0: ഇതെന്ത് കളിയാ? ഏ മിസ്റ്റർ, ഇന്ന് രാത്രി അവിടെ കല്യാണമാണ്. കല്യാണ പെണ്ണിനെ ഇങ്ങനെ പുറത്തേക്ക്
1: വിടുക. പ്ലീസ്, ഒരല്പ നേരത്തേക്ക് മതി. എന്റെ മനസ്സിന്റെ വേദന രുദ്രൻ അറിയാത്തോണ്ടാ, എന്റെ മോന്റെ ജീവന്റെ നല്ല രുദ്രൻ അറിയാത്തോണ്ടാ, ഞാൻ അറിഞ്ഞു അറിയാതെ ചെയ്ത എല്ലാ തെറ്റുകളും പുറത്തതാ. രുദ്രൻ എന്നോടൊപ്പം വാ, പരസ്യമായിട്ട് ഞാൻ മാപ്പ് പറഞ്ഞ് രുദ്രന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാം. അതും പോരെങ്കിൽ ഇന്ന് എനിക്കുള്ളത് മുഴുവൻ ഞാൻ രുദ്രന് തരാം. ഇത് വെറും ഭംഗി വാക്കല്ല.
0: മതി സാർ, ഒരു വാക്കും പറയണ്ട, മീനാക്ഷി അയക്കില്ല.
1: രുദ്ര പ്ലീസ്,
0: അധികം വർത്താനം പറയാതെ വേഗം പോയിക്കോളൂ, അതാ നല്ലത്.
1: അമ്മേ, ഒരല്പം നേരത്തേക്കെങ്കിലും മീനാക്ഷി ഒന്ന് വിട്ടു തരാൻ പറയാമേ.
2: രുദ്ര
0: തല്ലേ, അനാവശ്യം പറഞ്ഞ ആ നാക്ക് ഞാൻ പിഴുതെടുക്കും. എടോ, താൻ ഇവിടുന്ന് ഇറങ്ങുന്നുണ്ടോ? അത് ഞാൻ തല്ലി ഇറക്കണോ?

ബാലുസാറേ, ഞാനൊരു രാഷ്ട്രീയക്കാരൻ. ശാശ്വതമായ വൈരാഗ്യം എനിക്ക് ആരോടും ഇല്ല, ബാലുസാറിനോടും. എന്നെ സാറിന് വേണ്ടെങ്കിലും സാറിനെ എനിക്ക് വേണം. സാറിന് വേണ്ടി എന്തും എവിടെയും എപ്പോഴും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേങ്കിലും മീനാക്ഷിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാത്രി 10 മണി കഴിഞ്ഞോട്ടെ സാറ് പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടാക്കി തരാം. കാരണം 10 മണി കഴിഞ്ഞാല് അവൾ എന്റെ ഭാര്യയാണല്ലോ. ഇപ്പൊ അവളുടെ കാര്യം തീരുമാനിക്കുന്ന രുദ്രന ഞാൻ എങ്ങനെ ഇടപെടാൻ? വയസ്സാം കാലത്ത് അവൻ എനിക്കൊരു സഹായം ചെയ്തു തരിക, അതിനിടയ്ക്ക് ഞാൻ അവിടെ പോയി അവനെ ബുദ്ധിമുട്ടിക്കാൻ നോക്കൂ? സാറ് പറ,

0: സാറേ പെണങ്ങല്ലേ, ഈ കല്യാണം വല്ല ജാതി ഒന്ന് നടന്നോട്ടെ.
1: എല്ലാ റിപ്പോർട്ട്സും ഉണ്ടല്ലോ.
2: ഉണ്ട്.
1: ഒന്നും മിസ്സായിട്ടില്ലല്ലോ.
2: ഇല്ല.
1: ഞാൻ വെളുപ്പിനെ എയർപോർട്ടിലേക്ക് പോകും. മേനൻ സാറിനെ പിക്ക് ചെയ്യാൻ നേരെ ഇങ്ങോട്ടായിരിക്കും വരിക. റെഡി ആയിരിക്കും. ഇതല്ല എന്റെ റൂമിൽ വെച്ച്.
2: ഓക്കെ സാർ.
1: എന്താ ബാലു?
3: അവര് വിട്ടില്ല ബാബാ. ആ മീനാക്ഷി അവര് വിട്ടില്ല. ഒരുപാടൊക്കെ പറഞ്ഞു നോക്കി, എന്നിട്ടും ഇനി ഞാനെങ്ങനെ അപ്പുന്റെ മുറിയിലേക്ക് എങ്ങനെ അവന്റെ മുഖത്ത് നോക്കും, എന്ത് പറയുവാനോട്?
1: ഓ അതാണോ കാര്യം? സാരമില്ല ബാലു, ഇനിയുള്ള സമയം മുഴുവൻ അപ്പു പാതി ഉറക്കത്തിലായിരിക്കും. മീനാക്ഷി വരും, വരുന്നുണ്ട്, ഇപ്പൊ എത്തും എന്നൊക്കെ അവനോടങ്ങ് പറഞ്ഞാ മതി. ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഡോക്ടർ മേനോൻ ചോദിക്കുന്നു അപ്പുവിന് എങ്ങനെ ഈ അസുഖം ഉണ്ടായെന്ന്. കൃത്യമായ കാര്യം അദ്ദേഹത്തിന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് തോന്നുന്നു. ബാലുവിന് വല്ല ഊഹമുണ്ടോ? സ്വതവേ ഉണ്ടാകുന്നതല്ലത്. ഒന്നുകിൽ വളരെ ഉയരത്തിൽ നിന്ന് വീണിരിക്കണം, അല്ലെങ്കിൽ ശക്തമായി തല എവിടെയെങ്കിലും അടിച്ചിരിക്കണം. ആവർത്തിച്ച് ചോദിച്ചിട്ടും എന്തെങ്കിലും സംഭവിച്ചതായി അപ്പു ഓർക്കുന്നതേയില്ല. അന്ന് ബാലു പറഞ്ഞില്ലേ രുദ്രന്റെ വീട്ടിൽ വെച്ച് എന്തോ ഫൈറ്റൊക്കെ ഉണ്ടായെന്ന്? അപ്പു അതിനിടയിലെങ്ങാണോ ഉണ്ടായിരുന്നോ?

0: നിങ്ങളൊക്കെ ഒന്ന് പൊയ്ക്കേ.
1: എന്താ ബാലു ഇത്? ബാലുവിന് ഭ്രാന്ത് പിടിച്ചോ?
0: ഗോപാവൻ ചെയ്തെന്താ?
1: മിണ്ടെന്താ? അവിടെ കിടക്കുന്ന ആ കുഞ്ഞിന്റെ ജീവൻ മറന്നിട്ട് ബാലുവിന് ഒരുത്തനെ കൊല്ലണമല്ലേ? എന്നിട്ട് മോനോടുള്ള സ്നേഹം കാണിക്കണമല്ലേ? ബാലു ഒരിക്കലും അവനെ സ്നേഹിച്ചിട്ടില്ല. ഇത്രയും കാലം സ്നേഹം വെറുതെ നടിച്ചിട്ടേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് അടുപ്പിച്ചിരുന്നിട്ടുണ്ട് അവന്റെ അടുത്ത്. എന്തെങ്കിലും ശകാരമല്ലാതെ ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവന്റെ അടുത്ത് ഇതുവരെ? എന്നിട്ടിപ്പോ പോവാൻ പോകുന്നു മോനോടുള്ള സ്നേഹം കാണിക്കാൻ. ഒരല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ പോയി ഇരിക്കും അവന്റെ അടുത്ത് നേരം വെളുക്കും വരെ. നാളെ രാവിലെ അവന്റെ ഓപ്പറേഷന്. കഴിഞ്ഞ 30 മണിക്കൂറുകളായി അപ്പുവിനെ ഒന്ന് ഓപ്പറേഷൻ തിയേറ്റർ വരെ എത്തിച്ചേരണേ ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത സമയമില്ല. ഇന്ന് രാത്രി അവന്റെ ശരീരം ഒരല്പം പോലും ഇളകാൻ പാടില്ല. കണ്ണിൽ എണ്ണയൊഴിച്ച് അവന്റെ പപ്പ അവന്റെ അടുത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നിട്ടും ബാലു,
2: വിഷമിക്കണ്ട ബാബ, ഞാനിരുന്നോളെ എന്റെ മോൻ്റെ അടുത്ത്. എത്ര രാത്രികൾ വേണമെങ്കിലും അവൻ അല്പം പോലും അനങ്ങാതെ ഞാൻ നോക്കണം. നീ വിഷമിക്കണ്ട. നീ മാത്രം പറയരുത്, ഒരിക്കലും പറയരുത് ഗോപ, ഞാൻ എന്റെ മോനെ സ്നേഹിച്ചിട്ടില്ല.
1: ബാലു, ഐ'm സോറി ബാലു.
2: സാരമില്ല, ഇനി എന്റെ മോനെ നീ എനിക്ക് തന്നെ വിട്ടു തന്നേ, ഞാൻ നോക്കിക്കോളാം.

0: അപ്പു ഉറങ്ങുന്നേ ഇല്ല, പപ്പ വന്നിട്ടേ ഉറങ്ങുന്ന.
1: നിന്ന് വന്നില്ല അല്ലേ പപ്പ, ഇനി വരുവോ പപ്പ?
2: അപ്പു, അപ്പുവിനോട് കള്ളം പറയാൻ എനിക്കാവില്ല. പപ്പ അപ്പുവിനോട് കള്ളം പറയുമല്ല. മോന്റെ മിന്നു വരില്ല, അവര് മിന്നുനെ വിട്ടില്ല. ഇന്ന് രാത്രി മിന്നുന്റെ കല്യാണം.
1: സാരമില്ല പപ്പ, എന്നെ അന്ന് നേരെ കടത്താവോ പപ്പ?
2: ഓപനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ശരീരം അധികം അനക്കരുതെന്നല്ലേ അപ്പോ?
1: എന്നാലും പപ്പ കടത്തി എനിക്കൊന്നും ആവില്ല, പ്ലീസ് പപ്പ.

0: ലോകത്തിൽ എനിക്ക് പപ്പ മാത്രല്ലേ ഉള്ളൂ. പപ്പ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെന്നും സ്നേഹിക്കുന്നുവെന്നും എനിക്ക് മാത്രല്ലേ അറിയൂ. ആരെന്തൊക്കെ പറഞ്ഞാലും പപ്പയുടെ മനസ്സ് മുഴുവൻ എന്നോടുള്ളത് ഇഷ്ടവും സ്നേഹവും വാത്സല്യവും മാത്രമാണെന്ന് എനിക്കറിയാം. ഇനി എത്ര ജന്മങ്ങൾ പിറക്കേണ്ടി വന്നാലും പപ്പയുടെ മകനായി പിറക്കണമെന്ന് മാത്രമാണ് എൻ്റെ ആശ. എന്നെക്കാളും മറ്റാരെക്കാളും എനിക്കിഷ്ടം പപ്പയാണ്. ഐ ലവ് യു പപ്പ, ഐ ലവ് യു. എന്നും എന്നും പപ്പയുടെ സ്വന്തം അപ്പൂസ്. സന്തോഷായോ പപ്പ?
1: ഒരുപാട്.
0: വെക്കേഷൻ കഴിഞ്ഞു വരുമ്പം പപ്പ എന്നെ എങ്ങാണ്ട് എങ്ങാണ്ടൊക്കെ കൊണ്ടുപോവാന്ന് പറഞ്ഞിരുന്നല്ലോ. കൊണ്ടുപോവോ പപ്പ?
1: തീർച്ചയായിട്ടും
0: കൊണ്ടുപോവും.
1: അസുഖമെല്ലാം ഭേദമായിട്ട്
0: പോരെ പപ്പ, പോരെ. ഇപ്പൊ കൊണ്ടുപോണോ എന്നെ? ഇപ്പൊ കൊണ്ടുപോണോ? എടുക്കും പപ്പ, എന്നെ എടുക്കും പപ്പ. പപ്പയ്ക്ക് പിന്നെ എന്നെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലോ? പപ്പ പ്ലീസ്, പ്ലീസ്.

മീനാക്ഷി, എന്റെ മോന് നിന്നെ വേണം ഒന്ന് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് ഈ അച്ഛൻ.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്. കഥാ തിരക്കഥാ സംവിധാനം ഫാസിൽ. നിർമ്മാണം ഖായിസ്. ഛായാഗ്രഹണം ആനന്ദക്കുട്ടൻ. സംഗീതം ഇളയരാജ. അഭിനേതാക്കൾ മമ്മൂട്ടി, സുരേഷ് ഗോപി, ശോഭന, മാസ്റ്റർ ബാദുഷ, വർണ സുന്ദരേഷ്, ശങ്കരാടി, രവീന്ദ്രൻ, കവീർ പൊന്നമ്മ, ടി പി മാധവൻ, ശാന്തകുമാരി തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഇതിലൂടെയും SMS വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ വഴിയും വ്യാജ വായ്പാ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. അംഗീകൃത ആപ്പുകൾ എന്ന വ്യാജേന അയച്ചു നൽകുന്ന APK ഫയലുകൾ വഴിയാണ് തട്ടിപ്പുകൾ നടത്തുന്നതെന്നും വ്യക്തിഗത ബാങ്ക് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർക്കായി ഒഡീഷയിലേക്ക് സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനം ആരംഭിച്ചു. 6 ദിവസത്തെ പര്യടനത്തിൽ 10 മാധ്യമ പ്രവർത്തകർ പങ്കെടുക്കും. PIB ഡെപ്യൂട്ടി ഡയറക്ടർ ആതിര തമ്പി, ഇൻഫർമേഷൻ അസിസ്റ്റന്റ് നിഖിത AS എന്നിവർ മാധ്യമ സംഘത്തെ അനുഗമിക്കും. ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിന് സംസ്ഥാന സർക്കാർ 551 കോടി രൂപ അനുവദിച്ചു. ശബരിമല അവലോകന യോഗത്തിന് ശേഷം പൊതുമരാമത്ത് മന്ത്രി നൽകിയ പ്രപ്പോസലിന് മുഖ്യമന്ത്രി ഉടൻ അനുമതി നൽകുകയായിരുന്നു. പാലക്കാട് ജില്ലയിൽ 1-ാം വിളക്കൊയ്ത്ത് ആരംഭിച്ചിട്ടും നെല്ല് സംഭരണത്തിനുള്ള നടപടികൾ തുടങ്ങാത്തത് കർഷകരെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. നെല്ലിന്റെ സംഭരണ വിലയും പ്രഖ്യാപിച്ചിട്ടില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: നേരത്തെ കൃഷി ഇറക്കിയ പാടങ്ങളിലാണ് കൊയ്ത്ത് ആരംഭിച്ചിരിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ ജില്ലയിൽ കൊയ്ത്ത് സജീവമാകും. പക്ഷേ ഇതുവരെ ഒരു മില്ല് മാത്രമാണ് നെല്ലെടുപ്പിന് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. മില്ലുകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടികൾ ആവാത്തതിനാൽ ഭൂരിഭാഗം മില്ലുകളും വിട്ടുനിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇപ്പോഴെങ്കിലും കരാർ ഒപ്പിടാൻ നടപടികൾ തുടങ്ങിയാലേ ഈ മാസം അവസാനത്തോടെ നെല്ലെടുപ്പ് ആരംഭിക്കാനാവൂ എന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് 72 പൈസ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് കർഷകർക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ലെന്നും കർഷകർ പറയുന്നു.
0: T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. വൈകിട്ട് 7 മണിക്കാണ് ആദ്യ മത്സരം. പരമ്പരയിൽ ആകെ 3 മത്സരങ്ങളാണുള്ളത്. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ ബെലാറസിന്റെ അരീന സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് റൈബാക്കിനയുടെ കിരീട നേട്ടം. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ല 1-ാം സ്ഥാനത്ത് തുടരുന്നു. തിരുവനന്തപുരം 2-ാം സ്ഥാനത്തും കൊല്ലം 3-ാം സ്ഥാനത്തുമാണ്. ഗെയിംസിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂർ മുണ്ടയാട്ട് നിർവഹിക്കും. വല്ലാർപാടം ബസലിക്കയിലേക്കുള്ള 23-ാമത് മരിയൻ തീർത്ഥാടനം ഇന്ന് ഉച്ചയ്ക്ക് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ അങ്കണത്തിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അംഗരാജ്യങ്ങളുടെ ചർച്ച ബ്രിക്സ് ഉച്ചകോടിയിൽ പുരോഗമിക്കുന്നു. മഹാമാരികളും കാലാവസ്ഥാ ദുരന്തങ്ങളും അടക്കമുള്ള വെല്ലുവിളികൾ അതിജീവിക്കുന്നതിന് ബ്രിക്സ് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത് പുതിയ ഊർജ്ജ നയം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ 108 ആംബുലൻസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ നടപടിയെന്ന് മന്ത്രി കെ മുരളീധരൻ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: Traveler.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 13 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു.

കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. കേരള സർക്കാരിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അഗ്രി ടെക്നോളജി മീറ്റ് 2026 കൃഷിവകുപ്പ് മന്ത്രി 2026 സെപ്റ്റംബർ 14 രാവിലെ 9:30 ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനതല കാർഷിക ഡ്രോൺ പൈലറ്റ് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും നടത്തുന്നതാണ്. PMRKVY 2026-27 ഭാഗമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ പദ്ധതിയിൽ കാർഷിക യന്ത്രങ്ങൾക്കായി അർഹരായ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള 2 ലോട്ടറി നടപടികൾ സെപ്റ്റംബർ 22 മുതൽ ആരംഭിക്കും. സെപ്റ്റംബർ 22 മുതൽ 15/10/2026 വൈകിട്ട് 5 മണി വരെയാണ് കാലയളവ്. ലോട്ടറി നറുക്കെടുപ്പ് 16/10/2026 രാവിലെ 10:30. അർഹരായ അപേക്ഷകർ DBT മുഖേന ലഭിക്കുന്ന അപേക്ഷ അഗ്രി മെഷീനറി നിർദ്ദേശങ്ങളനുസരിച്ച് നടപടികൾ പൂർത്തിയാക്കണം. അംഗീകരിച്ച ലക്ഷ്യത്തെക്കാൾ അർഹരായ അപേക്ഷകരുടെ എണ്ണം കൂടുതലുള്ള സാഹചര്യത്തിൽ ഓൺലൈൻ ലോട്ടറി സംവിധാനത്തിലൂടെയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0477226584 0479 517 2738 0471 230 6748 എന്നീ ഫോൺ നമ്പറുകളിലോ SMAMKerala@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1 സമ്മാനം 20,000, 2 സമ്മാനം 10,000, 3 സമ്മാനം 5,000, പ്രോത്സാഹന സമ്മാനം 1,000 വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078095860 എന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 14/9/2026. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദവിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽ കൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ സെപ്റ്റംബർ 16, 17 എന്നീ തീയതികളിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9388834424 9539946424 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: പ്രധാന വാർത്തകൾ. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയിൽ ധാരണ. ഉച്ചകോടിയുടെ രണ്ടാം ദിന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. രണ്ട് ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. അഞ്ചു രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാൻ ധനകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഹോർമോസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിയുടെ രണ്ടാം ദിനമായ ഇന്ന് ബ്രിക്സ് പങ്കാളി രാഷ്ട്ര നേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. മലേഷ്യ, വിയറ്റ്നാം, സൌദി അറേബ്യ എന്നിവിടങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വം, യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. വെല്ലുവിളികളെ നേരത്തെ തിരിച്ചറിയുന്നത് പോലെ തന്നെ പ്രധാനമാണ് തയ്യാറെടുപ്പും അതിവേഗത്തിലുമുള്ള പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയുടെ രണ്ടാം ദിവസത്തെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പകർച്ചവ്യാധി പ്രതിരോധത്തിനും പ്രതികരണത്തിനുമായി സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മ ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
1: महामारियां, क्लाइमेट डिजास्टर्स और सप्लाई चेन डिस्ट्रप्शन ने दिखाया है कि आज के इंटरकनेक्टेड वर्ल्ड में कोई भी संकट एक क्षेत्र तक सीमित नहीं रहता. इसलिए हमने ब्रिक्स समूह में रिजिलियंस बढ़ाने पर विशेष बल दिया है. चुनौतियों को समय रहते पहचानना और तुरंत कार्रवाई करना भी उतना ही आवश्यक है.
0: ബ്രിക്സ് ഉച്ചകോടിക്ക് അനുബന്ധമായി അഞ്ചു രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഖസക്കിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നിവിടങ്ങളിലെ പ്രസിഡന്റുമാർക്ക് പുറമെ നൈജീരിയ, ഉഗാണ്ട എന്നിവിടങ്ങളിലെ വൈസ് പ്രസിഡന്റുമാരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ രൂക്ഷമായി അപലപിച്ച് ബ്രിക്സ് ഉച്ചകോടി. ന്യൂഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ ഏകകണ്ഠമായി അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അംഗരാജ്യങ്ങൾ ആഹ്വാനം ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
2: 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാക് ഭീകരർക്കെതിരെയും അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം, ഭീകരപ്രവർത്തകർക്ക് നൽകുന്ന ധനസഹായം, സുരക്ഷിത താവളങ്ങൾ എന്നിവയ്ക്കെതിരെയും ശക്തമായ നടപടി വേണമെന്ന് സംയുക്ത പ്രഖ്യാപനം ആവശ്യപ്പെട്ടു. ഇതിനു പുറമെ പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയ ഉച്ചകോടി സംയമനം പാലിക്കാനും ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കാനും ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായി ആഗോള വ്യാപാരം, ഊർജ വിതരണ ശൃംഖലകൾ എന്നിവ തടസ്സമില്ലാതെ നിലനിർത്താനും ലോകരാജ്യങ്ങൾക്കിടയിലെ ധ്രുവീകരണം അവസാനിപ്പിച്ച് സ്ഥിരത കൈവരിക്കാനും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും ബ്രിക്സ് കൂട്ടായ്മ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. നൂതനാശയ രൂപീകരണം, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള ആഗോള വളർച്ചയ്ക്കായി ഭാവിയെ രൂപപ്പെടുത്തുക എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളികളും ഇന്ന് ചർച്ച നടത്തും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെയാണ് ഉച്ചകോടിക്ക് തുടക്കമായത്. നയതന്ത്ര ചർച്ചകൾ അടക്കമുള്ള മാർഗങ്ങളിലൂടെ അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുമെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ബ്രിക്സ് ഉച്ചകോടിയിൽ അംഗീകരിക്കപ്പെട്ട ന്യൂഡൽഹി പ്രസ്താവനയെ പ്രകീർത്തിച്ച് ലോകാരോഗ്യ സംഘടന സമഗ്ര ആരോഗ്യ പരിരക്ഷ, മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെ WHO തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ് സമൂഹമാധ്യമ പോസ്റ്റിൽ അഭിനന്ദിച്ചു. ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ ബ്രിക്സ് അംഗരാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ മികച്ചതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാന്റെ സാമ്പത്തിക ധനകാര്യമന്ത്രി സയ്യിദ് അലി മദനി സാദയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് ഉച്ചകോടിയിലെ സജീവ പങ്കാളിത്തത്തിനും ധനകാര്യ മേഖലയിലെ കാര്യക്ഷമമായ സഹകരണത്തിനും നിർമ്മലാ സീതാരാമൻ ഇറാനോട് നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ച, പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണ സാധ്യതകൾ എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്തതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണയായി. ഇതുപ്രകാരം പ്രവേശനപാത പൂർണ്ണമായും പുറത്തുകടക്കൽ പാതയുടെ ഒരു ഭാഗവും ഇറാന്റെ സമുദ്ര അതിർത്തിയിലായിരിക്കും. ഇതോടെ നിലവിലെ തെക്കൻ പാത അടയും. എന്നാൽ തങ്ങൾ മുന്നോട്ട് വെച്ച 7 നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതുവരെ കടലിടുക്ക് തുറക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 51,51,000 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിക്കാൻ കഴിഞ്ഞു. കൂടാതെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കുടിശ്ശിക തീർപ്പാക്കാനും ജീവനക്കാരുടെ ഓണം ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും കഴിഞ്ഞതായി ശ്രീ സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. വൈകിട്ട് 7 മണിക്കാണ് മത്സരം. പരമ്പരയിലാകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ അരീന സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. റൈബാക്കിനയുടെ ആദ്യ US ഓപ്പൺ കിരീടമാണ് ഇത്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:30 മത്സരം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് തുടങ്ങി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും 14 ജില്ലകളിൽ നിന്നുമുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഉൾപ്പെടെ 300-ൽപരം പേർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ഇടുക്കി പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വരണ്ട പ്രദേശങ്ങളിലെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി കൈകോർക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് 3 ദിവസം നീണ്ടുനിന്ന അന്താരാഷ്ട്ര ഡ്രൈലാൻഡ് കോൺഗ്രസിന് ന്യൂഡൽഹിയിൽ സമാപനം. സമ്മേളനത്തിന്റെ ഭാഗമായി ഡൽഹി ഡിക്ലറേഷൻ ഓൺ ഡ്രൈലാൻഡ്സ് പ്രഖ്യാപനം കേന്ദ്ര കൃഷി മന്ത്രാലയം അംഗീകരിച്ചു. ആഗോള ദക്ഷിണ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം, അറിവുകളുടെ കൈമാറ്റം, സാങ്കേതിക മുന്നേറ്റം എന്നിവയിലൂടെ വരണ്ട ഭൂമിയിലെ കൃഷി കൂടുതൽ സുസ്ഥിരമാക്കാൻ സമ്മേളനം തീരുമാനിച്ചു. പശ്ചിമബംഗാളിലെ പൂർവ മേദിനിപ്പൂർ ജില്ലയിലുള്ള ജുൻപുട്ട് തീരദേശ ഗ്രാമത്തിൽ DRDO പുതിയ ആയുധ മിസൈൽ പരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നു. പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. DRDOയുടെ 3-ാമത്തെ പ്രധാന പരീക്ഷണ കേന്ദ്രമായിരിക്കും ഇത്. ചണ്ടിപ്പൂരിൽ നിന്ന് ബംഗാൾ ഉൾക്കടൽ തീരത്തുകൂടി ഏകദേശം 70 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ജുൻപുട്ട് കേന്ദ്രം രാജ്യത്തിന്റെ പ്രതിരോധ പരിശോധനാ ശേഷി വർദ്ധിപ്പിക്കും. ജമ്മുകാശ്മീരിലെ ഡോഡ ജില്ലയിൽ സയോജ് ധാർ മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദ് ഭീകരന്റെ ജീർണിച്ച മൃതദേഹ അവശിഷ്ടങ്ങളും M4 റൈഫിളും സുരക്ഷാസേന കണ്ടെടുത്തു. നാട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്ന് പോലീസും രാഷ്ട്രീയ റൈഫിൾസും CRPFും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് ഇവ കണ്ടെത്തിയത്. മുൻപ് നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരന്റേതാണ് അവശിഷ്ടങ്ങളെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് അന്വേഷണം തുടരുകയാണ്. ഗുജറാത്തിൽ ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, സൌരാഷ്ട്ര, കച്ച് മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ന്യൂഡൽഹിയിൽ അടുത്ത 3 ദിവസങ്ങളിൽ നേരിയ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വിമാനത്താവളത്തിൽ വൈകിട്ട് 5:30 മന്ത്രി T.സിദ്ദിഖ് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് കോഴിക്കോട് മർക്കസ് ക്യാമ്പ് സന്ദർശിക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജമ്മുവിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരവുമായി 2 പ്രധാന പാർക്കിംഗ് പദ്ധതികൾക്ക് ജമ്മുകശ്മീർ സർക്കാർ അംഗീകാരം നൽകി. പരേഡ് ഗ്രൌണ്ടിൽ പാർക്കിംഗ് കം കമേഴ്ഷ്യൽ കോംപ്ലക്സും SMGS ആശുപത്രിയിൽ മൾട്ടിലെവൽ കാർ പാർക്കിംഗുമാണ് നിർമ്മിക്കുന്നത്. ആകെ 49.34 കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതികൾ യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനും തിരക്കേറിയ നഗരപ്രദേശങ്ങളിലെ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ്. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയിൽ ധാരണ. ഉച്ചകോടിയുടെ 2-ാം ദിന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. 2 ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. 5 രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാൻ ധനകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
3: കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.0.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.

ബയോസ്കോപ്പിൽ ഇന്ന് ആദ്യ ഗാനം ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. സംഗീതം വിദ്യാസാഗർ, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം പി ജയചന്ദ്രൻ.

സമ്മറിൻ ബദ്രഹിം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം വിദ്യാസാഗർ, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസും ചിത്രയും.

കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി ബയോസ്കോപ്പിൽ കേൾക്കാൻ പോകുന്നത്. സംഗീതം എം ജി രാധാകൃഷ്ണൻ, ഗാനരചന ഒ എൻ വി കുറുപ്പ്, ആലാപനം എം ജി ശ്രീകുമാർ.

ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം ഔസേപ്പച്ചൻ, ഗാനരചന എസ് രമേശൻ നായർ, ആലാപനം സന്തോഷ് കേശവ്.

ബയോസ്കോപ്പിൽ ഇനി ദോസ്ത് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം വിദ്യാസാഗർ, ഗാനം രചിച്ചത് എസ് രമേശൻ നായർ, ആലാപനം ശ്രീനിവാസ്.

ബയോസ്കോപ്പിലിനി മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം വിദ്യാസാഗർ, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം വി ദേവാനന്ദ്, സുജാതാ മോഹൻ.

നരസിംഹം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. സംഗീതം എം ജി രാധാകൃഷ്ണൻ, രചന ഗിരീഷ് പുത്തഞ്ചേരി, ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സനാറ്റ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: വീട് വിട്ടു പോകാൻ ഞാൻ തീരുമാനിച്ചു. അവൾ ഒറ്റയ്ക്ക് കുറച്ചുനാൾ കഴിയട്ടെ.

ഞങ്ങളുടെ ബന്ധം ഈ പതനത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ആ മനുഷ്യൻ ആദ്യം ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. ഏത് മനുഷ്യൻ? പ്രശസ്തനായ കലാകാരൻ, ആ വയലിനിസ്റ്റ് മിസ്റ്റർ ത്രുക്കാഷോവിസ്കി. ഒരു പ്രഭാതത്തിലാണ് അയാൾ വീട്ടിൽ വന്നത്. ഞാൻ അയാളെ സ്വീകരിച്ചിരുത്തി. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് അയാളെ ഇഷ്ടമായില്ല. എങ്കിലും കുറെ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. യാതൊരു ആത്മാർത്ഥതയുമില്ലാത്ത സംഭാഷണം. സംഗീതത്തെപ്പറ്റിയായിരുന്നു ഞങ്ങൾ കൂടുതൽ സംസാരിച്ചത്. ഒരു സംഗീതപ്രിയനാണ് ഞാനെന്നുള്ളത് സത്യമാണ്. പക്ഷേ മുമ്പൊരിക്കൽ ഞാൻ വയലിൻ പഠിക്കാൻ ആഗ്രഹിച്ചതും ഇടയ്ക്ക് വെച്ച് ഞാൻ നിർത്തിയതൊക്കെ അയാളോട് പറഞ്ഞു. അയാൾ പറയുന്നു, സാറങ്ങനെ നിർത്താൻ ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നു. ശ്രമം തുടർന്നിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അങ്ങ് അറിയപ്പെടുന്നൊരു വയലിനിസ്റ്റ് ആകുമായിരുന്നു. ഓ, എന്തിന്? ഞാനതങ്ങ് കളഞ്ഞു. പക്ഷെ എന്റെ മിസ്സസ് ഇപ്പോഴും ഭംഗിയായിട്ട് വയലും വായിക്കും. ഓഹോ, അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ അവളെ വിളിക്കാം, പരിചയപ്പെടുത്താം. കണ്ടോ, വളരെ യാദൃച്ഛികമായിട്ടാണ്. ഒരു കാര്യവുമില്ലാതെയാണ് ഞാൻ അവളെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. ഒരുതരം ബൂർഷ്വാ പൊങ്ങച്ചോ എന്ന് പറയാം, അത്ര തന്നെ. എന്റെ ഭാര്യ വന്നു. ഇതാ മിസ്റ്റർ ത്രുക്കാഷോവ്സ്കി, നീ അറിയോ അദ്ദേഹത്തെ? പ്രശസ്തനായ വയലിനിസ്റ്റ്. അവർ പരസ്പരം ഹസ്തദാനം ചെയ്തു. ലെറ്റ് മീറ്റ് യു. ഒരു നിമിഷം അവർ മുഖത്തോട് മുഖം നോക്കിയിരുന്നു.

മിസ്റ്റർ ട്രുക്കാഷോവിസ്കി, നിങ്ങൾ സൗകര്യം പോലെ താമസിയാതെ തന്നെ ഒരു ദിവസം നിങ്ങളുടെ ആ സംഗീതോപകരണമായിട്ട് ഇവിടെ ഒന്ന് വരണം. എന്തിന്? അനുഗ്രഹീതമായ നിങ്ങളുടെ കലാപാഠവും എന്റെ ഭാര്യയ്ക്ക് കൂടി ഒന്ന് പകർന്നു കൊടുക്കാൻ സന്മനസ്സുണ്ടായാൽ ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. വരാം സാർ, വരാം. ഞാൻ വയലുമായിട്ട് വരാം. ക്ഷണിക്കാത്ത താമസമായാൽ സാർ സന്നദ്ധനായിരിക്കുന്നു. ഞാൻ അവളുടെ മുഖത്ത് നോക്കി. അവൾ അത്ഭുതപ്പെട്ട് എന്നെ നോക്കുന്നു. കൊടുന്നതിനെ അവൾ പറഞ്ഞു, അയ്യോ വേണ്ട, ഇത്രയും വലിയൊരു കലാകാരന്റെ മുമ്പിൽ പോയിരുന്നു വായന പഠിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. ഏ സാരമില്ലെന്നേ, നിനക്ക് അറിയാൻ പാടില്ലാത്തൊക്കെ അദ്ദേഹം പറഞ്ഞുതരും. മിസ്റ്റർ ത്രുക്കോ, നിങ്ങൾ വയലിനുമായിട്ട് വരൂ. പറഞ്ഞ ദിവസം തന്നെ അയാൾ വന്നെത്തിയിരിക്കുന്നു. പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് എന്റെ വീട്ടിൽ സംഗീത പാഠമല്ലേ.

ഉള്ളു കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അവിടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തെല്ലാം നിഗൂഢതകൾ പതിയിരിക്കുന്നു എന്നുള്ള അന്വേഷണമാണ് എന്റെ മനസ്സിന്റെ ഇപ്പോഴത്തെ സുപ്രധാനമായ ജോലി. അവിടെ ഞാൻ ബുദ്ധിശൂന്യനായ ഒരു ഭർത്താവായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ ഞാൻ എങ്ങനെ നിയന്ത്രിക്കും? ആദ്യ നിമിഷം മുതൽ തന്നെ അവരുടെ കണ്ണുകൾ ഇടയുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരുടെയും നിലയും സമൂഹത്തിലുള്ള സ്ഥാനവും മറന്ന് ആ ഇണകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. സഭ്യതരമായി തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വരട്ടെ, നിശ്ചയമായും വരൂ, ഞാൻ ഒരുക്കമാണ്. കണ്ണുകൾക്ക് ഇത്ര വാചാലമാകാൻ കഴിയുമോ? ഞാൻ അത്ഭുതസ്തബ്ധനായിരുന്നു പോയി.

0: ഈ പശ്ചാത്തലത്തിൽ എനിക്ക് എങ്ങനെ വീട് വിട്ടു പോവാനാവും? എനിക്കെന്റെ ജോലിയിൽ എങ്ങനെ വ്യാപൃതനാകാനാവും? പക്ഷേ ജോലി ഉപേക്ഷിക്കാൻ കഴിയുമോ? അന്നൊരു ദിവസം എക്സിബിഷന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ കുറെ താമസിച്ചിരുന്നു. രണ്ടാളും സംഗീത പാഠത്തിൽ മുഴുകിയിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി. ഞാൻ ചെന്ന് ബെല്ലമർത്തി. അവൾ വന്ന് വാതിൽ തുറന്നു. ആ അങ്ങ് വന്ന എത്ര കാര്യമായി. അവൾ പറയുന്നു, അടുത്ത ഞായറാഴ്ച അതിഥികളൊക്കെ വരുമ്പോ എന്താണ് പാടേണ്ടത് എന്ന് ഞങ്ങൾ തീരുമാനിച്ചില്ല. അങ്ങയുടെ അഭിപ്രായം കൂടി അറിയാമല്ലോ.
1: ഞങ്ങൾ തീരുമാനിച്ചില്ല.
0: അവിടെ ആ ഞങ്ങൾ പ്രയോഗം സുഹൃത്തെ എനിക്ക് തീരെ രസിച്ചില്ല. മിസ്റ്റർ തൃക്കാശ ഹൗസ് എഴുന്നേറ്റ് വന്നു എന്റെ കൈ പിടിച്ചമർത്തി. സാർ, ഞാൻ ഒന്ന് രണ്ട് സംഗീത പാഠം കൊണ്ടുവന്നിട്ടുണ്ട് ഞായറാഴ്ച പാടാൻ വേണ്ടി. അതിൽ ഏത് വേണമെന്ന് ഇനിയും ഞങ്ങൾ തീരുമാനിച്ചില്ല.
1: വീണ്ടും അവന്റെ ഞങ്ങൾ.
0: ഞാനൊന്നും പറഞ്ഞില്ല. നിശബ്ദത പാലിച്ച് അങ്ങനെ നിന്നു. അവസാനം സംഗീത പാഠം കഴിഞ്ഞു. മര്യാദയായി ഞാൻ അയാൾക്ക് യാത്ര പറഞ്ഞു. അയാൾ പോയി. അന്ന് ഞാൻ കുട്ടികളുമൊത്ത് നത്താഴം ഉണ്ണുമ്പോൾ അവൾ ചോദിച്ചു, ഡിസ്ട്രിക്ട് മീറ്റിംഗിന് പോകുമ്പോൾ യാത്രയ്ക്ക് എന്തൊക്കെയാണ് ഒരുക്കി വയ്ക്കേണ്ടത്? നിങ്ങളോടാണ് ചോദിച്ചത്. എന്താ മിണ്ടാത്തത്? ഞാൻ മിണ്ടിയില്ല. എന്റെ മനസ്സിൽ അവളുടെ മാനസിക വ്യാപാരത്തിന്റെ അപഗ്രഥം നടക്കുകയല്ലേ. അവൾ എന്റെ യാത്രയ്ക്ക് എന്തൊക്കെ ഒരുക്കി വെക്കണമെന്ന് ചോദിക്കുന്നു. എന്നെ പ്രീണിപ്പിക്കാനല്ലേ? കുറ്റബോധം നിറഞ്ഞ അവളുടെ മനസ്സ് വീശിയെറിഞ്ഞൊരു വലയല്ലേ പരിചര്യാനിരതമായ ആ അഭിനയ സമീപനം? എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനൊന്നും മിണ്ടിയില്ല. എഴുന്നേറ്റ് നടന്നു. എന്നെ വായന മുറിയിൽ പോയി. കട്ടിലിൽ ചാഞ്ഞു. അവൾ അങ്ങോട്ട് വന്നില്ല. ഞാൻ ദേഷ്യം പിടിച്ചങ്ങനെ കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവളുടെ കാലടി ശബ്ദം അടുത്തടുത്ത് വരുന്നു. എന്നെ അനുനയിപ്പിക്കാൻ അവൾ കരുതിക്കൂട്ടി അടുത്തു വരികയാണ്.

0: വിലാസലാസ്യങ്ങളോട് അവൾ എന്നെ സമീപിച്ചു. ചോദിക്കുന്നു, അങ്ങക്ക് എന്താ സുഖമില്ലേ? കടകടി പറഞ്ഞു. ഞാൻ അവളെ ആട്ടിപ്പുറത്താക്കി. കടകടി പറഞ്ഞു. അവൾ പിടഞ്ഞെണീറ്റു. ഞാൻ പേപ്പർ വെച്ച് കയ്യിലെടുത്തു. അവൾ എഴുന്നേറ്റ് മാറി. ഞാൻ തറയിൽ ആഞ്ഞെറിഞ്ഞു. അവൾ ഭയന്നു പോയി. അവൾ പുറത്തു പോയി. ഞാൻ വാതിലടച്ച് കുറ്റിയിട്ടു. വീണ്ടും വന്ന് കാട്ടിൽ കടന്നു. പിന്നെയും എഴുന്നേറ്റു. മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അരമണിക്കൂർ. എന്ത് ചെയ്യണം? എങ്ങോട്ട് പോകണം? ഞാൻ ചെയ്തത് പോരാ എന്ന് തോന്നി. കഥകൾ തുറന്നു നിന്ന് അവളെ പിടിച്ച് ഇനിയും അവളെ ആക്രമിച്ചാലും. എന്റെ ഉള്ളിൽ ദേഷ്യം ആളിപ്പടർന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ അത് താനെ കെട്ടടങ്ങി. വാതിൽ ആരോ മുട്ടുന്നു. സാർ, സാർ.
1: വേലക്കാരിയാണ്
0: സാർ. കൊച്ചമ്മ സുഖമല്ലാ കിടക്കും സാർ. എന്തൊക്കെ പിച്ചും പേയും പറയുന്നു. അപസ്മാരമാണെന്ന് തോന്നുന്നു. സാർ, സാർ വരൂ സാർ. ഞാൻ മെല്ലെ വാതിൽ തുറന്നു. അവളെ കിടക്കരികിലെത്തി. അവൾ എന്നെ കണ്ടു. എന്റെ മുഖത്ത് നോക്കി പൊട്ടിക്കരഞ്ഞു. ഞാൻ അവളുടെ അരികിലിരുന്നു. കടഞ്ഞെടുത്ത മാതിരിയുള്ള അവളുടെ കരം ഗ്രഹിച്ചു. കണ്ണീർ തുടച്ചു. അളകങ്ങൾ മാടിയൊതുക്കി. അവളെ തലോടി തഴുകി സാന്ത്വനപ്പെടുത്തി. ഞാൻ അവളെ എന്റെ മാറോട് ചേർത്ത് തഴുകി. ഞാൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. എന്റെ പൊന്നുമോളല്ലേ, ഞാൻ ദേഷ്യപ്പെട്ടത് മറന്നു കളയും. അവൾ കരയും, പൊട്ടിച്ചിരിക്കും, പിന്നെയും തേങ്ങിക്കരയും. ശരിക്കും ഹിസ്റ്റീരിയ തന്നെ. നേരം രണ്ടാം യാമം കഴിയുമ്പോളും ആ രോഗത്തിന് പിടിയുന്നവളും അവൾക്ക് മോചനം ലഭിച്ചില്ല. വെളുപ്പാങ്കാലമായപ്പോൾ അവൾക്ക് അസുഖം കുറഞ്ഞു കുറഞ്ഞു വന്നു. എനിക്ക് ആശ്വാസമായി. ഞങ്ങൾ പരസ്പരം ഇണങ്ങി. മാനസികമായി മാത്രമല്ല ശാരീരികമായും.

എന്റെ സുഹൃത്തുക്കളെയെല്ലാം ഞാൻ ക്ഷണിച്ച ദിവസം ആ ഞായറാഴ്ച എത്തി. എന്റെ ഭാര്യയുടെ കലാപാഠവും പ്രകടിപ്പിക്കാൻ എന്റെ കലാപ്രേമികളായ സുഹൃത്തുക്കളെല്ലാം ക്ഷണിച്ച ദിവസം സംഗീത സായാഹ്നത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട സുഹൃത്തുക്കളെല്ലാം വന്നു ചേർന്നിരിക്കുന്നു. അവസാനം അനുഗ്രഹീതനായ ആ കലാകാരനും മിസ്റ്റർ ത്രികാഷോവ്സ്കിയും വന്നെത്തി. അതിഥികളെല്ലാവരും അയാളെ ശ്രദ്ധിച്ചു. അയാളെ ഒരു വേഷവിധാനം, വൈരക്കുടുക്കളും മറ്റും ധരിച്ചുള്ള വരവ് വളരെ താണതരം അഭിരുചി വിളിച്ചറിയിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അയാൾ വളരെ സ്വാഭാവികമായിട്ട് പെരുമാറി. എല്ലാം തനിക്ക് വളരെ നിസ്സാരമെന്ന സ്റ്റൈലിൽ. മ്യൂസിക് കോൺസെർട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഡിന്നർ ഉണ്ടായിരുന്നു. അതിഥികളെല്ലാം ഭക്ഷണത്തിന്റെ രസത്തിൽ മുഴുകിക്കഴിയുമ്പോൾ ഞാൻ അവർ തമ്മിലുള്ള പെരുമാറ്റം ശ്രദ്ധിക്കുകയായിരുന്നു. അവരുടെ ചലനങ്ങളും പരസ്പര വീക്ഷണങ്ങളും. ഡിന്നർ കഴിഞ്ഞു. അതിഥികൾ മ്യൂസിക് ഹാളിൽ ആസനസ്ഥരായി. മുഖ്യ അതിഥികളോടൊപ്പം ഞാൻ മുൻസീറ്റിലിരുന്നു. അവർ സ്റ്റേജിലെത്തി. ആദ്യം അയാളാണ് സ്റ്റേജിൽ കയറിയത്, രണ്ടാമത് അവൾ. അവൾ സ്റ്റേജിൽ കയറുന്ന നേരത്ത് എന്റെ അരികിൽ വന്ന് അനുവാദം ചോദിക്കുന്ന മാതിരി നിന്നു. അതിഥികൾ നിന്റെ സനാറ്റ കേൾക്കാൻ കാത്തിരിക്കുന്ന കണ്ടില്ലേ, സമയം കളയുന്ന കയറി തുടങ്ങിക്കോളൂ. ഞാൻ അവൾക്ക് അനുവാദം നൽകി മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി. പുറംപൂച്ചിനുള്ള അനുവാദം അഭ്യർത്ഥനയും സമ്മതം നൽകി. വേദിയിൽ അവർ രണ്ടാളും അടുത്തടുത്ത് നിന്നു. അയാളുടെ ഓരോ ചലനവും ഞാൻ സുസൂക്ഷ്മം പരീക്ഷിക്കുകയാണ്. അയാൾ വയലിൻ എടുത്തതും അതിന് കവർ നീക്കിയതും ആ കവർ അയാളുടെ ഒരു ആരാധിക തുന്നിക്കൊടുത്തതാണ് പോലും. എന്റെ ഭാര്യ അപ്പോൾ വളരെ അഭിനയിക്കുന്ന നിസ്സംഗതയോടെ പിയാനോയുടെ സമീപം നിൽക്കുന്നുണ്ടായിരുന്നു. വയലിനും പിയാനോയും ശബ്ദിച്ചു. അവർ പരസ്പരം കടാക്ഷിച്ചു, പുഞ്ചിരി തൂകി, ഓഡിയൻസിന്റെ നേർക്ക് നോക്കി. അവർ തമ്മിൽ എന്തോ പറഞ്ഞു. എന്നിട്ട് ആരംഭിച്ചു. അയാളുടെ മുഖം ഗംഭീരമായി, ഗൗരവതരമായി.

സദസ്സുകളുടെ കരഘോഷമുയർന്നു, നീണ്ടുനിന്ന കരഘോഷം. അതിഥികളുടെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ, ആശീർവാദങ്ങൾ. എന്റെ ഭാര്യയെ പ്രശംസിച്ചു പറഞ്ഞവർ പലരും വാക്കുകൾ കിട്ടാതെ കൈപിടിച്ചു കുലുക്കി. അവിടെ സർഗശക്തികൾ വളർത്തിവിടാൻ സാഹചര്യമൊരുക്കിയ സാംസ്കാരിക നായകനാണ് പോലും ഞാൻ. വയലിൻ വായിക്കാൻ അവൾക്ക് അവസരം നൽകിയതും പ്രശസ്തനായ ഒരു കലാകാരന്റെ ശിക്ഷണം അവൾക്ക് ലഭ്യമാക്കിയതും നന്നായി എന്നെനിക്കും തോന്നി. അന്ന് രാത്രി അത്താഴ വരുന്ന് കഴിഞ്ഞ് യാത്ര പറയുമ്പോൾ ആ കലാകാരൻ എന്നോട് പറയുന്നു, സാർ, അങ്ങ് ആവശ്യപ്പെടുമ്പോഴെല്ലാം എന്റെ സേവനം അങ്ങക്ക് ലഭിക്കും. വളരെ സന്തോഷം, എനിക്ക് സമാധാനമായി. ഞാൻ ആവശ്യപ്പെടുമ്പോഴല്ലേ ഉള്ളൂ അദ്ദേഹത്തിന്റെ സേവനം. അടുത്ത ദിവസം രാവിലെ ഞാനും വീട് വിട്ടു ഡിസ്ട്രിക്ട് മീറ്റിംഗിന് വേണ്ടി. ഒരാഴ്ച കഴിഞ്ഞു, ഞാനൊരു ലോഡ്ജിലാണ് താമസം. ഒരു ദിവസം ഓഫീസ് വിട്ട് ലോഡ്ജിൽ തിരിച്ചെത്തിയപ്പോൾ അത് അവിടെ കത്തു വന്ന് കിടക്കുന്നു. മിസ്റ്റർ ത്രുക്കോ വീട്ടിൽ വന്നിരുന്നു, നല്ലൊരു സംഗീത ഭാഗം കൊണ്ടുവന്നു, അത് എന്നെ പഠിപ്പിച്ചിട്ടാണ് പോയത്. ഓഹോ, ആ കത്തിന്റെ സ്വരം നിരുപദ്രവമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ വീണ്ടും വീണ്ടും വായിച്ചപ്പോൾ അത് അസ്വാഭാവികമായിട്ട് തോന്നി. ഞാൻ ക്ഷണിക്കാതെ അയാൾ അവിടെ വരിക, അതും അസ്വാഭാവികമായിട്ട് തോന്നി, അനാവശ്യമായി തോന്നി, മര്യാദകളുടെ സീമകളെ ലംഘിച്ചിരിക്കുന്നത് തോന്നി. ഒരുപക്ഷെ അവൾ ക്ഷണിച്ചിരിക്കും, ഞാനില്ലാത്ത സമയത്തുള്ള ട്യൂഷന് കൂടുതൽ ആസ്വാദ്യത കണ്ടേക്കും. ഛേ, ഭ്രാന്ത് പിടിച്ച ദുസ്സംശയങ്ങൾ. ദുസ്സംശയം ഒരു ഹിംസ ജന്തുവാണ്, അത് അതിന്റെ കൂട്ടിൽ കിടന്ന് മുരളാനും കുതിച്ചു ചാടാനും തുടങ്ങിയിരിക്കുന്നു. എത്ര ഭയാനകമായ ഒരു ഫീലിംഗ് ആണ് ഈ ദുസ്സംശയം എന്ന് നോക്കണം. ഞാൻ എന്റെ കിടക്കയിൽ പോയി വീണു. അവളുടെ കത്ത് എന്നെ മാറലങ്ങനെ കിടന്നു. ഒന്നും ഉണ്ടായിട്ടല്ല, എന്നിട്ടും ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്. എങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് കരുതണ്ട. അന്ന് മ്യൂസിക് കോൺസെർട്ടിന്റെ അന്ന് അതിഥികൾ പൊയ്ക്കഴിഞ്ഞതിൽ പിന്നെ അത്താഴ വിരുന്ന് വേളയിൽ അയാൾ അവിടെ ഗ്ലാസിൽ വെള്ളമൊഴിച്ചു കൊടുത്തുകൊണ്ട് നോക്കിയ അർത്ഥഗർഭമായ നോട്ടം, രണ്ടുപേരുടെയും മന്ദസ്മിതം, ഹോ, ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അല്ല, അവളെന്തിന് കുറ്റം? ഞാൻ വെറുതെ കുറ്റം പറയണം?

കോമളൻ. എനിക്ക് ലോഡ്ജിൽ ഇരിപ്പുറയ്ക്കുന്നില്ല, എനിക്ക് ഉടനെ വീട്ടിലെത്തണം. അതും അപ്രതീക്ഷിതമായ സമയത്ത്, ആ സമയത്ത് കടന്നു ചെല്ലണം. ഞാൻ വണ്ടി പിടിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക്. ആ സമയത്ത് വീട്ടിൽ ചെന്ന് കയറാൻ പാകത്തിലാണ് എന്റെ പുറപ്പാട്. പക്ഷേ എന്റെ കണക്കൂട്ടലിൽ ഒരു ചെറിയ പാളിച്ച പറ്റി. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയിൽ കുതിരവണ്ടിക്കൊരു റിപ്പയർ വേണ്ടി വന്നു. വണ്ടിയുടെ എല്ലാ റിപ്പയറിങ്ങും കഴിഞ്ഞ് യാത്ര തുടരുമ്പോൾ നേരം പരപര വെളുക്കുന്നു. ആ സമയത്തെ യാത്ര സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സുഖപ്രദമായിട്ട് തോന്നി. കിഴക്ക് ചന്ദ്രക്കല തെളിഞ്ഞു നിൽക്കുന്നു.

0: സ്റ്റേഷനിലെത്തിയപ്പോൾ ഞാൻ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച വണ്ടി പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി വൈകിട്ടേ ഉള്ളൂ വണ്ടി, വളരെ നല്ലത്. ഒരു ദിവസം താമസിച്ചാണെങ്കിലും ഞാൻ ഉദ്ദേശിച്ച ആ സമയത്ത് വീട്ടിലെത്താമല്ലോ. ഗേറ്റിൽ ഇറങ്ങിയപ്പോൾ ഡൈനിങ് റൂമിൽ വെളിച്ചം തോന്നി. ഞാൻ സിറ്റ് ഔട്ടിൽ കടന്നു. വാച്ച്മാൻ പെടഞ്ഞണീറ്റു, എനിക്ക് സല്യൂട്ട് തന്നു. ആരാടു അകത്ത്?
1: ആ വയലിൻകാരൻ.
0: എന്റെ വയറ്റിൽ തീ ആളിക്കത്തി. ഞാൻ എന്റെ പഠനമുറിയിലേക്ക് മാറി. എനിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. കുട്ടികളെല്ലാം വായന കഴിഞ്ഞു സുഖമായി ഉറങ്ങുന്നു. വീട്ടിലെല്ലാവരും ഉറക്കം. അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. ഞാനില്ലാത്ത രാത്രിയിൽ അവൾക്ക് ദാഹം തീർക്കാൻ തക്ക ഇണയെ ക്ഷണിച്ചു വരുത്തി സൽക്കരിക്കുന്നു. ഞാൻ വാച്ച്മാനെ വിളിച്ചു. ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുത്തു. ഞാൻ മറന്നിട്ട് പോയ യാത്രാ ബാഗ് സ്റ്റേഷനിൽ പോയി വാങ്ങിച്ചുകൊണ്ടുവരാൻ അയാളെ പറഞ്ഞു വിട്ടു. അകത്ത് പ്ലേറ്റുകളും സ്പൂണുകളും തമ്മിൽ തട്ടുന്ന ശബ്ദം, ഇടയ്ക്ക് രണ്ടുപേരുടെയും അടക്കിയ ചിരി, രണ്ടുപേരും കൂടി ഏകാന്തമായ രാത്രിയിൽ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് സുഖമായി അങ്ങനെ വിലസുന്നു. എനിക്ക് കരച്ചിൽ നിയന്ത്രിക്കും.

ഞാൻ എഴുന്നേറ്റു. എന്റെ പ്രൈവറ്റ് മുറിയിൽ കടന്നു, ലൈറ്റ് തെളിച്ചു. ഞാൻ ഹണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന ആ തോക്ക് ഭിത്തിയിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. വളഞ്ഞ കവറിട്ട ഗഢാര ഭിത്തിയിൽ ആണിയിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഞാൻ പൊടുന്നിനെ അതെടുത്ത് കവർ നീക്കി. അത് ദംഷ്ട കാട്ടി ചിരിക്കുന്ന പോലെ. ഞാനത് പുറകിൽ മറച്ചു പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങി. പെട്ടെന്നാണ് അവർ ഇരിക്കുന്ന മുറിയിൽ കടന്നു ചെന്നത്. അവൻ പിയാനോയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു. അവൾ തൊട്ടുരുമ്മി നിൽക്കുന്നു. എന്നെ കണ്ട് അവൾ വിളറി, ദേശം പുറകോട്ട് മാറി. ഞാൻ അവന്റെ നിലക്ക് പാഞ്ഞടുത്തു. അവൻ കുതിച്ചു ചാടി പിയാനോയുടെ മറുവശത്ത് വീണു. ഞാൻ അവനെ പിന്തുടർന്നപ്പോഴേക്ക് എന്റെ കാലിൽ ചങ്ങല വീണിരിക്കുന്നു. അവൾ എന്റെ കാലിൽ കെട്ടുവീണ് കെട്ടിവീണ് കേണപേക്ഷിക്കുന്നു. അരുത്, അയ്യോ, ഒന്നും ചെയ്യരുത്. ഞാൻ കാൽ മുളഞ്ഞു, വിടറി. എന്റെ മുഖം പൈശാചികമായി. ഇതിനിടെ അവൻ മുറിവിട്ട് പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു. എന്റെ കോപാഗ്നി ആകാശത്തോളം കത്തിയിരുന്നു. ഞാൻ അവളെ ലക്ഷ്യമാക്കി കടാര ഉയർത്തി. അവൾ പിടിവിട്ട് കിടക്കയിലേക്ക് ഓടി. അവൾ ചെന്ന് കിടക്കയിൽ വീണതും പിന്നാലെ ഒരു സിംഹത്തെപ്പോലെ അലറി വിളിച്ചുകൊണ്ട് എന്റെ കയ്യിലിരുന്ന കടാര അവളുടെ ശരീരത്തിൽ ഇടത്തെ വാരിയിൽ വാരി വാരിയെല്ലിൻ കൂട്ടിൽ അതിന്റെ പിടിയോളം താണിറങ്ങി തോന്നി. അടുത്ത നിമിഷം എന്റെ കോപാഗ്നി കെട്ടടങ്ങി. അവളുടെ ഭയാക്രന്തമായ നിലവിളിയുടെ ഒച്ചയും താണുതാണ് ഞരക്കം മാത്രമായി. ഞാൻ ആ കടാര വലിച്ചുരി. എന്റെ കിടക്ക രക്തത്തോണിയായി മാറി. ആയുധം ഞാൻ അവളുടെ അരികിൽ വലിച്ചെറിഞ്ഞിട്ട് പുറത്തേക്ക് പാഞ്ഞു. എന്നിടെ കുട്ടികൾ ഉണർന്നു, മുറിയിലേക്ക് ഓടി വരുന്നു. ഞാൻ പുറത്തേക്ക് പായുകയാണ്. എന്റെ കാലിൽ തട്ടി എന്റെ മൂത്ത മകൾ വീണു. ഒന്നും കൂട്ടാക്കാതെ ഞാൻ എന്റെ മുറിക്കുള്ളിൽ കടന്ന് സാക്ഷിയിട്ടു. അകത്ത് കൂട്ടക്കരച്ചിൽ. ആരൊക്കെയോ വാതിലിൽ തട്ടി വിളിക്കുന്നു. ആരൊക്കെയോ പിന്നെയും പിന്നെയും തട്ടി വിളിക്കുന്നു. എഴുന്നേക്കാൻ ഞാൻ അശക്തനായിരുന്നു. വാതിലിൽ പിന്നെയും ആരോ വന്ന് മുട്ടി വിളിക്കുന്നു. അവസാനം അവരും കുഴഞ്ഞ ലക്ഷണം. ആരും മുട്ടാതെയായി. സുഹൃത്തെ, നേരം പുലർന്നു. വീണ്ടും ആരോ വാതിലിൽ തട്ടി വിളിച്ചു. ഞാൻ മെല്ലെ എഴുന്നേറ്റിരുന്നു. വാതിൽ തുറന്നു. ഒരു സംഘം പോലീസ്. സ്നേഹിത, പ്രിയപ്പെട്ട സഹയാത്രിക, കസ്റ്റഡിയിലിരിക്കുന്ന ഞാൻ പിന്നീട് അറിഞ്ഞു എന്റെ ഭാര്യ ആശുപത്രി വെച്ചു മരണമടഞ്ഞ കാര്യം. 7 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞു വരികയാണ് ഞാൻ. ഞാൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങും. നമുക്ക് പിന്നെ കാണാം. ഗുഡ് ബൈ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സനാറ്റ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി. സാംബശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ

0: എല്ലാവരെയും മറച്ചു വെച്ച് എല്ലാവരെയും പോലെയാണെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണ് മാസ്കിംഗ്. ന്യൂറോ ഡൈവേർജന്റായ പല കൗമാരക്കാരും തങ്ങൾ നേരിട്ടേക്കാവുന്ന പരിഹാസങ്ങളിൽ നിന്ന്, മാറ്റി നിർത്തലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പ്രതിരോധ തന്ത്രമായി ഇതിനെ ഉപയോഗിക്കുന്നു. കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ നിർബന്ധിക്കുക, അനാവശ്യമായ ചലനങ്ങൾ നിയന്ത്രിക്കുക, ഇഷ്ടപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക, ഇവയെല്ലാം മാസ്കിംഗിന്റെ ഭാഗമാണ്. ഇതിലൂടെ ഇവർ പുറമെ സാധാരണക്കാരെപ്പോലെ കാണപ്പെടുമെങ്കിലും ഉള്ളിൽ വലിയൊരു മാനസിക യുദ്ധമാണ് നടക്കുന്നത്. ഇത് വലിയ ആഘാതങ്ങൾക്ക് കാരണമായി തീർന്നേക്കാം. തുടർച്ചയായി മറ്റൊരാളായി അഭിനയിക്കുന്നത് മാനസികമായും ശാരീരികമായും ഇവരെ തളർത്തുന്നു. ഇത് പഠനത്തിലും ദൈനംദിന കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്, അതായത് ബേൺ ഔട്ടിലേക്ക് നയിക്കുന്നു. യഥാർത്ഥത്തിൽ താൻ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള സ്വത്വ പ്രതിസന്ധി അഥവാ ലോസ് ഐഡന്റിറ്റിയിൽ ഇവർ കുടുങ്ങിപ്പോകുന്നു. വിട്ടുമാറാത്ത ഉത്കണ്ഠ, വിഷാദം എന്നിവയ്ക്ക് മാസ്കിംഗ് കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഒരു വ്യക്തിക്ക് താൻ അംഗീകരിക്കപ്പെടുമെന്ന സുരക്ഷിത ബോധം ലഭിക്കുമ്പോൾ അവരുടെ നെർവസ് സിസ്റ്റം ശാന്തമാകും. ഈ അവസ്ഥയിൽ അമിഗ്ഡലയുടെ പ്രവർത്തനം കുറയുകയും പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യുന്നു. ഇത് കുട്ടികളിലെ പെരുമാറ്റ വെല്ലുവിളികൾ കുറയ്ക്കാനും പഠനശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. കുട്ടിയുടെ മോശം പെരുമാറ്റത്തെ വെറുമൊരു പ്രശ്നമായി കാണാതെ അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിന്റെ സൂചനയായി മനസ്സിലാക്കുക. മാറ്റങ്ങൾക്കായി സമ്മർദ്ദം ചെലുത്തുന്നതിന് പകരം അവർക്ക് സ്വയം വെളിപ്പെടുത്താൻ ആവശ്യമായ സമയം നൽകുക. മാസ്കുകൾ മാറ്റിവെച്ച് സ്വന്തം താൽപര്യങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന സുഹൃത്ത് വലയത്തിലേക്കും കൂട്ടായ്മകളിലേക്കും അവരെ നയിക്കുക. ശാന്തമായ അന്തരീക്ഷം ഉറപ്പുവരുത്തുന്ന ചെറിയ ദിനചര്യങ്ങൾ അവർക്കായി ക്രമീകരിക്കുക. ന്യൂറോ ഡൈവേർജന്റായ കുട്ടികൾക്ക് വേണ്ടത് തിരുത്തലുകളല്ല, മറിച്ച് അംഗീകാരമാണ്. അവർക്ക് തങ്ങളായിരിക്കാൻ കഴിയുന്ന സുരക്ഷിതമായ സാഹചര്യം ഒരുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ സഹായം.
1: രക്ഷിതാക്കളറിയാൻ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ചിത്രം മേ ഹൂ നാ. സംഗീതം നൽകി രചന നിർവഹിച്ചത് ജാവേദ് അക്താർ. ആലാപനം സോനു നിഗം, ശ്രേയ ഘോഷാൽ.

ദിൽ സേ എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകി. ഗുൽഷാർ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം എം ജി ശ്രീകുമാർ, ലതാ മങ്കേഷ്കർ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: കല്യാൺജി ആനന്ദ്ജിയുടെ സംഗീതത്തിൽ പൗനി പാണ്ഡെ ആലപിച്ച ഗാനം കേൾക്കാം. രചന ഇന്ദീവർ. ചിത്രം റേസ്.

ചിത്രം സെഹർ, സംഗീതം രൂപ് കുമാർ റാത്തോഡ്, രചന സയ്യിദ് ഖ്വാദ്രി, ആലാപനം ആത്തിഫ് അസ്ലം.

മസക്കലിലിനി ദിൽ ചാഹത്താ ഹെ എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ ഇഷാൻ ലോയ് സംഗീതം നൽകി. ജാവേദ് അക്തർ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം ഉദിത് നാരായൺ, അൽക്ക ഗാംഗുലി.

റോയ് എന്ന ചിത്രത്തിന് വേണ്ടി അനീത് ബ്രാസ് അനിയാൻ സംഗീതം നൽകി, കുമാർ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം കനിക കപൂർ, മീറ്റ് ബ്രോസ്.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ജാവേദ് അലി ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന ജാവേദ് അക്തർ. ചിത്രം ജോധ അക്ബർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ധീരനായ പോരാളിയെക്കുറിച്ചാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പൊരുതി വീരചരമം പ്രാപിച്ച കേരളവർമ്മ പഴശ്ശിരാജ എന്ന ധീരയോദ്ധാവിനെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ കഥയായ പഴശ്ശി കലാപത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പഴശ്ശിരാജ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വീരഗാഥ ഉണരുന്നു. ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരുടെ തോക്കിൻമുനയ്ക്ക് മുന്നിൽ തലകുനിക്കാതെ പൊരുതിയ ഒരു രാജാവിന്റെ കഥയാണത്. മൈസൂർ സുൽത്താൻമാരായ ഹൈദരലിയുടെയും ടിപ്പുവിന്റെയും കാലം മുതൽ ബ്രിട്ടീഷുകാരുടെ വരവ് വരെ മലബാറിന്റെ ചരിത്രം പഴശ്ശിരാജയുടെ ചെറുത്തുനിൽപ്പിന്റെ കഥയാണ്. പഴശ്ശിരാജയുടെ പോരാട്ടങ്ങളുടെ തുടക്കം ബ്രിട്ടീഷുകാരുമായി സഖ്യമുണ്ടാക്കിക്കൊണ്ടായിരുന്നു. മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണങ്ങളിൽ നിന്ന് കോട്ടയം രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുമായി ഒരു സഖ്യമുണ്ടാക്കി. എന്നാൽ ടിപ്പുവിന്റെ പതനത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ചു. ബ്രിട്ടീഷുകാർ കോട്ടയം രാജ്യത്തിന്റെ ഭരണം പഴശ്ശിരാജയെ ഏൽപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അവർ അത് ലംഘിക്കുകയും പഴശ്ശിരാജയുടെ അമ്മാവനായ വേലുനായരെ ഭരണാധികാരിയാക്കുകയും ചെയ്തു. ഇതുകൂടാതെ ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയുടെ രാജ്യത്ത് നികുതി പിരിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ ഈ നടപടി പഴശ്ശിരാജയെ പ്രകോപിപ്പിച്ചു. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ നികുതി പിരിവിനെതിരെ ശബ്ദമുയർത്തി. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ ഒരു ജനതയുടെ പ്രതിഷേധമായി അത് വളർന്നു. പഴശ്ശിരാജ തന്റെ നാട്ടിലെ ജനങ്ങളോട് ബ്രിട്ടീഷുകാർക്ക് നികുതി നൽകരുതെന്ന് ആഹ്വാനം ചെയ്തു. അദ്ദേഹത്തിന്റെ സൈനികർ, പ്രത്യേകിച്ചും പടയോട്ടക്കാർ, ബ്രിട്ടീഷ് സൈന്യത്തെ വയനാടൻ കാടുകളിൽ വെച്ച് ആക്രമിച്ചു. ഇത് ബ്രിട്ടീഷുകാർക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറി. വയനാടൻ കാടുകൾ പഴശ്ശിരാജയ്ക്ക് സുരക്ഷിതമായ ഒരു ഒളിത്താവളമായിരുന്നു. ഈ പോരാട്ടത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച പ്രധാന സൈന്യാധിപനായിരുന്നു എടച്ചേന കുങ്കൻ. കുങ്കന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ബ്രിട്ടീഷ് സൈന്യത്തെ പലപ്പോഴും പരാജയപ്പെടുത്തി. ആദ്യത്തെ കലാപത്തിൽ വിജയം നേടിയ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുമായി സന്ധി ചെയ്തു. എന്നാൽ ഈ സന്ധി അധികനാൾ നീണ്ടുനിന്നില്ല. ബ്രിട്ടീഷുകാർ വയനാടൻ കാടുകളിലൂടെ ഒരു പുതിയ പാത നിർമ്മിക്കാൻ ശ്രമിച്ചപ്പോൾ പഴശ്ശിരാജ അതിനെ എതിർത്തു. ഇത് വീണ്ടും ഒരു പോരാട്ടത്തിന് കാരണമായി. ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയെ പിടികൂടാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. എന്നാൽ പഴശ്ശിരാജയെ പിന്തുണച്ച ജനങ്ങളുടെ സഹായത്താൽ അദ്ദേഹം രക്ഷപ്പെട്ടു. ഒടുവിൽ 1805 നവംബർ 30 വയനാട്ടിലെ മാവിലത്തോട്ടിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യം പഴശ്ശിരാജയെ വളഞ്ഞു. ബ്രിട്ടീഷുകാരുടെ പിടിയിൽ അകപ്പെടാൻ ആഗ്രഹിക്കാത്ത പഴശ്ശിരാജ തന്റെ വാളുപയോഗിച്ച് ആത്മഹത്യ ചെയ്തുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പഴശ്ശി കലാപം വെറുമൊരു പോരാട്ടമായിരുന്നില്ല, അത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടന്ന ആദ്യത്തെ ജനകീയ പോരാട്ടങ്ങളിലൊന്നായിരുന്നു. ഈ കലാപം പിന്നീട് വന്ന സ്വാതന്ത്ര്യസമര പോരാളികൾക്ക് വലിയ പ്രചോദനമായി. പഴശ്ശിരാജ ഒരു രാജാവായിരുന്നില്ല, മറിച്ച് ഒരു ജനനേതാവായിരുന്നു. തന്റെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഒരു ധീരയോദ്ധാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമുക്കെന്നും പ്രചോദനമാകട്ടെ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: ലഹരിക്കെതിരെ എന്ന ഈ പരിപാടിയിൽ ഇന്ന് ലഹരിയും നിയമവും എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെയും കുടുംബത്തെയും ഭാവിയെയും എങ്ങനെ തകർക്കുന്നു എന്ന് നമ്മൾ മുൻലക്കങ്ങളിൽ ചർച്ച ചെയ്തു. എന്നാൽ ഈ ദുശീലം ഒരു വ്യക്തിയെ സാമൂഹികമായും നിയമപരമായും എത്രത്തോളം അപകടത്തിലാക്കുന്നു എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ലഹരിയുടെ ഉപയോഗം തുടങ്ങുന്നവർ ഇതിന്റെ നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പൂർണ്ണമായും അജ്ഞരായിരിക്കും. ഇന്ത്യയിൽ മയക്കുമരുന്ന് സംബന്ധമായ കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 അഥവാ NDPS ആക്ട് പ്രകാരമാണ്. ഈ നിയമം ലഹരി വസ്തുക്കളുടെ ഉൽപ്പാദനം, കൈവശം വയ്ക്കൽ, വിൽപ്പന, ഉപയോഗം, കടത്ത് എന്നിവയെല്ലാം കർശനമായി നിയന്ത്രിക്കുന്നു. ലഹരി സംബന്ധമായ കുറ്റകൃത്യങ്ങളെ ഈ നിയമം പ്രധാനമായും 3 വിഭാഗങ്ങളായി തിരിക്കുന്നു. അതിനനുസരിച്ചാണ് ശിക്ഷയും ലഭിക്കുന്നത്. വ്യക്തിപരമായ ഉപയോഗത്തിനായി വളരെ കുറഞ്ഞ അളവിൽ ലഹരി വസ്തുക്കൾ കൈവശം വയ്ക്കുന്നത് ഇതിന് സാധാരണയായി 1 വർഷം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം. ലഹരിയുടെ അളവ് ചെറിയ അളവിൽ നിന്ന് കൂടുന്നതിനനുസരിച്ച് ശിക്ഷയുടെ കാഠിന്യം വർദ്ധിക്കും. ലഹരി വിൽപ്പനയ്ക്കോ കടത്തിനോ വേണ്ടി വലിയ അളവിൽ കൈവശം വയ്ക്കുന്നത് ഏറ്റവും ഗൌരവമേറിയ കുറ്റകൃത്യമാണ്. ഇതിനുള്ള ശിക്ഷ 10 വർഷം മുതൽ 20 വർഷം വരെ കഠിന തടവും 1,00,000 രൂപ മുതൽ 2,00,000 രൂപ വരെ പിഴയുമാണ്. പലപ്പോഴും കോടതിയുടെ വിവേചനാധികാരമനുസരിച്ച് ഇതിലും വലിയ പിഴകൾ ചുമത്താൻ സാധ്യതയുമുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും ശിക്ഷാർഹമാണ്. മയക്കുമരുന്ന് ഉപയോഗിച്ചതായി തെളിഞ്ഞാൽ 6 മാസം മുതൽ 1 വർഷം വരെ തടവ് ലഭിക്കാം. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കാനുള്ളത് ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് ശിക്ഷയ്ക്ക് പകരം ചികിത്സ നൽകാനാണ് NDPS നിയമം പ്രോത്സാഹിപ്പിക്കുന്നത്. ചികിത്സ എടുക്കാൻ തയ്യാറാകുന്നവർക്ക് പലപ്പോഴും കോടതി ശിക്ഷയിൽ ഇളവ് നൽകുകയോ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് വിടുകയോ ചെയ്യും. പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ലഹരി ഉപയോഗത്തിനോ വിതരണത്തിനോ പിടിയിലാകുന്നത് എങ്കിൽ അവർ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് നിയമ നടപടികൾ നേരിടേണ്ടി വരുന്നത്. കുട്ടികളെ സാധാരണ ജയിലിലടയ്ക്കാതെ ജുവനൈൽ ഹോമുകളിലേക്കോ സ്പെഷ്യൽ ഹോമുകളിലേക്കോ മാറ്റുന്നു. എന്നാൽ ലഹരി വിൽപ്പന പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും പ്രായപൂർത്തിയായവരെ പോലെ കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു എന്ന് തെളിഞ്ഞാൽ നിയമത്തിൽ ചില ഇളവുകളുണ്ടെങ്കിലും കൗമാരപ്രായക്കാർക്ക് പോലും കർശനമായ നടപടികൾ നേരിടേണ്ടി വരും. ഇത്തരം കേസുകളിൽ അകപ്പെടുന്ന കുട്ടികളുടെ ഭാവിയാണ് പൂർണ്ണമായും ഇല്ലാതാകുന്നത്. നിയമപരമായ പ്രശ്നങ്ങൾ കാരണം നല്ലൊരു ജോലി ലഭിക്കാനോ വിദേശയാത്രകൾക്കോ ഉയർന്ന വിദ്യാഭ്യാസം നേടാനോ കഴിയാതെ വരും. തന്റെ കുട്ടി ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിലകപ്പെട്ടാൽ രക്ഷിതാക്കൾ പരിഭ്രമിക്കാതെ നിയമപരമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ കുട്ടിക്ക് ഒരു നിയമസഹായം ഉറപ്പാക്കുക. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന നല്ല അഭിഭാഷകനെ സമീപിക്കുക. ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ശിക്ഷ നൽകുന്നതിന് പകരം ചികിത്സയാണ് വേണ്ടത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. ചികിത്സാരേഖകളും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളും കോടതിയിൽ ഹാജരാക്കുന്നത് ശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ സഹായിക്കും. നിങ്ങളുടെ കുട്ടിക്ക് ലഹരി വിതരണം ചെയ്യുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികാരികൾക്ക്, അതായത് പോലീസ്, എക്സൈസ് എന്നിവർക്ക് നൽകാൻ മടിക്കരുത്. ഇത് നിങ്ങളുടെ കുട്ടിയെ മാത്രമല്ല മറ്റു കുട്ടികളെയും രക്ഷിക്കാൻ സഹായിക്കും. ലഹരിയുടെ ഉപയോഗം എങ്ങനെയാണ് ഒരാളുടെ ജീവിതം തകർക്കുന്നത് എന്ന് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞുകൊടുക്കുക ലഹരി ഉപയോഗിക്കുന്നതിന് മാത്രമല്ല അതിന്റെ വിൽപ്പനയ്ക്ക് കൂട്ടുനിൽക്കുന്നതും മറ്റൊരാൾക്ക് നൽകുന്നതും വലിയ കുറ്റകൃത്യമാണെന്ന് അവരെ ബോധവൽക്കരിക്കുക. ലഹരി ഉപയോഗമെന്നത് ആരോഗ്യ പ്രശ്നം മാത്രമല്ല, അതൊരു ഗുരുതരമായ നിയമലംഘനം കൂടിയാണ്. ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി സ്വന്തം ജീവിതം മാത്രമല്ല കുടുംബത്തിന്റെ സമാധാനവും ഭാവി സുരക്ഷിതത്വവുമാണ് നിയമപരമായ കുരുക്കുകളിലൂടെ നഷ്ടപ്പെടുത്തുന്നത്. ഈ വിപത്തിനെ നിയമപരമായും സാമൂഹികമായും കുടുംബപരമായും നമ്മൾ നേരിടേണ്ടതുണ്ട്. ലഹരി വിമുക്തമായ, നിയമത്തെ ബഹുമാനിക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് കൈകോർക്കാം.
2: ലഹരിക്കെതിരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ ഇന്നാദ്യം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകി വൈരമുത്ത് രചിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് ഹരിഹരനും മഹാലക്ഷ്മി അയ്യറും.

ചിത്രം ദളപതി. സംഗീതം നൽകിയിരിക്കുന്നത് ഇളയരാജ. രചന വാലി. ആലപിച്ചിരിക്കുന്നത് SP ബാലസുബ്രഹ്മണ്യവും SJ ജാനകിയും ചേർന്ന്.

0: தமிழகம் கேட்காம் தமிழ் கானங்கள்.
1: പിതാമകൻ എന്ന ചിത്രത്തിനു വേണ്ടി ഇളയരാജ സംഗീതം നൽകി പളനി ഭാരതി രചന നിർവഹിച്ച ഗാനം ആലാപനം ശ്രീറാം പാർത്ഥസാരഥി.

വിവേകം എന്ന ചിത്രത്തിന് വേണ്ടി അനിരുദ്ധ് രവിചന്ദ്ര സംഗീതം നൽകിയ ഗാനം, രചന കപിലൻ, ആലപിച്ചിരിക്കുന്നത് പ്രദീപ് കുമാറും ശാശ തിരുപതിയും ചേർന്ന്.

0: ജയ് ഭീം എന്ന ചിത്രത്തിനു വേണ്ടി സീൻ റോളൻ സംഗീതം നൽകി രാജു മുരുകൻ രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് പ്രദീപ് കുമാർ.
1: തല കോതും ഇളങ്കാത്ത് സേദി കൊണ്ടുവരും.

0: കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ ഇനി അഴകി എന്ന ചിത്രത്തിനു വേണ്ടി ഇളയരാജ സംഗീതം നൽകി രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് കാർത്തിക്കും ഭാവതരണിയും ചേർന്നാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ഉയർന്ന മനുഷ്യൻ എപ്പോഴും ലോകത്തിന്റെ സുഖത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, സാധാരണക്കാരൻ അയാളുടെ സ്വന്തം സുഖത്തെക്കുറിച്ചും. വിധിവശാൽ ലോകം രണ്ടു തരത്തിലുള്ള പ്രകൃതത്തിന് വിധേയമാണെന്ന് കാണുന്നു. അതായത് ധനികൻ വേറെ, ജ്ഞാനി വേറെ. ധനാർജനത്തിന് അറിവ് കൂടിയേ തീരൂ എന്നില്ല, അറിവ് വളർത്താൻ ധനസമ്പത്തുണ്ടായേ തീരൂ എന്നുമില്ല. രണ്ടും സ്വതന്ത്രമാണ്. ഒരക്ഷരം പോലും അറിയാത്ത ഒരുവൻ കോടീശ്വരനായിരിക്കാം, മഹാജ്ഞാനിയായ ഒരുവൻ നിത്യദരിദ്രനും. അതാണ് വിധിയുടെ ലീല. ധനം അധികരിക്കും തോറും മനുഷ്യൻ മോശമാവുന്നു എന്നൊരു ചൊല്ലുണ്ട്. അനർഹരായ കൂട്ടർക്ക് അനർഹമായ വഴികളിലൂടെ ധനം വന്നുകൂടിയാൽ അവർ അഹങ്കരിക്കും, ഒപ്പമുള്ളവരെ അടിച്ചമർത്തും, നാടിനും നാട്ടാർക്കും ഭീഷണിയാകും. ഇതൊക്കെ അനുഭവങ്ങളിൽ നാം കാണുന്നുണ്ടല്ലോ. ബുദ്ധിമാന് ധനം ലഭിച്ചാൽ അവൻ പോലും മന്ദബുദ്ധിയാകുമത്രേ. ധനികന് ദാരിദ്ര്യം അനുഭവിക്കാനുള്ള അവസരം നഷ്ടമാകുന്നു, പക്ഷെ അവൻ മറ്റുള്ളവർക്ക് അതിനുള്ള അവസരങ്ങൾ ധാരാളമായി നൽകുകയും ചെയ്യും. ധനാർജനത്തിന്റെ കാര്യത്തിൽ നല്ല അവസരങ്ങൾ ചിലപ്പോൾ പ്രതികൂലമായി തീർന്നേക്കാം, ചീത്ത അവസരങ്ങൾ ഗുണകരമായും വരാം. കാലം, പരിതസ്ഥിതി, കഴിവ്, സാധ്യത, ഇതെല്ലാം അനുകൂലമായിരുന്നാലും വിധി അനുകൂലിച്ചില്ലെങ്കിൽ ഉള്ളതുപോകും. അനുകൂലിച്ചില്ലല്ലോ, എല്ലാം ഉണ്ടാവുകയും ചെയ്യും.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 13 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1500 സെപ്റ്റംബർ 13 ലിസ്ബണിൽ നിന്ന് 13 കപ്പലുകളിൽ 1200 പേരുമായി യാത്ര ആരംഭിച്ച കബ്രാൾ ഏറെ ക്ലേശഭരിതവും സാഹസികവുമായ സമുദ്ര പര്യവേഷണങ്ങൾക്കൊടുവിൽ കോഴിക്കോട് എത്തിച്ചേർന്നിരിക്കുന്നു. 1993 സെപ്റ്റംബർ 13 ഇസ്രായേൽ പാലസ്തീൻ സമാധാന കരാർ ഒപ്പുവച്ചിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
2: Ee paadiratri SMS KYC update cheyyu allengi account lock aagum. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, ബ്ലോക്കായി പോയാലോ? നിൽക്കൂ, ചെക്ക് ചെയ്തോ ലിങ്ക് സുരക്ഷിതമാണോ? അയച്ചത് നിങ്ങളുടെ ബാങ്ക് തന്നെയല്ലേ? KYC അപ്ഡേറ്റ് ചെയ്യാൻ പരിചിതമല്ലാത്ത ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് അപരിചിതർക്കായി നിങ്ങളുടെ അക്കൗണ്ടിന്റെ വാതിൽ തുറക്കുന്നത് പോലെയാണ്. അനാവശ്യമായ തിടുക്കത്തിൽ കബളിക്കപ്പെടരുത്. വ്യാജ KYC അപ്ഡേറ്റ് ലിങ്കുകൾ സൂക്ഷിക്കുക. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സ് എന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിനായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കോഴിക്കോടെത്തി. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചു. കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് ഹാട്രിക് കിരീടം. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സ് എന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഉച്ചകോടിയിൽ അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാൻ സമയബന്ധിതമായ നടപടികൾ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
5: രോഗപ്രതിരോധം, ദുരന്ത നിവാരണം എന്നിവയ്ക്കായുള്ള ഏർലി വാർണിംഗ് സിസ്റ്റം, SME പോർട്ടൽ, അർബൻ മൊബിലിറ്റി ഹബ്, സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഫണ്ട്, ഡിജിറ്റൽ കൃഷി നെറ്റ്വർക്ക് തുടങ്ങി നിരവധി സുപ്രധാന പദ്ധതികൾ രണ്ടു ദിവസമായി ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. സാങ്കേതിക വിദ്യയെയും നിർണായക ധാതുക്കളെയും ആയുധവൽക്കരിക്കുന്നത് പുരോഗതിക്ക് തടസ്സമായേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയ പ്രധാനമന്ത്രി ആഗോള ദക്ഷിണ രാജ്യങ്ങളുടെ ഉന്നമനത്തിന് മുൻഗണന നൽകണമെന്ന് ഓർമ്മിപ്പിച്ചു. ബ്രിക്സിന്റെ അടുത്ത അധ്യക്ഷപദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് അദ്ദേഹം ആശംസ. ന്യൂഡൽഹി ഉച്ചകോടി വിജയകരമാക്കിയതിന് എല്ലാ ബ്രിക്സ് അംഗരാജ്യങ്ങളെയും പങ്കാളിത്ത രാജ്യങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക സന്ദർശനത്തിനായി കേരളത്തിലെത്തി. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി കൃഷിമന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പറവൂർ നിയോജകമണ്ഡലത്തിലെ ചേന്നമംഗലം, ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തുകളിൽ MLA ആസ്തി വികസന ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. വിവിധ വാർഡുകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകളും 19.5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അംഗനവാടി നമ്പർ 69 കെട്ടിടവുമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൽ ഇന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് കത്തയച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നല്ലൊരു പങ്കും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെന്നും മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് ഈ മാസം 15 ലഭ്യമാക്കാൻ പലർക്കും സാധിക്കുന്നില്ലെന്നും കത്തിൽ പറയുന്നു. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി പി കെ ബഷീർ. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ശബരിമലയ്ക്കായി പ്രത്യേക പാക്കേജ് എന്ന നിലയിൽ തുക അനുവദിച്ചത്. തീർത്ഥാടന സീസണിന് മുൻപ് തന്നെ പാതകളുടെ മൊത്തം വികസനം പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന കൃഷിവകുപ്പും ഫ്യൂസ്ലേജ് ഫ്ളയിംഗ് ക്ലബും സഹകരിച്ച് കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. കർഷകർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും അതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ അവസരം ഒരുക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. പവർകട്ട് മുന്നറിയിപ്പ് കൃത്യമായി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
4: ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ തോൽപ്പിച്ച് ഇന്ത്യ തുടർച്ചയായ മൂന്നാം തവണയും കിരീടം നേടി. ചൈനയിലെ മോഖിയിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഇന്ത്യ ചൈനയെ കീഴടക്കിയത്. മത്സരത്തിന്റെ 17th മിനിറ്റിൽ സനിക ചന്ദ്രകാന്ത് മാനെയാണ് ഇന്ത്യയ്ക്കായി വിജയഗോൾ നേടിയത്. കണ്ണൂരിൽ നടക്കുന്ന 68th സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ ജിംനാസ്റ്റിക്സിൽ തിരുവനന്തപുരത്തിന് കിരീടം. 185 പോയിന്റ് നേടിയാണ് തിരുവനന്തപുരം ജേതാക്കളായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
6: തലശ്ശേരി സായി സെന്ററിൽ 19 സ്വർണവും 19 വെള്ളിയും 32 വെങ്കലവും നേടിയാണ് തിരുവനന്തപുരം ജില്ല ഒന്നാമതെത്തിയത്. 13 സ്വർണവും 16 വെള്ളിയും 7 വെങ്കലവും നേടി കണ്ണൂർ ജില്ല രണ്ടാം സ്ഥാനവും 4 സ്വർണവും 6 വെള്ളിയും 3 വെങ്കലവും നേടി കോഴിക്കോട് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ജിംനാസ്റ്റിക്സിന് പുറമെ റെസ്ലിംഗ്, തൈക്കോണ്ടോ, ഫെൻസിംഗ്, ചെസ് എന്നീ ഇനങ്ങളാണ് കണ്ണൂരിലെയും തലശ്ശേരിയിലെയും വേദികളിലായി നടക്കുന്നത്. സംസ്ഥാനത്തെ 2300 കായിക താരങ്ങളാണ് ഗെയിംസ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്.
4: T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് അല്പസമയത്തിനകം ഡൽഹിയിൽ തുടക്കമാകും. പരമ്പരയിലാകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. ഇത്തവണ ഓണക്കാലത്ത് പൂക്കളുടെ വില നിയന്ത്രിക്കുന്നതിൽ നാടൻ പൂക്കർഷകർ നിർണായക പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ ഓണം കഴിഞ്ഞെങ്കിലും മിക്കയിടങ്ങളിലും പൂക്കാലം തുടരുകയാണ്. പൂക്കൾ വിപണിയിൽ എത്തിക്കുന്നതിന് കൃഷിവകുപ്പ് ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
7: 50,000 വരെ പൂച്ചെടികൾ നട്ടുവളർത്തിയ കർഷകർക്ക് മികച്ച വിളവാണ് ലഭിച്ചത്. കാലാവസ്ഥ അനുകൂലമായതാണ് ഗുണം ചെയ്തത്. ഓണക്കാലത്ത് ബന്ദിപ്പൂക്കൾ കിലോയ്ക്ക് 100 മുതൽ 150 രൂപയ്ക്കാണ് വിറ്റത്. മിതമായ വിലയ്ക്ക് നാടൻ പൂക്കൾ ലഭിച്ചപ്പോൾ വരവ് പൂവിന് അമിതമായ വില ഈടാക്കാൻ പൂക്കച്ചവടക്കാർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഓണം കഴിഞ്ഞും പൂക്കാലം തുടരുകയാണ്. വിളവെടുക്കുന്ന ബന്ദിപ്പൂക്കൾ വാങ്ങാൻ ആളില്ലാത്ത സ്ഥിതിയാണുള്ളത്. കിട്ടുന്ന വിലയ്ക്ക് പൂക്കൾ വിൽക്കാൻ കർഷകർ തയ്യാറുമാണ്. പൂക്കൾ ശേഖരിക്കാനും സംഭരിക്കാനും കൃഷിവകുപ്പ് ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം.
4: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുത നിയന്ത്രണം ഉണ്ടാകുമെന്ന് KCB അറിയിച്ചു. വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിലായിരിക്കും നിയന്ത്രണം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഇന്ന് ഗ്രൂപ്പ് ചർച്ചയും തുടർന്ന് രാത്രി പൊതുചർച്ചയും നടക്കും. പുതിയ സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തനം എങ്ങനെ എന്നതിൽ ചർച്ച നടക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിന് കീഴിലെ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പത്തനംതിട്ട ജില്ലയിൽ പുതുതായി ആരംഭിക്കുന്ന ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നാളെ. പത്തനംതിട്ട സെൻട്രൽ മസ്ജിദ് റോഡിലെ അസനയത് ബിൽഡിംഗിലാണ് കേന്ദ്രം പ്രവർത്തിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സ് എന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിനായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കോഴിക്കോടെത്തി. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് മന്ത്രി N. ശംസുദ്ദീൻ. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചു. കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് ഹാട്രിക് കിരീടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.
8: കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ശാസ്ത്ര കൗതുകം. ശാസ്ത്ര കൗതുകം. ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിക്കുന്ന അറിവുകളും അതിനു പിന്നിലെ മഹാരഥന്മാരായ ശാസ്ത്രജ്ഞന്മാരുടെ കഥകളും. ഇന്ന് സ്റ്റീഫൻ ഹോക്കിംഗ്, വിശ്വവിജ്ഞാനത്തിന്റെ പ്രതീകം. ശരീരം തളർന്ന അവസ്ഥയിലും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ ലോകത്തിന് നൽകിയ മഹാപ്രതിഭയായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. പ്രധാന കണ്ടുപിടുത്തങ്ങൾ: ഹോക്കിംഗ് വികിരണം അഥവാ ഹോക്കിംഗ് റേഡിയേഷൻ, തമോദ്വാരങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകൾ പൂർണ്ണമായി കറുത്തതല്ലെന്നും അവയിൽ നിന്ന് വികിരണങ്ങൾ പുറത്തുവരുന്നുണ്ടെന്നും അദ്ദേഹം കണ്ടെത്തി. ബിഗ് ബാങ് തിയറി: പ്രപഞ്ചം ഒരു ബിഗ് ബാങ് സ്ഫോടനത്തിലൂടെയാണ് ഉണ്ടായതെന്ന അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ഈ സിദ്ധാന്തത്തിന് കൂടുതൽ പിന്തുണ നൽകി. കൗതുകമുണർത്തുന്ന വസ്തുത: ശരീരം തളർന്ന ഹോക്കിംഗ് ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയാണ് സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കവിളിന്റെ ചലനം ഉപയോഗിച്ചാണ് അദ്ദേഹം കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഭാവമേതം മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: ഒരു കുട്ടിയുടെ തലച്ചോർ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കെട്ടിടം പടിയുന്നത് പോലെ ഓരോ ദിവസത്തെ അനുഭവങ്ങളും ഓരോ നിമിഷത്തെ വൈകാരിക പ്രതികരണങ്ങളുമാണ് കുട്ടിയുടെ തലച്ചോറിലെ ന്യൂറൽ വയറിങ്ങിനെ രൂപപ്പെടുത്തുന്നത്. ഈ പ്രക്രിയയിൽ വീടിന്റെ അന്തരീക്ഷത്തിന്, പ്രത്യേകിച്ച് അവിടെ നിലനിൽക്കുന്ന ശാന്തതയ്ക്കും സംഘർഷങ്ങൾക്കും നിർണായകമായ പങ്കുണ്ട്. വീട്ടിലെ സംഘർഷങ്ങൾ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ വളരുന്ന തലച്ചോറിനെ ശാസ്ത്രീയമായി സ്വാധീനിക്കുന്നതെന്നും മാതാപിതാക്കൾക്ക് ഈ വളർച്ചയെ എങ്ങനെ ആരോഗ്യകരമായി നിലനിർത്താമെന്നും മനസ്സിലാക്കിയിരിക്കണം. ഒരു കുഞ്ഞിന്റെ തലച്ചോറ് വളരെ വേഗത്തിൽ വളരുന്നതിനാൽ അത് ചുറ്റുമുള്ള എല്ലാ സംവേദനങ്ങളോടും, അതായത് ശബ്ദം, ഭാവം, സ്പർശം, ഇവയോടെല്ലാം പ്രതികരിക്കും. വീട് സ്നേഹം കൊണ്ടും ശാന്തത കൊണ്ടും നിറയുമ്പോൾ തലച്ചോറിലെ ന്യൂറൽ പാതകൾ സ്ഥിരതയോടെയും സന്തുലിതമായും വളരും. ഇത് കുട്ടിയുടെ വൈകാരിക നിയന്ത്രണം, പഠനശേഷി, ഓർമ്മശക്തി എന്നിവയ്ക്ക് ശക്തമായ അടിത്തറ നൽകും. കുട്ടികൾ സംസാരത്തിന്റെ സ്വരത്തോടും മുഖഭാവങ്ങളോടും വളരെ സെൻസിറ്റീവാണ് എന്ന് മറന്നുപോകരുത്. വാക്കുകൾ ഉപയോഗിച്ച് മാതാപിതാക്കൾ തർക്കിക്കുമ്പോൾ പോലും അതിലെ ഉയർന്ന ശബ്ദവും ഭയപ്പെടുത്തുന്ന മുഖഭാവങ്ങളും തലച്ചോറ് പെട്ടെന്ന് ഭീഷണിയായി, അതായത് ത്രിട്ടായി തിരിച്ചറിയും. മസ്തിഷ്ക സ്കാനുകൾ സൂചിപ്പിക്കുന്നത് വീട്ടിലെ നിരന്തരമായ പിരിമുറുക്കം തലച്ചോറിലെ പ്രധാന ഭാഗങ്ങളെ സ്വാധീനിച്ചേക്കാം എന്നതാണ്. വൈകാരിക നിയന്ത്രണത്തിനും തീരുമാനമെടുക്കാനും സഹായിക്കുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് പോലുള്ള ഭാഗങ്ങൾ ഈ സമ്മർദ്ദത്തോട് പ്രതികരിച്ചു വളരുന്നു. സ്ഥിരമായ സമ്മർദ്ദ സിഗ്നലുകൾ ആരോഗ്യകരമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. മാതാപിതാക്കൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുമ്പോൾ കുട്ടിയുടെ നാഡീവ്യൂഹം അതിജീവന മോഡൽ ജാഗരൂകരായി തുടരുന്നു, അതായത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. ഈ അവസ്ഥയിൽ ശരീരം കോർട്ടിസോൾ പോലുള്ള സമ്മർദ്ദ ഹോർമോണുകൾ പുറത്തുവിടുന്നു. ഈ ഹോർമോണുകൾ യഥാർത്ഥത്തിൽ കടുപ്പമുള്ള അപകടഘട്ടങ്ങളിൽ മാത്രം പുറത്തുവരേണ്ടവയാണ്, അല്ലാതെ ദൈനംദിന ജീവിതത്തിലല്ല എന്നോർക്കുക. ദീർഘകാലം ഈ ഹോർമോണുകൾ തലച്ചോറിൽ ഉയർന്ന അളവിൽ നിലനിൽക്കുന്നത് വികാരങ്ങളെ നിയന്ത്രിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗങ്ങളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. സംഘർഷത്തിന് നിരന്തരം സാക്ഷ്യം വഹിക്കുന്ന കുട്ടികൾക്ക് പലപ്പോഴും താഴെ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധക്കുറവ് അഥവാ അറ്റൻഷൻ ഇഷ്യൂസാണ് ഇതിൽ ഏറ്റവും പ്രധാനം, അതായത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം. രണ്ടാമത്തേത് ഉത്കണ്ഠയാണ്, അതായത് നിരന്തരമായ ഭയം കാരണം ഉണ്ടാകുന്ന ഉത്കണ്ഠ രോഗങ്ങൾ. വൈകാരികമായ തളർച്ച അഥവാ ഇമോഷണൽ ഓവർവം ആണ് അടുത്തത്, അതായത് ചെറിയ കാര്യങ്ങൾ പോലും അതിവൈകാരികമായി പ്രതികരിക്കേണ്ടി വരുന്ന അവസ്ഥ. തലച്ചോറ് ചുറ്റുപാടുകൾക്കനുസരിച്ച് അതിജീവിക്കാൻ വേണ്ടി മാറുന്നു, പക്ഷേ അതിന് നിശബ്ദമായൊരു വില നൽകേണ്ടി വരുന്നു. മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, കുട്ടികൾക്ക് വേണ്ടത് പൂർണ്ണതയല്ല, സുരക്ഷയാണ്. മാതാപിതാക്കൾ തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോൾ മൃദുവായി സംസാരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ദേഷ്യം നിയന്ത്രിക്കാനായി ഒരു ഇടവേള എടുക്കുക. ഈ ചെറിയ പ്രവൃത്തികൾ കുട്ടിയുടെ സുരക്ഷാബോധത്തെ സംരക്ഷിക്കും. തലച്ചോറ് ഏറ്റവും ശക്തമായി വളരുന്നത് അത് സുരക്ഷിതമാണെന്ന് തോന്നുമ്പോഴാണ്. ഭയമില്ലാതെ കാര്യങ്ങൾ പര്യവേഷണം ചെയ്യാനും കളിക്കാനും വികാരങ്ങൾ പ്രകടിപ്പിക്കാനും സാധിക്കുന്ന അന്തരീക്ഷമൊരുക്കുക എന്നത് പരമപ്രധാനമാണ്. ചെറിയ കാര്യങ്ങളിലൂടെ പോലും സമ്മർദ്ദത്തെ ഇല്ലാതാക്കാൻ കഴിയും. ഒരുമിച്ച് വായിക്കുക, അവർ പറയുന്നത് ശ്രദ്ധിക്കുക, കെട്ടിപ്പിടിക്കുക. ഈ സ്നേഹപ്രകടനങ്ങൾ കുട്ടിയുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും തലച്ചോറിന് ചുറ്റുമുള്ള ലോകം സുസ്ഥിരമാണെന്ന് വീണ്ടും പഠിപ്പിക്കുകയും ചെയ്യും. തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് അല്പസമയം കണ്ടെത്തി ലളിതമായ സംഭാഷണങ്ങൾക്കും സ്പർശനത്തിനും സമയം നൽകുന്നത് കുട്ടിയുടെ തലച്ചോറിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഔഷധമാണ്. കുടുംബത്തിലെ സംഘർഷങ്ങൾ ഒരു കുട്ടിയുടെ ഭാവിയെ പൂർണ്ണമായും നിർവചിക്കുന്നില്ല, കാരണം തലച്ചോറിന് മാറ്റം വരുത്താനുള്ള പ്ലാസ്റ്റിസിറ്റി എന്ന് അത്ഭുതകരമായ കഴിവുണ്ട്. വീടിന്റെ അന്തരീക്ഷം കൂടുതൽ ആരോഗ്യകരമാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ കുട്ടിയുടെ തലച്ചോറിന് ആത്മവിശ്വാസത്തോടെയും വൈകാരിക ശക്തിയോടെയും വളരാൻ സാധിക്കും. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ജനിതകപരമായ സമ്മാനം എന്തെന്നറിയുമോ? സ്നേഹവും ശാന്തതയും നിറഞ്ഞ ഒരു വീടാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേദം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. വെല്ലുവിളികൾ നേരിടാൻ ഗ്ലോബൽ സൌത്തിനും സഹായം ലഭ്യമാക്കണമെന്ന ഇന്ത്യയുടെ ആഹ്വാനവുമായി 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. അടുത്ത അധ്യക്ഷ പദം ചൈനയ്ക്ക്. ഉഭയകക്ഷി സഹകരണത്തിന് കൂടുതൽ കരുത്തുപകരാൻ ബ്രിക്സ് ഉച്ചകോടിക്കിടെ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമ്പത്തിക ധനകാര്യ സഹകരണം ഉറപ്പാക്കുന്നതിന് ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കേരളത്തിലെത്തി. കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വീകരണമൊരുക്കി സംസ്ഥാന സർക്കാർ. ഇന്തോനേഷ്യയിൽ യാത്രാബോട്ട് മുങ്ങി 130-ലധികം പേരെ കാണാതായി. 6 മരണം സ്ഥിരീകരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി സമാപിച്ചു. ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാവി നയങ്ങളും നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ മുന്നോട്ട് വച്ചു. വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങളുടെ പ്രയോജനങ്ങൾ ബ്രിക്സ് കൂട്ടായ്മയിൽ മാത്രം ഒതുങ്ങരുതെന്നും ഗ്ലോബൽ സൌത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവയെ ലഭ്യമാക്കണമെന്നും ശ്രീ മോദി ആവശ്യപ്പെട്ടു. അടുത്ത അധ്യക്ഷ പദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ഉച്ചകോടിയിൽ അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം ഭാവി സഹകരണങ്ങൾക്ക് വ്യക്തമായ വഴി തെളിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ബ്രിക്സ് കൂട്ടായ്മ 3-ാം ദശകത്തിലേക്ക് കടക്കുന്ന വേളയിൽ സാധാരണക്കാരുടെ ജീവിതത്തിന് നേരിട്ട് പ്രയോജനം ലഭിക്കുന്നതിനായുള്ള കർമ്മപദ്ധതികൾ നടപ്പാക്കണമെന്ന് ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. മഹാമാരികൾ, കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ദുരന്തങ്ങൾ, വിതരണ ശൃംഖലയിലുണ്ടാകുന്ന തടസ്സങ്ങൾ എന്നിവ ഇന്നത്തെ ലോകത്ത് ഒരു പ്രദേശത്തു മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിനാൽ വെല്ലുവിളികൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ഉടൻ നടപടികൾ സ്വീകരിക്കാൻ ഏകോപിത മുൻകൂർ അറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സിൽ ധാരണയായി.
2: പിച്ചിലെ ദോ ദിനോ കി ഹമാരി ചർച്ചാവോ നെ ഹമാരാ വിശ്വാസ് ഓർ മജ്ബൂത് കിയാ ഹൈ കി ബ്രിക്സ് കേവൽ ദേശോ കാ സമൂഹ് നഹി സൊല്യൂഷൻസ് കാ ഏക് ഇക്കോസിസ്റ്റം ഹൈ.
1: സാങ്കേതിക വിദ്യകളെയും സുപ്രധാന ധാതുക്കളെയും ആയുധമാക്കുന്നത് ആഗോള പുരോഗതിക്ക് തടസ്സമാകുമെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാൻ ബ്രിക്സ് ഇൻക്യുബേറ്റർ നെറ്റ്വർക്ക്, ബ്രിക്സ് സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഫണ്ട് എന്നിവയും ഇന്ത്യ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഉച്ചകോടിയിൽ മാറ്റങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രഖ്യാപനങ്ങൾക്കും ആശയങ്ങൾക്കും ഉപരിയായി പ്രായോഗിക തീരുമാനങ്ങളിലൂടെ താഴെത്തട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സമയബന്ധിത നടപടികൾ വേണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഒരു റിപ്പോർട്ട്.
1: ചെറുകിട സംരംഭങ്ങളെ സാങ്കേതികവിദ്യ, ധനസഹായം, പുതിയ വിപണികൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതിന് ബ്രിക്സ് MSME സഹകരണ പോർട്ടൽ ഇന്ത്യ നിർദ്ദേശിച്ചു. നഗരങ്ങൾ തമ്മിൽ മികച്ച രീതികൾ പങ്കുവയ്ക്കുന്നതിനായി ബ്രിക്സ് അർബൻ മൊബിലിറ്റി ഹബും ഇന്ത്യ സ്ഥാപിച്ചു. വിതരണ ശൃംഖലകൾ ശക്തമാക്കുന്നതിന് പ്രത്യേക ചട്ടക്കൂട് വഴിയൊരുക്കും. കർഷകരുടെ ആവശ്യങ്ങൾക്കായി ബ്രിക്സ് നെറ്റ്വർക്ക് ഓൺ ഡിജിറ്റൽ അഗ്രികൾച്ചർ, ഊർജ്ജ സംരക്ഷണത്തിനായി ബ്രിക്സ് ഡിജിറ്റൽ മികവിന്റെ കേന്ദ്രം എന്നിവ പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. കസാഖിസ്ഥാൻ പ്രസിഡന്റ് കാസിം ജോമാട്ട് ടോക്കയേവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വാണിജ്യ, പ്രതിരോധ, ഊർജ്ജ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്തു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സസിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രാദേശിക വികസനം ചർച്ചയായി. ആസിയാൻ അധ്യക്ഷ രാജ്യമായ ഫിലിപ്പീൻസിന്റെ പ്രസിഡന്റ് ഫെർഡിനാൻഡ് ആൻ മാർക്കോസ് ജൂനിയറുമായി നടത്തിയ ചർച്ചയിൽ പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ധാരണയായി. ഇന്തോനേഷ്യ, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി പ്രസിഡന്റുമാരുമായും ശ്രീ മോദി ചർച്ച നടത്തി. ഉച്ചകോടിക്കിടെ കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ജംഷിദ് കുച്ച്കറോവുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ് രാജകുമാരനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം, പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങൾ എന്നീ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ആശയവിനിമയം നടത്തി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് വിയറ്റ്നാം പ്രതിരോധ ഉപമന്ത്രി ഗുയൻ താങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. സൌഹൃദ ബന്ധം ശക്തിപ്പെടുത്തൽ, പ്രാദേശിക സുരക്ഷ മെച്ചപ്പെടുത്തൽ, സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്നിവയിൽ ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിന് ലഭിച്ച അംഗീകാരം ഈ മേഖലയിലെ ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ബ്രിക്സ് ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിനായി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വിദഗ്ധ കർമ്മസമിതി അംഗരാജ്യങ്ങൾക്ക് അറിവ് പങ്കുവയ്ക്കാനും ഗവേഷണം ശക്തിപ്പെടുത്താനും വേദിയൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക സന്ദർശനത്തിനായി കേരളത്തിലെത്തി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. സംസ്ഥാന സർക്കാരിനുവേണ്ടി കൃഷിമന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. കേരളത്തിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് അദ്ദേഹം കത്തയച്ചു. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി പി കെ ബഷീർ. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തുക അനുവദിച്ചത്. ഇന്തോനേഷ്യയിൽ 240ലധികം പേരുമായി സഞ്ചരിച്ച യാത്രാ ബോട്ട് മറിഞ്ഞ് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 130ലധികം പേരെ കാണാതായി. ഇതുവരെ 6 മരണം സ്ഥിരീകരിച്ചു. ജാവാക്കടലിൽ മോശം കാലാവസ്ഥയെ തുടർന്നാണ് ബോട്ട് മറിഞ്ഞത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. പരമ്പരയിലെ 3 കളികളും നടക്കുന്നത് ഡൽഹിയിലാണ്. T20 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. ജൂനിയർ ഏഷ്യ കപ്പ് പുരുഷ വനിതാ കിരീടങ്ങൾ ഇന്ത്യയ്ക്ക്. ആതിഥേയരായ ചൈനയെ തോൽപ്പിച്ചാണ് വനിതാ ടീം തുടർച്ചയായ 3 തവണയും കിരീടം സ്വന്തമാക്കിയത്. ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീമും കിരീടം നിലനിർത്തി. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 11:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ അരീന സബലങ്കയെ പരാജയപ്പെടുത്തി എലീന റൈബാക്കിന് കിരീടം നേടി. കേരളത്തിൽ ഇന്നും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB. രാത്രി 12:45 വരെയാണ് നിയന്ത്രണം. കേരളത്തിൽ നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. വെള്ളപ്പൊക്കം ബാധിച്ച ബത്രാവതി മേഖലയിലെ ഗതാഗത സൌകര്യം പുനഃസ്ഥാപിക്കുന്നതിനായി 70 മീറ്റർ നീളമുള്ള ബെയ്ലി പാലത്തിന്റെ ഭാഗങ്ങളുടെ ആദ്യ ബാച്ച് നേപ്പാളിലെത്തിച്ച് ഇന്ത്യ. നേപ്പാൾ റോഡ് വിഭാഗത്തിന് സാമഗ്രികൾ കൈമാറിയതായി നേപ്പാളിലെ ഇന്ത്യൻ അംബാസിഡർ നവീൻ ശ്രീവാസ്തവ അറിയിച്ചു. ഹിന്ദി ദിവസ് ആഘോഷങ്ങളുടെയും 6th അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ മുംബൈയിൽ നിർവഹിക്കും. ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനായി മികച്ച സംഭാവന നൽകിയ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി 2025-26 രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. താമസം, പോഷകാഹാരം, ആരോഗ്യ പരിപാലന സേവനങ്ങൾ, വിനോദം, മറ്റാവശ്യ സഹായ സൌകര്യങ്ങൾ എന്നിവയിലൂടെ 288,000 മുതിർന്ന പൌരന്മാർക്ക് പ്രയോജനം ലഭിച്ചതായി സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം സെക്രട്ടറി സുധാംശ് പന്ത് അറിയിച്ചു. മുതിർന്ന പൌരന്മാർക്ക് പരിചരണവും അവശ്യ സഹായവും ലഭ്യമാക്കുന്നത് ശക്തിപ്പെടുത്തുന്നതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 142 പുതിയ സീനിയർ സിറ്റിസൺ ഹോമുകൾക്ക് അനുമതി നൽകിയതായി അദ്ദേഹം പറഞ്ഞു. യമനിൽ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ സൌദി അറേബ്യയ്ക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. സൌദിയിലെ ഷറൂറ പ്രവിശ്യയിലുള്ള സൈനിക താവളം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതി സൈനിക വക്താവ് അവകാശപ്പെട്ടു. അതേസമയം ഹൂതി വിമതരുടെ മുന്നേറ്റം ആശങ്കാജനകമാണെന്ന് യമനിലെ സൌദി പിന്തുണയുള്ള സർക്കാർ വ്യക്തമാക്കി. ഇത് യമനിൽ വീണ്ടും ആഭ്യന്തര യുദ്ധത്തിന് വഴിതെളിക്കുമെന്ന ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വെല്ലുവിളികൾ നേരിടാൻ ഗ്ലോബൽ സൌത്തിനും സഹായം ലഭ്യമാക്കണമെന്ന ഇന്ത്യയുടെ ആഹ്വാനവുമായി 18th ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. അടുത്ത അധ്യക്ഷപദം ചൈനയ്ക്ക്. ഉഭയകക്ഷി സഹകരണത്തിന് കൂടുതൽ കരുത്തു പകരാൻ ബ്രിക്സ് ഉച്ചകോടിക്കിടെ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമ്പത്തിക ധനകാര്യ സഹകരണം ഉറപ്പാക്കുന്നതിന് ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്രധനമന്ത്രി നിർമ്മല സീതാരാമൻ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കേരളത്തിലെത്തി. കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വീകരണമൊരുക്കി സംസ്ഥാന സർക്കാർ. ഇന്തോനേഷ്യയിൽ യാത്രാ ബോട്ട് ജാവ കടലിൽ മുങ്ങി 130-ലധികം പേരെ കാണാതായി. 6 മരണം സ്ഥിരീകരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

ബയോസ്കോപ്പിൽ ഇന്ന് ആദ്യ ഗാനം ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. സംഗീതം വിദ്യാസാഗർ, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം പി ജയചന്ദ്രൻ.

സമ്മർ ഇൻ ബദ്രഹിം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം വിദ്യാസാഗർ, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസും ചിത്രയും.

കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി ബയോസ്കോപ്പിൽ കേൾക്കാൻ പോകുന്നത്. സംഗീതം എം ജി രാധാകൃഷ്ണൻ, ഗാനരചന ഒ എൻ വി കുറുപ്പ്, ആലാപനം എം ജി ശ്രീകുമാർ.

ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം ഔസേപ്പച്ചൻ, ഗാനരചന എസ് രമേശൻ നായർ, ആലാപനം സന്തോഷ് കേശവ്.

ബയോസ്കോപ്പിൽ ഇനി ദോസ്ത് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം വിദ്യാസാഗർ, ഗാനം രചിച്ചത് എസ് രമേശൻ നായർ, ആലാപനം ശ്രീനിവാസ്.

ബയോസ്കോപ്പിലിനി മേഘമൽഹാർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനം രചിച്ചത് ഒ എൻ വി കുറുപ്പ്, സംഗീതം എസ് രമേശൻ നായർ, ആലാപനം പി ജയചന്ദ്രനും കെ എസ് ചിത്രയും.

തുമ്പോളി കടപ്പുറം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ സംഗീതം നൽകിയിരിക്കുന്നത് സലീൽ ചൗധരി, ഗാനം രചിച്ചത് ഒ എൻ വി കുറുപ്പ്, ഗാനാലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിലിനി മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം വിദ്യാസാഗർ, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം വി ദേവാനന്ദ്, സുജാതാ മോഹൻ.

നരസിംഹം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. സംഗീതം എം ജി രാധാകൃഷ്ണൻ, രചന ഗിരീഷ് പുത്തഞ്ചേരി, ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കേരള സർക്കാരിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അഗ്രി ടെക്നോളജി മീറ്റ് 2026 കൃഷിവകുപ്പ് മന്ത്രി 2026 സെപ്റ്റംബർ 14 രാവിലെ 9:30 ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനതല കാർഷിക ഡ്രോൺ പൈലറ്റ് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും നടത്തുന്നതാണ്. PMRKVY 2026-27 ഭാഗമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ പദ്ധതിയിൽ കാർഷിക യന്ത്രങ്ങൾക്കായി അർഹരായ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള 2nd ലോട്ടറി നടപടികൾ സെപ്റ്റംബർ 22 മുതൽ ആരംഭിക്കും. സെപ്റ്റംബർ 22 മുതൽ 15/10/2026 വൈകിട്ട് 5 മണി വരെയാണ് കാലയളവ്. ലോട്ടറി നറുക്കെടുപ്പ് 16/10/2026 രാവിലെ 10:30. അർഹരായ അപേക്ഷകർ DBT മുഖേന ലഭിക്കുന്ന അപേക്ഷ അഗ്രി മെഷീനറി നിർദ്ദേശങ്ങളനുസരിച്ച് നടപടികൾ പൂർത്തിയാക്കണം. അംഗീകരിച്ച ലക്ഷ്യത്തെക്കാൾ അർഹരായ അപേക്ഷകരുടെ എണ്ണം കൂടുതലുള്ള സാഹചര്യത്തിൽ ഓൺലൈൻ ലോട്ടറി സംവിധാനത്തിലൂടെയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0477-2226-0475-0471-2306-4748 എന്നീ ഫോൺ നമ്പറുകളിലോ SMAMKerala@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 20,000, 2nd സമ്മാനം 10,000, 3rd സമ്മാനം 5,000, പ്രോത്സാഹന സമ്മാനം 1,000 വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാർ തിരുവനന്തപുരം 695003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078-09-5860 എന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 14/9/2026. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽ കൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ സെപ്റ്റംബർ 16, 17 എന്നീ തീയതികളിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9383-8-8-8-3-4-4-2-4, 9539-64-2-4-7-2 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.
0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോയിൽ ഇനി കരുണാസായി വാർത്തകൾ കേൾക്കാം. വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. പ്രമുഖ മാനസിക ആരോഗ്യ ഉപദേഷ്ടാവും ആക്ടിവിസ്റ്റുമായ സെഹർ ഹാഷ്മിയും സംഘവും 18 സെപ്റ്റംബർ കരുണാസായി ലഹരി വിമുക്ത മാനസിക ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുന്നു. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള സാമൂഹികമായ അപകർഷതാബോധവും തടസ്സങ്ങളും തകർത്തെറിയുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹിയിൽ നിന്ന് കന്യാകുമാരി വരെ ഇവർ നടത്തുന്ന ബൈക്ക് യാത്രയുടെ ഭാഗമായാണ് സന്ദർശനം. 10 വർഷത്തോളം നീണ്ട കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെയും വിഷാദത്തെയും അതിജീവിച്ച് വാർത്തകളിൽ ഇടം നേടിയ സെഹർ ഹാഷ്മി അന്നേ ദിവസം രാവിലെ 10:30 കരുണാസായിൽ നടക്കുന്ന പ്രത്യേക സ്വീകരണ ചടങ്ങിലും തുടർന്ന് നടക്കുന്ന ബോധവൽക്കരണ ആശയവിനിമയത്തിലും പങ്കെടുക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവനന്തപുരം ജില്ല നേതൃത്വം നൽകും. കരുണാസായിൽ 13 സെപ്റ്റംബർ ഞായറാഴ്ച വൈകുന്നേരം കവി സമ്മേളനവും കാവ്യചർച്ചയും സംഘടിപ്പിക്കുന്നു. കരുണാസായിയിലെ സൂര്യകാന്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കാവ്യ സദസ് പ്രമുഖ കവി KNP ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കുറുഞ്ചിലക്കോട് ബാലചന്ദ്രൻ, GS ജയചന്ദ്രൻ, വിജു കൊന്നമൂട്, T ജോസ്, BS രാജീവ് എന്നിവരുടെ കവിതകൾ ചർച്ച ചെയ്യും. തുടർന്ന് നടക്കുന്ന കവി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മറ്റു കവികൾക്കും കവിതകൾ ആലപിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും. കരുണാസായി റേഡിയോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതമുണ്ട് എന്ന് കരുണാസായി അധികൃതർ അറിയിച്ചു. 2027 ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന സൈക് ഫെസ്റ്റിന്റെ നടത്തിപ്പിന് കോർഡിനേറ്ററുടെ ഒഴിവുണ്ട്. ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഭക്ഷണം, താമസം എന്നിവ കഴിച്ച് 5 മാസത്തേക്ക് 30,000 രൂപ റെമ്യൂണറേഷൻ ലഭിക്കും. താൽപര്യമുള്ളവർ ഡയറക്ടർ കരുണാസായി വെള്ളനാട് തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷ അയയ്ക്കുകയോ കരുണാസായി @tvpm@gmail.com എന്ന മെയിലിൽ അപേക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9496101530 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് കരുണാസായി അപേക്ഷ ക്ഷണിച്ചു. കരുണാസായി റേഡിയോയുടെ കീഴിൽ ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് അപേക്ഷിക്കാം. ഏതെങ്കിലും മീഡിയ കോഴ്സിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 7,500 രൂപ സ്റ്റൈപ്പൻഡോടുകൂടിയ ഫെല്ലോഷിപ്പിന്റെ കാലാവധി 1 വർഷമാണ്. താൽപര്യമുള്ളവർ സ്റ്റേഷൻ ഡയറക്ടർ കരുണാസായി റേഡിയോ വെള്ളനാട് 6955543 എന്ന വിലാസത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 10 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. അഭിമുഖത്തിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. അപേക്ഷകൾ

0: karunasai@gmail.com അയക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 8891884912 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുണാസായിയിലെ ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ അഡിക്റ്റ് വാർഡിൽ സൌജന്യ ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ മാസത്തെ ബാച്ചിലേക്കാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കായിരിക്കും സൌജന്യ ചികിത്സ ലഭ്യമാകുന്നത്. വിശദവിവരങ്ങൾക്ക് 9539240844 9539240844 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 ഒക്ടോബർ 10 മാനസിക ആരോഗ്യ ദിനം. ലിംഗപദവിയും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ 10 പേജിൽ കവിയാത്ത ലേഖന മത്സരം നടക്കുന്നു. ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ലേഖനം അയക്കുമ്പോൾ കോളേജ് പ്രിൻസിപ്പാളിന്റെയോ വകുപ്പ് മേധാവിയുടെയോ സാക്ഷ്യപത്രം കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ലേഖനങ്ങൾ പ്രോഗ്രാം കോർഡിനേറ്റർ, മാനസിക ആരോഗ്യ ദിനം, കരുണാസായി, വെള്ളനാട്, 695543 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ karunasai.tvpm@gmail.com എന്ന മെയിലിലേക്കോ അയക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 906-1155-919 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 മാനസിക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി കരുണാസായി ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. സല്യൂട്ടേഷൻ ഓഫ് ദ ഡേ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB ഉണ്ടായിരിക്കണം. ഒരാൾക്ക് പരമാവധി 4 ഫോട്ടോകൾ വരെ അയക്കാവുന്നതാണ്. എഡിറ്റ് ചെയ്ത ഫോട്ടോകളോ നിർമ്മിത ബുദ്ധി നിർമ്മിച്ച ഫോട്ടോകളോ പരിഗണിക്കുന്നതല്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കരുണാസായിയുടെ മാനസിക ആരോഗ്യ പരിപാടികളിൽ ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 3000 രൂപയും 2nd സമ്മാനം 2000 രൂപയും 3rd സമ്മാനം 1500 രൂപയും 10 പേർക്ക് 1000 രൂപ വീതം പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. എൻട്രികൾ കരുണാസായി, വെള്ളനാട്, തിരുവനന്തപുരം, 695543 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ karunasai.tvpm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9526574220 9526574220എന്ന നമ്പരിൽ അപേക്ഷിക്കാവുന്നതാണ്. കരുണാസായി വാർത്തകൾ സമാപിച്ചു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് MD തിരക്കഥകളിലൂടെയുള്ള സഞ്ചാരമാണ്. ഭാരതപ്പുഴയും വളവനാടൻ ഗ്രാമങ്ങളും ഭാഷയും വേഷവും നാലുകെട്ടും അമ്മാവനും മരുമക്കളും മുറപ്പെണ്ണും ഭാവുകത്ത പരിണാമങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് അദ്വിതീയമായ ഒരു ചലച്ചിത്ര പ്രപഞ്ചം സൃഷ്ടിച്ച MD എന്ന MD വാസുദേവൻ നായർ. തിരശീലയിൽ പുഴയും മണൽപ്പുറവും നിലാവും കവിതകളോ കഥകളോ ആയി പരിണമിപ്പിച്ച ആൾ. മലയാള ചലച്ചിത്രത്തിൽ സാഹിത്യത്തെ ചാലിച്ചു ചേർത്ത എഴുത്തുകാരൻ. സാമൂഹിക പരിഷ്കാരത്തിന്റെ ശീലുകളെ ചലച്ചിത്രത്തിന്റെ വ്യാകരണങ്ങളോട് ചേർത്തുവച്ച സംവിധായകൻ. ഓരോ തിരക്കഥയും ഓരോ പാഠപുസ്തകങ്ങളാണെന്ന് നമ്മളെ സദാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കഥാകൃത്ത്. MD കഥ വായിക്കുമ്പോൾ നമ്മളെ മറന്നുപോകും. തിരക്കഥകൾ വായിക്കുമ്പോൾ ഈ ലോകം തന്നെ നമ്മൾ മറന്നുപോകും. മറ്റു തിരക്കഥകൾക്കൊന്നുമില്ലാത്ത വല്ലാത്തൊരു റീഡബിലിറ്റി എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്റെ തിരക്കഥകൾ സ്വന്തമാക്കിയിരിക്കുന്നത്? അത്രയേറെ പ്രതിഭാവിലാസത്തിന്റെ വെളിച്ചം ഉൾച്ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെയാണ്.

മുറപ്പെണ്ണ എന്ന ചിത്രം പിറന്നത് എം ടി സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന കഥ തിരക്കഥയാക്കിയതിലൂടെയാണ്. മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായത്തിലേക്ക് ജീവിതം മാറി. ബന്ധങ്ങൾ പിരിയേണ്ടതായി വന്നു. എല്ലാത്തിനും മോഹസാക്ഷിയായി പുഴ. മരുമക്കത്തായത്തിന്റെ പ്രതീകമാണ് മുറപ്പെണ്ണ്. മുറപ്പെണ്ണിന്റെ ആത്മഹത്യയിലാണ് ചിത്രം അവസാനിക്കുന്നത്. പുതിയ കാലത്തിന് ദരിദ്രയായ അവളെ വേണ്ട. പുതിയ ശീലുകൾക്ക് ചേർന്നതല്ല അവളുടെ തനിനാടൻ രീതികൾ. നഗരത്തിലെ ആരവങ്ങളിൽ അലിഞ്ഞു ചേരാൻ അവൾക്കാവില്ല. അവൾ ഈ ലോകത്ത് അപ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ ലോകം ഉപേക്ഷിക്കേണ്ടതായി വരുന്നു. എന്നാലാകട്ടെ, മുറപ്പെണ്ണെന്ന ചലച്ചിത്രം സ്ത്രീ സാഹോദര്യത്തിന്റെ പര്യായമാകുന്നതും നമുക്ക് കാണാം. നാത്തൂന്മാരായ ലക്ഷ്മിയമ്മയും മാധവിയമ്മയും തമ്മിൽ പിരിയാൻ വിഷമിക്കുന്നു. അവർക്ക് പരസ്പരം നന്നായി അറിയാം. ഭാഗം വെച്ച് വേറെ വീട്ടിലേക്ക് പോകുമ്പോൾ മാധവിയമ്മ ഇടനെഞ്ച് പൊട്ടിക്കരയുന്നു. മുതല് പങ്കിട്ടു എങ്കിലും സ്നേഹം പങ്കിടാൻ ആരെക്കൊണ്ടും ആവില്ലല്ലോ എന്ന് പറഞ്ഞാണ് ലക്ഷ്മിയമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത്.

അച്ഛൻ പല രീതിയിൽ മലയാളത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും നിർണായകമായത് ജി ശങ്കരക്കുറുപ്പിന്റെ പെരുന്തച്ഛൻ എന്ന കവിതയാണ്. തച്ഛനായാലും ഞാനൊരച്ഛനല്ലാതായി പോമോ എന്ന് പെരുന്തച്ഛൻ ആത്മഗതപ്പെടുന്ന കാവ്യം. വയലോപ്പിള്ളിയും തച്ഛന്റെ മകനെ അവതരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ അത്രയും പരിചിതമായിരിക്കെയാണ് എം ടി പെരുന്തച്ഛന്റെ തിരക്കഥയൊരുക്കുന്നത്. കലാവിദ്യയിലെ അസൂയയേക്കാൾ എം ടിയുടെ പെരുന്തച്ഛനിൽ മേഴ്ചു നിൽക്കുന്നത് വിശ്വാസ പ്രമാണങ്ങളുടെ നേരെ ഉയർത്തിയ വെല്ലുവിളികളാണ്. അവമതികൾ ഏറെ അനുഭവിക്കേണ്ടി വരുന്ന കഥാപാത്രമാണ് എം ടിയുടെ പെരുന്തച്ഛൻ. നവരാത്രി കാലത്തേക്ക് ഇയാൾ പണി തീർത്തു തരും എന്നുറപ്പാണോ? പണി പകുതിക്ക് വച്ച് പിണങ്ങിപ്പോയ കഥകളാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. നമ്പൂരിക്ക് പറച്ചിയിലുണ്ടായ കുട്ടിയെ ഉപേക്ഷിച്ച് ആശാരിമാർ വളർത്തി. അത് മനസ്സിലാക്കി തരാൻ ഇപ്പോൾ ഒരു ആശാരി പറയേണ്ടി വന്നോലോ? സ്വന്തം ജന്മത്തിന്റെ പേരിൽ നായികയാൽ പെരുന്തച്ഛൻ അതിശയിപ്പിക്കപ്പെടുകയാണ്. മാമ്പറ്റ ഉണ്ണി നമ്പൂതിരിയുടെ സുഹൃത്താണ് പെരുന്തച്ഛൻ. ചിത്രത്തിന്റെ ആദ്യം കൽനാട്ടിക്കാറ്റ് തടഞ്ഞു എന്ന് കേട്ടപ്പോഴേ തോന്നി വെറും തച്ഛനല്ല പെരുന്തച്ഛനാണെന്ന് എന്ന് പുകഴ്ത്തുന്ന ഉണ്ണി നമ്പൂതിരി ചിത്രത്തിന്റെ ഒടുവിൽ കലശം തുടങ്ങി ആശാരി മാറി നിൽക്ക് തൊട്ടശുദ്ധമാക്കല്ലേ എന്ന് പറഞ്ഞ് അപമാനിക്കുന്നു. പ്രതിഫലം വാങ്ങാൻ പോലും നിൽക്കാതെ പെരുന്തച്ഛൻ ഇറങ്ങിപ്പോകുന്നു. അവഗണിക്കപ്പെടുന്നതിന്റെ വേദന, അവമതിക്കപ്പെടുന്നതിന്റെ നൊമ്പരം, അതൊക്കെ പെരുന്തച്ഛൻ എന്ന ചലച്ചിത്രം വല്ലാതെ സംവദിക്കുന്നുണ്ട്.

വരുത്തുവിൻ ഉപായത്താൽ ഋഷ്യശൃംഗർഷിപുത്രനെ മയക്കി വിശ്വസിപ്പിച്ച നാട്ടിൽ ശോഭനമാർഗളെ. ബ്രാഹ്മണൻ എന്തുകൊണ്ട് അംഗരാജ്യം വിയർത്തു, വിളറി, കരിഞ്ഞുണങ്ങി, മഴയില്ലാത്ത ദേശമായി. മഹാഭാരതം വനപർവം തീർത്ഥയാത്രാപർവത്തിലെ വെറും നാലു ഖണ്ഡങ്ങൾ. മുത്തിപ്പെണ്ണാണ് ലോമപാദനോട് മറുപടി പറഞ്ഞത്, അത്തപോധരനെ കൊണ്ടു പോരാൻ യത്നിച്ചിടാം, എനിക്കിഷ്ടകാമങ്ങൾ അങ്ങ് കൽപ്പിച്ചിടണം. അവൾ അതിസമർത്ഥമായി ഋഷ്യശൃംഗനെ അംഗരാജ്യത്തിൽ കൊണ്ടുവന്നു. മാൻപേട പെറ്റ തേജസ്വിയെ ഭയന്ന ഇന്ദ്രൻ അംഗരാജ്യത്തിന് മഴ കോരിച്ചൊരിഞ്ഞുകൊടുത്തു. ഈ കഥാതന്തുവിനെയാണ് MD വൈശാലിയാക്കിയത്. ഈ കഥാതന്തു ആദ്യം മലയാളത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് വൈലോപ്പിള്ളിയുടെ ഋഷ്യശൃംഗൻ എന്ന നാടകത്തിലാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് MDയിൽ നിന്ന് വൈശാലി പിറന്നത്. അതിലും അവഗണനയുണ്ടാക്കുന്ന വേദന, ആരിലും നൊമ്പരമുണ്ടാക്കുന്ന വിധം MD അവതരിപ്പിച്ചു. രാജഗുരുവിന്റെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ വൈശാലിയും അമ്മയും ചവിട്ടി മെതിക്കപ്പെടുന്ന കാഴ്ചയിലൂടെയാണ് ചിത്രം അവസാനിക്കുന്നത്. അച്ഛനെ തൊടാൻ അവകാശമില്ലാത്ത നിന്ദ്യസന്തതികളെ ദാസിപ്പെണ്ണിന് ദാനം ചെയ്യണമായിരിക്കും. അച്ഛനാരാണെന്നറിയാത്ത മക്കളെ വളർത്തേണ്ടി വരുന്ന ചമ്പാപുരിയിലെ 1000 വേശ്യകളുടെ കൂട്ടത്തിൽ ഒരുത്തി, അമ്മയെപ്പറ്റി നീ ധരിച്ചത് അതാണോ? MDN ഭാഷയുടെ തീക്ഷ്ണത മുഴുവൻ വൈശാലി എന്ന തിരക്കഥയിലുണ്ട്. അതുകൊണ്ടാണ് അത് തിരശീലയിൽ അത്രയേറെ പ്രകാശമാനമായി നിൽക്കുന്നത്.

ഒരു വടക്കൻ വീരഗാഥ, ഒരു ചരിത്ര പുസ്തകം പോലെ കരുതി വയ്ക്കാവുന്ന തിരക്കഥ. കുമരംപുഴ നീന്തി വരുന്ന ചന്തു ഏറ്റവും കാവ്യാത്മകമായി അവതരിപ്പിക്കപ്പെടുന്ന രംഗമെന്ന വിശേഷണം. ഇന്ദുലേഖ കൺതുറന്നു ഇന്ന് രാവും സാന്ദ്രമായി എന്ന പശ്ചാത്തല ഗാനം, ഇതുകൂടിയാകുമ്പോൾ അതിൻ്റെ മിഴിവ് വല്ലാതെ കൂടുന്നു. ഉണ്ണിയാർച്ചയുടെ ക്ഷണമനുസരിച്ചുള്ള വരവാണ്. ആ കുതിപ്പിനെ ഒരു നരകത്തിനും തടുക്കാനാവില്ല. തലേന്ന് കാത്തു, കാലൊച്ച കേട്ടറിഞ്ഞു എന്നൊക്കെയാണെങ്കിലും സ്വന്തം മാനത്തിനു വേണ്ടി ഉണ്ണിയാർച്ച ചന്തുവിനെ തള്ളിപ്പറയുന്നു. അപമാനിതനായി തലകുനിച്ചു മടങ്ങുന്ന ചന്തുവിലാണ് ഈ രംഗം അവസാനിക്കുന്നത്. അവഗണിക്കുന്നതിൻ്റെ വേദനയും അവമതിക്കുന്നതിൻ്റെ നൊമ്പരവും ചന്തുവിലൂടെയും MT പ്രകടിപ്പിക്കുന്നുണ്ട്.

ഗ്രാമത്തിൻ്റെ വിശുദ്ധി അതിൻ്റെ നന്മയായും നൈർമല്യമായും കണ്ട എഴുത്തുകാരൻ എന്ന നിലയിൽ എം ഡിയുടെ തിരക്കഥകളെല്ലാം തന്നെ മനഃപൂർവ്വമല്ലാതെ ക്യാമറയെ പുഴകളുടെയും മലകളുടെയും മണൽപ്പരപ്പുകളുടെയും അന്യാദൃശ്യമായ ആംഗിളുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്നു. അങ്ങനെയല്ലാതെ സഞ്ചരിക്കാനോ സംഭവിക്കാനോ എം ഡിയുടെ തിരക്കഥകൾക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്ന ഒരാൾക്ക് കഴിയുമായിരുന്നില്ല. ശ്രീരമണയുടെ കഥയുടെ വിവർത്തനമാണ് മിഥുനം. അതിന് തിരക്കഥ തീർത്തത് എം ഡിയാണ്. ഒരു ചെറു പുഞ്ചിരി എന്ന പേരിൽ അത് ചലച്ചിത്രമായപ്പോൾ ശ്രീരമണ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാവും. തീർത്തും മലയാള കഥ. അതിന്റെ പശ്ചാത്തലം, സണ്ണി ജോസഫിന്റെ ക്യാമറ പകർത്തിയത് കൃഷ്ണക്കുറുപ്പിന്റെയും അമ്മാളുവിന്റെയും പാരസ്പര്യത്തിൽ അലിഞ്ഞ സ്നേഹത്തെ മാത്രമായിരുന്നില്ല. മാവിൽ ആരോ കല്ലെടുത്തെറിയുന്നതും കല്ലുവീഴുന്ന ശബ്ദവുമായിട്ടാണ് ചിത്രം ആരംഭിക്കുന്നത്. വീട്ടുവളപ്പ്, വീട്, വീടിന്റെ തളം, കിടപ്പുമുറി, പുഴയിൽ കുളി കഴിഞ്ഞ് കൃഷ്ണക്കുറുപ്പും ഗോവിന്ദനും കയറി വരുന്നത്, വരാന്ത, ജാനുവിന്റെ വീട്, രാധയുടെ വീട്, വഴി, ഇത്രയും സീനുകളിലൂടെയാണ് ചലച്ചിത്രം സഞ്ചരിക്കുന്നത്. ആകെ 55 സീനുകളിലൂടെയാണ് ഒരു ചെറു പുഞ്ചിരി പൂർണ്ണമാകുന്നത്.

ഒരു ചെറുപുഞ്ചിരി എന്ന ചലച്ചിത്രത്തെക്കുറിച്ച് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാനാവില്ല. എന്തുകൊണ്ടോ ആ ചലച്ചിത്രം അത്രയേറെ ഇഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പ്രത്യേകിച്ച് അവസാനത്തെ സീൻ, അത് തിരക്കഥയിലുള്ളതുപോലെ അങ്ങ് വായിക്കുന്നത് തന്നെയാണ് നല്ലത്. സീൻ 55. പകൽ, കുറുപ്പിൻ്റെ വീട്. മക്കൾ മടങ്ങിപ്പോയിരിക്കുന്നു. വീട്ടിൽ അമ്മ തനിയെ. മാലതിയും ഭാസ്കരനും കൂടി വരുന്നു. അമ്മാളു കോലായിൽ തൂണിനടുത്തായി നിൽക്കുന്നു. യാത്രയ്ക്കുള്ള വേഷത്തിലാണ് മാലതിയും ഭാസ്കരനും. ഭാസ്കരൻ, ഞങ്ങൾ പോവാ, രണ്ടാഴ്ച കഴിഞ്ഞാലൊന്ന് വരും. ബന്ധുവീടുകളിലൊക്കെ കയറി കഴിഞ്ഞില്ല. അമ്മാളു മന്ദഹസിച്ച് ശരിവെക്കുന്നു. ഭാസ്കരൻ പുറത്തേക്ക്. മാലതി പിന്നെയും വലിയമ്മയുടെ സമീപം നിൽക്കുന്നു. അവൾക്കും വല്ലാത്തൊരു വിഷാദമുണ്ട്. ചോറ്റുപാത്രം കൊണ്ട് കണ്ണൻ അകത്തേക്ക്. അമ്മാളു ശാന്തഭാവത്തിൽ, ബുദ്ധിമുട്ടാതെ പോയി വലിയച്ഛൻ, എന്റെ ആഗ്രഹം പോലെ തന്നെ. മാലതി, അമ്മയോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കാര്യം നോക്കാൻ. അമ്മാളു അത് ശ്രദ്ധിക്കാതെ, എല്ലാ സ്ത്രീകൾക്കും ആഗ്രഹം ഭർത്താവിരിക്കുമ്പോൾ മരിച്ചു പോണേ എന്നാണ്. മാംഗല്യത്തോടെ മരിക്ക, എന്റെ അമ്മയൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. അതറിയേ മാലതിക്ക്? കണ്ണൻ വന്ന് അമ്മാളുവിന്റെ സമീപം നിൽക്കുന്നു. എന്റെ പ്രാർത്ഥന മറിച്ചായിരുന്നു. ഞാനുള്ളപ്പോ കഷ്ടപ്പെടാതെ വല്യച്ഛൻ പോണേന്ന് അത് ഈശ്വരൻ കേട്ടു. കുട്ടിക്കത് മനസ്സിലാവില്ല. രാത്രി പാതിരയ്ക്കാവും, വയറ്റിൽ കാളല്, അപ്പം മോര് വേണം. രാസ്നാദി പൊടിയിട്ടില്ലെങ്കിൽ കുളിച്ചാൽ നീരിളക്കം. തണുപ്പ് വിട്ട വെള്ളത്തിലേ കുളിക്കാവൂ. ആഹാരം ചെലുതൊക്കെ വയറ്റിന് തീരെ പിടിക്കില്ല. ഞാനില്ലാത്തപ്പോൾ ഇതൊക്കെ ആരാ അറിഞ്ഞു ചെയ്യാ? ശീലങ്ങളൊക്കെ എനിക്കറിയണ മാതിരി വേറെ ആർക്കെങ്കിലും നിശ്ചയണ്ടാവോ? ഒട്ടും കഷ്ടപ്പെടാതെ പോയത് എന്നെ ഭാഗ്യം. മാലതി നടക്കുന്നു. കുറച്ചടികൾ നടന്ന് മാലതി തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ വലിയമ്മ തൂണ് പിടിച്ചു നിന്ന് തേങ്ങി കരയുകയാണ്. പുറത്തേക്കിറങ്ങുന്ന മാലതിയോട് കണ്ണൻ, നേരത്തെ മരിച്ചത് ഭാഗ്യായി എന്നല്ലേ വല്യമ്മ പറഞ്ഞത്? പിന്നെ എന്തിനാ വല്യമ്മ കരയണേ? മാലതി, അത് നിനക്ക് മനസ്സിലാവില്ല കണ്ണാ.

വാർദ്ധക്യം ആഹ്ലാദകരമായ ഒരനുഭവമാക്കി മാറ്റിയ വൃദ്ധദമ്പതികളുടെ കഥയായിരുന്നു ശ്രീരമണ എഴുതിയ മിഥുനം. അത് അഗ്രഹാരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഒരു ചെറുപുഞ്ചിരി ഗ്രാമത്തിൽ. കല്യാണം കഴിഞ്ഞ് ബസ്സിലെ പോകുമ്പോൾ അയാൾ ചെറുനാരങ്ങി നീട്ടിയപ്പോൾ ഭയപ്പാടവിടെ നോക്കി. ആ മുഖത്ത് നേരിയ ഒരു പുഞ്ചിരി കണ്ടപ്പോൾ ആശ്വാസമായി. പേടിക്കണ്ട, ഒരാളല്ല, ഒരു ചങ്ങാതിയാണെന്ന് തോന്നിയത് അപ്പോഴാണെന്ന് അമ്മാള് പറയുന്നുണ്ട്. ബസ് യാത്രയിൽ ഛർദി വരുന്നതും ചെറുനാരങ്ങ കൊടുക്കുന്നതുമൊക്കെ കേരളീയ അന്തരീക്ഷത്തിൻ്റെത് തന്നെയാണ്. ആശ്വസിപ്പിക്കുന്ന ഒരു ചിരി, ഒരു ചെറു പുഞ്ചിരി.

ത്തിലൂടെ കടന്നു പോകുന്നുവോ അത്ര തന്നെ ഏറെ നാടൻ ഭാഷയും പരമ്പരാഗതമായ കാര്യങ്ങളും ഉടനീളം സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം ചെന്നു നിൽക്കുന്നത് സാമൂഹിക പരിഷ്കരണത്തിന് ആവശ്യമായ വാതിലുകൾ തുറന്നുകൊടുത്തുകൊണ്ടാണ്. ഭ്രാന്തൻ വേലായുധന്റെ ഒറ്റപ്പെടലുകളും വൈശാലി അനുഭവിക്കുന്ന അവമതിക്കലുകളും ചന്തുവിന് നേരിടേണ്ടി വരുന്ന അപമാനങ്ങളും പ്രേക്ഷകന്റെ കണ്ണു തുറപ്പിക്കാൻ പോകുന്നവയാണെന്നതിൽ സംശയമില്ല. കഥയും നോവലും നൽകുന്ന സ്വാധീനത്തെക്കാൾ ചലച്ചിത്ര ഭാഷ്യത്തിന് അസ്ത്രങ്ങളാകാൻ കഴിയുമെന്ന നിശ്ചയദാർഢ്യം, അതാണ് എം ടിയുടെ തിരക്കഥകളുടെ കരുത്ത്. ചലച്ചിത്രം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചും എം ടിയുടെ തിരക്കഥ പാഠപുസ്തകങ്ങളാണ്.

ഒറ്റക്കമ്പി നാദം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. ഒരു പക്ഷഭേദവുമില്ലാത്ത ആളാണ് നമ്മൾ എന്ന് കരുതുന്നുണ്ടോ? നമ്മളങ്ങനെ വിചാരിക്കും, പക്ഷെ വെറുതെയാണത്. പക്ഷഭേദമില്ലാത്തവരുണ്ടാവില്ല എന്നതാണ് സത്യം. ഒരു കൂട്ടത്തോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നമ്മളറിയാതെ പക്ഷഭേദമുണ്ടാവും. ഈ കാര്യത്തെക്കുറിച്ച് നന്നായി പഠനം നടത്തിയത് റോബർട്ട് സിയാൽഡിനി എന്ന മനഃശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹവും ഗവേഷക സംഘവും ഫുട്ബോൾ കളിയിലെ ജയത്തിന് ശേഷം കോളേജ് ക്യാമ്പസുകളിൽ ധരിക്കുന്ന ടീഷർട്ടുകൾ എങ്ങനെയാണെന്ന് പരിശോധിച്ചു. ശരാശരിയിൽ കൂടുതൽ കുട്ടികളും വിജയികളുടെ ടീഷർട്ടുകൾ ധരിച്ചിരുന്നു. ശരാശരിയിൽ താഴെയാണെങ്കിലും പരാജയപ്പെട്ടവരുടെ ടീഷർട്ട് ധരിച്ചവരും ക്യാമ്പസുകളിലുണ്ടായിരുന്നു. അവർ ഒരു പക്ഷഭേദത്തിന് വിധേയപ്പെടുകയാണവിടെ, ഒന്നുകിൽ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട്. അത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ഒരു ക്ലബിന്റെ ജേഴ്സി അണിഞ്ഞ ഒരാളെ നമ്മൾ കാണുന്നു എന്ന് കരുതൂ. കണ്ട മാത്രയിൽ നമ്മളറിയാതെ ഒരു ഗുഡ് ഫീൽ നമ്മളിലുണ്ടാകും അല്ലേ? മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് ഒരു ഷോപ്പിൽ നമ്മൾ സാധനം വാങ്ങാൻ നിൽക്കുകയാണെന്ന് കരുതൂ. അവിടെ നിൽക്കുന്ന സെയിൽസ്മാൻ ഒരു മലയാളിയാണെന്ന് കരുതൂ. അല്ലെങ്കിൽ ഒപ്പം സാധനം വാങ്ങാൻ നിൽക്കുന്ന ഒരാൾ മലയാളിയാണെന്ന് കരുതൂ. പെട്ടെന്ന് നമുക്കൊരു ഗുഡ് ഫീൽ ഉണ്ടാകും. ഇതിനെ, ഈ ഗുഡ് ഫീലിനെ അഥവാ പക്ഷഭേദത്തെ ഇൻഗ്രൂപ്പ് ബയാസ് എന്നാണ് അറിയപ്പെടുന്നത്. അതൊക്കെ വലിയ മനഃശാസ്ത്രമാണ്. തൽക്കാലം അതൊരു പക്ഷഭേദമാണ് എന്ന് മാത്രം കരുതിയാൽ മതി. ഇൻഗ്രൂപ്പ് ഫേവറിസം എന്നും ഇതിനെ പറയുന്നുണ്ട് കേട്ടോ. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരിച്ചു വരാം.

എല്ലാവരും മനുഷ്യരാണ് എന്ന് നമുക്ക് നന്നായി അറിയാം. കുഴപ്പക്കാരല്ല എന്നും അറിയാം. എന്നാലും പരിചയമുള്ളവരെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം. ഈ ഇൻഗ്രൂപ്പ് ഫേവറിസം നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ സർവ്വസാധാരണമായിരിക്കുന്നു. മതം, രാഷ്ട്രീയം, സമുദായം എന്നിവയിലെല്ലാം നമ്മൾ ഇൻഗ്രൂപ്പ് ഫേവറിസത്തിന് വിധേയരാണ്. നമ്മുടെ ആളാണെന്ന തോന്നൽ പക്ഷഭേദം തന്നെയല്ലേ? നമ്മുടെ ആളല്ല എന്ന തോന്നൽ സുഖകരമല്ലാത്ത അവസ്ഥയുണ്ടാക്കുന്ന പക്ഷഭേദം തന്നെയാണ്. ആലോചിച്ച് നോക്കൂ, ശരിയാണെന്ന് മനസ്സ് പറയും. ഒരു പാട്ട് കേട്ടാലോ?

നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടിയിൽ പെടാത്ത ഒരാളോട് സുഖകരമല്ലാത്ത മനോഭാവമാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ മാനസികാവസ്ഥ എത്ര ചെറുതാണ്. നമ്മൾ വിശ്വസിക്കുന്ന മതത്തിൽപ്പെട്ട ആളുകളുടെ സാന്നിധ്യം മാത്രമാണ് നമ്മളിൽ സുഖകരമായ അവസ്ഥയുണ്ടാക്കുന്നതെങ്കിൽ അതെത്ര മോശമാണ് എന്നാലോചിച്ചു നോക്കൂ. ചെറിയ പ്രായം മുതലേ ഒരു പരിധിവരെ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളുടേതായ കുറച്ച് കൂട്ടുകാർ, അവരുണ്ടെങ്കിലേ നമുക്ക് സന്തോഷമുണ്ടാവൂ. അവരെ എല്ലാ കാര്യത്തിലും അനുകൂലിക്കാനും ന്യായീകരിക്കാനും നമ്മൾ ശ്രമിച്ചു എന്ന് വരും. നമ്മുടെ ഗ്രൂപ്പിന് പ്രയോജനമുണ്ടാകുന്നതിന് ന്യായമില്ലാത്ത കാര്യം വരെ നമ്മൾ ചെയ്തു എന്ന് വരും. ശരിയല്ലേ? ഇതൊക്കെ ഇപ്പോൾ ഒന്ന് കേട്ടാൽ ചിലപ്പോൾ അതൊക്കെ ഓർത്ത് ചിരി വരും. ഒരു പാട്ട് കേട്ടാലോ?

നടീനടന്മാരോടുള്ള പക്ഷഭേദത്തിന് പിന്നിലും ഇൻഗ്രൂപ്പ് ഫേവറിസമാണുള്ളത്. നമ്മുടെ പക്ഷത്തുള്ള നടൻ മോശമായ അഭിനയം കാഴ്ചവെച്ചാലും അദ്ദേഹത്തെ സ്തുതിക്കാനുള്ള പ്രവണത നമ്മളിലുണ്ട്. എതിർപക്ഷത്തുള്ള നടൻ ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചാലും അത് സമ്മതിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവില്ല. ഇഷ്ടം തോന്നുന്നതിനോട് പക്ഷം ചേരാനുള്ള ഇൻഗ്രൂപ്പ് ഫേവറിസത്തിന് പിന്നിലെ രസതന്ത്രം വളരെ ലളിതമാണ്. ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ് ഇൻഗ്രൂപ്പ് ഫേവറിസത്തിൻ്റെ പിന്നിലെ രസം. ഓ, അതൊക്കെ പറഞ്ഞ് ഈ രാത്രിയെ വെറുതെ ബോറടിപ്പിക്കുന്നില്ല. ഒരു പാട്ട് കേൾക്കാം.

എന്തൊക്കെ പറഞ്ഞാലും പക്ഷഭേദം ശരിയായൊരു രീതിയല്ല തന്നെ. ഇഷ്ടത്തെ ഒരു പക്ഷം ചേർക്കുന്നത് നല്ലതല്ല തന്നെ. എല്ലാവരോടും ഇഷ്ടം, എല്ലാത്തിനോടും ഇഷ്ടം, നിഷ്പക്ഷമായ ഇഷ്ടം, അത് നമ്മളെ എത്രമാത്രം സ്വതന്ത്രരാക്കും എന്നറിയുമോ, അത് നമ്മളെ എത്രമാത്രം സന്തോഷമുള്ളവരാക്കും എന്നറിയുമോ. അതുകൊണ്ട് ഇൻഗ്രൂപ്പ് ബയാസിൽ നിന്ന് മോചനം നേടുക തന്നെ വേണം. പക്ഷഭേദമില്ലാതെ ജീവിക്കാൻ കഴിയുമ്പോഴുണ്ടാകുന്ന ആനന്ദം ചെറുതല്ല. ഈ ലോകത്തെ മുഴുവൻ ഇഷ്ടം, നമുക്ക് പരിചയമുള്ള എല്ലാവർക്കും നമ്മളെ ഇഷ്ടം, അതെന്തൊരു സുഖമുള്ള അവസ്ഥയാണ് എന്ന് ഓർത്തു നോക്കൂ. അതുകൊണ്ടേ ഈ ഇൻഗ്രൂപ്പ് ഫേവറിസം, അതൊരു മനഃശാസ്ത്ര സിദ്ധാന്തമൊക്കെയാണ്. സിദ്ധാന്തം അങ്ങനെ ഇരിക്കട്ടെ, കാര്യം നന്നായി മനസ്സിലായല്ലോ അല്ലേ? അത് വേണ്ട. എല്ലാവരോടും ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടം, അതൊരു വലിയ കാര്യമാണ്. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരിച്ചു വരാം.

പക്ഷഭേദത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതങ്ങനെ നിൽക്കട്ടെ, അത് നമ്മളേറെ പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു കാര്യം പറയാം. വൈകുന്നേരം കുറേ അതിഥികൾ നമ്മളുടെ വീട്ടിലെത്തുന്നു. അവരുടെ ഭക്ഷണവും മറ്റും ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ഓപ്പൺ എയറിലാണ്, അതായത് പുറത്താണ്. ഉച്ചയായപ്പോൾ അന്തരീക്ഷമൊന്ന് കനത്തു. മഴ പെയ്യാനുള്ള സാധ്യത. മഴ പെയ്യില്ല, മഴ പെയ്യില്ല എന്ന് ആവർത്തിച്ച് നമ്മൾ ആഗ്രഹിച്ചു തുടങ്ങുന്നു. മഴ പെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. വൈകുന്നേരം മഴ പെയ്താൽ നമ്മൾ ന്യായീകരിക്കും, നമ്മൾ തീവ്രമായി ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് മഴ പെയ്തത് എന്ന്. മഴ പെയ്യാതിരുന്നാൽ നമ്മൾ കരുതും, നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചതുകൊണ്ടാണ് മഴ പെയ്യാത്തത് എന്ന്. ഇപ്രകാരം ചിന്തകളും ആശയങ്ങളും ആഗ്രഹങ്ങളും കൊണ്ട് ചുറ്റുപാടുമുള്ള പലതിലും മാറ്റം വരുത്താൻ കഴിയുമെന്ന വിശ്വാസം പലർക്കുമുണ്ട്. നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചാൽ പലതും മാറും എന്ന് നമ്മൾ കരുതുന്നു. ഇതിനെ മാന്ത്രിക ചിന്ത അഥവാ മാജിക്കൽ തോട്ട് എന്നാണ് പറയുന്നത്. നമ്മൾ കരുതുന്നതിനപ്പുറം അദൃശ്യവും അമാനുഷികവുമായ കാര്യങ്ങളുണ്ട് എന്ന വിശ്വാസം. അതുകൊണ്ടാണ് മാജിക്കൽ തിങ്കിങ് ഉണ്ടാകുന്നത്. ചാത്തന്മാർ അവനെ കൊണ്ടുവരും എന്ന് സിനിമയിൽ കേൾക്കുന്ന സംഭാഷണം പോലെ ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്ന എത്രയോ ആളുകളുണ്ട്. യഥാർത്ഥ സംഭവങ്ങളും നിഗൂഢമായ കാര്യങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള തലച്ചോറിന്റെ പ്രവണതയാണിത്. സത്യത്തിൽ ഇതിൽ ഒരർത്ഥവുമില്ല, ഒരു കാര്യവുമില്ല. ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

നമുക്കറിയാത്ത ശക്തികളാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസം. നമ്മുടെയൊക്കെ ജീവിതം നേരത്തെ തന്നെ എഴുതപ്പെട്ടതാണെന്ന വിശ്വാസം. അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ശക്തികളെയോ ഭൂതാത്മാക്കളെയോ ആരാധിക്കണം, സംതൃപ്തിപ്പെടുത്തണം എന്നൊക്കെയുള്ള വിശ്വാസം. ഇതെല്ലാം മാന്ത്രിക ചിന്തകളുടെ ഫലമാണ്. സൂര്യനെയും ചന്ദ്രനെയും വേണമെങ്കിൽ ചൊവ്വയുടെ വരെ സ്വാധീനങ്ങളെ മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ നമുക്കിടയിൽ ധാരാളമില്ലേ? ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ കാര്യം ലഭിക്കുമെന്നും മനസ്സറിഞ്ഞ് ശപിച്ചാൽ അങ്ങനെ ഫലിക്കുമെന്നും വിചാരിക്കുന്നത് മാന്ത്രിക ചിന്ത കൊണ്ടാണ്. ഒരർത്ഥവുമില്ലാത്ത മാന്ത്രിക ചിന്ത കൊണ്ട്. ഒരു പാട്ട് കേട്ടാലോ?

പാശ്ചാത്യ സംസ്കാരങ്ങളിൽ മാന്ത്രിക ചിന്ത വളരെ കുറവാണ്. കാരണം അവിടെ ശാസ്ത്രബോധം വളരെ കൂടുതലാണ്. ചാത്തനും ഭൂതവും ആത്മാവും നിങ്ങളെ തുണയ്ക്കാൻ വരുമെന്നോ തകർക്കാൻ വരുമെന്നോ നിങ്ങൾ വിശ്വസിക്കുന്നതിന് കാരണം ശാസ്ത്രബോധത്തിന്റെ കുറവുകൊണ്ട് തന്നെയാണ്. ശാസ്ത്രബോധവും യുക്തിചിന്തയും കുറയുമ്പോൾ തലച്ചോറിന് മാന്ത്രിക ചിന്തയുടെ പക്ഷം ചേരേണ്ടതായി വരും. തീവ്രമായി ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ തീവ്രമായി പറഞ്ഞാൽ കാറ്റ് വീശില്ല എന്ന് നിങ്ങൾ തന്നെ ഉറപ്പിക്കും. തേങ്ങ ഉടയുന്നതോടെ തല പൊട്ടിത്തെറിക്കുമെന്ന് സിനിമയിൽ പറയുന്നതുപോലെ ഇപ്രകാരം ചില കാര്യങ്ങൾ ചെയ്താൽ അപ്രകാരം സംഭവിക്കില്ല എന്ന വിശ്വാസം എത്ര ബാലിശമാണ് എന്നോർത്തു നോക്കൂ. തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നതും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതുമെല്ലാം മാന്ത്രിക ചിന്ത കൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഒരു പാട്ട് കേട്ടാലോ?

അറിയാൻ വയ്യാത്ത അനേകം അദൃശ്യ ശക്തികളാണ് ഈ ലോകം നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു തരാൻ പുരോഹിതന്മാർ കൂടി ഉള്ളതുകൊണ്ട് മാന്ത്രിക ചിന്ത തലച്ചോറ് വിട്ടു പോവുകയുമില്ല. പുരോഗമന ആശയങ്ങൾക്ക് മാത്രമേ ഒരു നാടിനെ പരിഷ്കരിക്കാനാവൂ. മാന്ത്രിക ചിന്തയിലൂടെ ഒരു നാടും ഇവിടെ പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല, വ്യവസായവൽക്കരിക്കപ്പെട്ടിട്ടില്ല. അപ്പോ നാട് പരിഷ്കരിക്കപ്പെടണമെങ്കിൽ, വ്യവസായവൽക്കരിക്കപ്പെടണമെങ്കിൽ ഈ മാന്ത്രിക ചിന്തയിലല്ല ഒരു ജനത നിൽക്കേണ്ടത്, യുക്തിചിന്തയിൽ നിൽക്കണം, ശാസ്ത്രബോധത്തിൽ നിൽക്കണം. യുക്തിചിന്തയും ശാസ്ത്രബോധവും ഉണ്ടെങ്കിലേ ഒരു നാട് പരിഷ്കരിക്കപ്പെടുകയുള്ളൂ. ഒരു പാട്ട് കേട്ടാലോ?

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള സമയമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. ഉന്മേഷത്തോടെ ഉണർന്നാൽ മാത്രമേ ശാസ്ത്രബോധത്തോടെ ചിന്തിക്കാൻ കഴിയൂ, കണ്ണുകൾ തുറന്നിരിക്കുകയുള്ളൂ. അപ്പോൾ സുഖമായി ഉറങ്ങേണ്ടതുണ്ട്. സുഖമായി ഉറങ്ങാം. ശുഭരാത്രി നേരുന്നു. സന്തോഷം, സ്നേഹം, സ്വന്തം മധുജം.